ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 8. മലയാള വർഷം 1201, ഇടവം 15. 2026 മെയ് 29 വെള്ളിയാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹേഡ്സിലും FM 101.1 മെഗാ ഹേഡ്സിലും പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 42 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കുറ്റിപ്പുഴ രവി.
1: നിൽക്കുമേ നിൽപ്പിൽ നിൽക്കാതെ നീങ്ങി മുന്നോട്ടു പോയിടാം, പിടിച്ചു തള്ളുമല്ലെങ്കിൽ പിന്നിൽ നിന്നു വരുന്നവർ. ചെറുശ്ശേരി എഴുത്തച്ഛൻ നമ്പ്യാർ എന്നീ കവികുലവര്യന്മാർക്ക് ശേഷം മലയാള കവിതയിൽ വ്യക്തമായ ജീവദർശനങ്ങൾ നൽകിയിട്ടുള്ളത് ഉള്ളൂർ, ആശാൻ, വള്ളത്തോൾ എന്നീ കവിത്രയമാണ്. വിഭിന്ന രീതികളിൽ മൂന്ന് പേരും സർവാദരണീയരാണ്. സ്നേഹഗായകനായ ആശാനും ദേശാഭിമാനിയായ വള്ളത്തോളും വിലയിരുത്തിയിട്ടുള്ള പഠനങ്ങൾ ഉള്ളൂരിനെ പറ്റി ഉണ്ടായിട്ടില്ല. തമിഴ് മാതൃഭാഷയായ ഉള്ളൂരിന് സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. ആധുനിക രീതിയിലുള്ള ബിരുദങ്ങൾ നേടിയ അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് തുല്യമായ ഔദ്യോഗിക പദവികൾ വഹിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ മഹത്തായ സേവനങ്ങൾ മലയാളത്തിലാണ്. മഹാകാവ്യം, ഖണ്ഡകാവ്യങ്ങൾ, കവിതാസമാഹാരങ്ങൾ എന്നിവയും ഉത്കൃഷ്ട ഗദ്യരചനകളും ഉള്ളൂരിന് മലയാള സാഹിത്യത്തിൽ പ്രത്യേക പദവി നേടിക്കൊടുക്കുന്നുണ്ട്. കേരള സാഹിത്യ ചരിത്രം മലയാളത്തിലെ അനർഹമായ വജ്രഖനിയാണ്. ആ ഒറ്റ കൃതി മതി ഉള്ളൂരിൻ്റെ മഹാത്മ്യം അറിയാൻ. ഉള്ളൂരിൻ്റെ കാവ്യശൈലിയുടെ വികാസ പരിണാമങ്ങൾ വ്യക്തമായി പ്രതിഫലിക്കുന്നത് കവിതാസമാഹാരങ്ങളിലാണ്. രത്നമാല, കിരണാവലി, തരംഗണി, താരാഹാരം, തപ്തഹൃദയം തുടങ്ങിയ കവിതാസമാഹാരങ്ങൾ കാലത്തിൻ്റെ കണ്ണാടികളാണ്. തുമ്പപ്പൂവ്, മഞ്ഞുതുള്ളികൾ, മുന്നോട്ട്, പുരോഗതി, സുഖസുഖം, പൂമ്പാറ്റ എന്നിങ്ങനെ കാവ്യസമാഹാരങ്ങളിലെ കവിതകളെല്ലാം തന്നെ ലളിതവും സുന്ദരവുമാണ്. മാത്രമല്ല, അവയിലെല്ലാം സുവ്യക്തമായ ജീവിത ദർശനങ്ങൾ പ്രകടമാണ്. സ്നേഹത്തിൻ്റെ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രേമസംഗീതം അമൃതസാഗരമാണ്. ഒരൊറ്റ

0: ഉയരാം, പ്രേമം അതൊന്നല്ലോ എന്നുള്ളങ്ങുന്ന ഉദാത്ത ജീവിത സന്ദേശങ്ങളുള്ള ആ കവിത ആധുനികരുടെ അകക്കണ്ണ് തുറപ്പിക്കുന്നതാണ്. നിൽക്കുമീ നിൽപ്പിൽ നിൽക്കാതെ എന്നാരംഭിക്കുന്ന വരികളിൽ ഉത്ഭുദ്ധ ചിന്തകളും ഉത്തമ ജീവിത വീക്ഷണങ്ങളും ഉരുത്തിരിയുന്നത്. സരളസുന്ദരമായ ശൈലി അത്യാകർഷകമാണ്. ഉജ്ജ്വല ശബ്ദാഢ്യനായ ഉള്ളൂരിൻ്റെ ലളിത മനോഹരമായ ആവിഷ്കാര പടവും അതിൽ കാണാം. ഭൂതവും വർത്തമാനവും ചവിട്ടുപടികളാകാം, എന്നാൽ നമ്മുടെ ചിന്ത ഭാവിയെപ്പറ്റിയാകണം. കാലത്തിനനുസരിച്ച് മുന്നോട്ടു പോയില്ലെങ്കിൽ പിന്തളമാക്കാൽ മാറ്റി നിർത്തും. കാലോചിതമായ പരിവർത്തനങ്ങളിലൂടെ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന യുക്തവും വ്യക്തവുമായ നിർദ്ദേശം. എന്നാൽ വിപ്ലവവീര്യമില്ല, മുദ്രാവാക്യമുഴക്കമില്ല. ശാന്തമായ സ്വരത്തിൽ, ഹൃദ്യമായ ഭാഷയിൽ ലക്ഷ്യമാർഗങ്ങൾ പരസ്പര പൂരകങ്ങളാകുന്നു. ഹൃദ്യമായ ഭാഷയിൽ മലയാളത്തിൻ്റെ മനോഹാരിതയും ആർഷ സംസ്കാര സമ്പത്തും ആധുനിക ജീവിത ദർശനങ്ങളുമുള്ള ഉള്ളൂർ കവിതകൾ മലയാളത്തിൻ്റെ അനർഹനിധികളാണ്. വിജ്ഞാന വിചിന്തന സുധയാണ്, നല്ല ജീവിതത്തിനുള്ള വഴികാട്ടിയാണ്.
1: കുറ്റിപ്പുഴ രവി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ആകാശവാണി തിരുവനന്തപുരം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കറുമ്പിപ്പയ്യ് എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് പി വി പ്രീത.

0: Uncertainties in West Asia. The airlines had earlier suspended flight operations on Tel Aviv-Delhi route till June end. A senior Air India official said that flights have been further suspended, keeping in mind the geopolitical situation in the region. In the wake of the West Asia conflict, airlines have been facing multiple headwinds, including costlier fuel and airspace curbs, which pushed up their operational costs. Vice President C.P. Radhakrishnan will undertake a three-day visit to Karnataka, Goa and Kerala beginning today. The Vice President will attend the global celebration marking 45 years of the Art of Living Foundation in Bengaluru, Karnataka today. Later in the day, he will attend the Platinum Jubilee celebrations of University BDT College of Engineering at Davangere, Karnataka. National Security Advisor Ajit Doval called for decisive action against terrorism and said there cannot be double standards in the fight against it. Addressing an international security forum in Russia, Mr. Doval said responsible nations have to evaluate their choices and decide whether they support sponsors of terrorism or counter them with decisive action. Iran's Islamic Revolutionary Guard Corps, IRGC, has said it targeted an American airbase in the region after fresh U.S. strikes on southern Iran overnight. Kuwait, which hosts a U.S. base, said it had intercepted hostile missile and drone threats but did not confirm the target. The Iranian missile launch came after the U.S. shot down Iranian drones over the Strait of Hormuz and struck a military site in Bandar Abbas, a strategic port city in southern Iran. In IPL cricket, Gujarat Titans and Rajasthan Royals will meet in the all-important qualifier 2 at the Maharaja Yadavindra Singh International Cricket Stadium, New Chandigarh this evening. The match will start at 7:30 p.m. The winner will take on Royal Challengers Bengaluru in the final on Sunday at Narendra Modi Stadium in Ahmedabad. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ യു സി കെ തങ്ങളും സംഘവും പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ: 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ, സൈമർദ് വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. ഇന്ന് കാർഷിക സർവകലാശാല വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. പ്രകൃതിയോടിണങ്ങിയ കൃഷി, അംബ്രോസ് കൂളിയത്ത് സംസാരിക്കുന്നു. 7:10 ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ആഹാര പരീക്ഷണങ്ങളും വർത്തമാനകാലവും. പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി സജീവ്കുമാർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 ചലച്ചിത്ര ഗാനം. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ട ഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്ര ഗാന പരിപാടി. പങ്കെടുക്കുന്നത് ഡോക്ടർ ലോല രാമചന്ദ്രൻ അയ്യന്തോൾ. 8:45 10:15 വൈകിട്ട് 4:45 രാത്രി 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 ഉഷ രാജാറാമിൻ്റെ സംഗീത കച്ചേരി, എം എസ് ജയകുമാർ വയലിൻ, രമേശ് ചന്ദ്രൻ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ട് വാരിയർ റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കൈമുട്ടു മാപ്പിളപ്പാട്ട്, കെ എം അബ്ദുൽ ഖാദറും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം, ഡോക്ടർ അഭിലാഷ് എസ് പി സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയഗീതം, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം, ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിൻ്റെ ശബ്ദരൂപം, ഭാഗം 32. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം പി എ ബിജു. 2:30 സ്വരസാഗരം.

0: എം എസ് ഗോപാലകൃഷ്ണൻ വയലിനിൽ വായിച്ച കൃതികൾ, കൂടെ വായിച്ചത് നർമ്മദ ഗോപാലകൃഷ്ണൻ. ഗുരുവായൂർ ദ്വരൈ മൃദംഗം, വി സുരേഷ് ഖടം. 3 മണിക്ക് കാലാവസ്ഥ. വൈകിട്ട് 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 മാപ്പിളപ്പാട്ടുകൾ. കണ്ണൂർ ഷെറീഫും സംഘവും പാടിയത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 കർണാടക സംഗീത പാഠം. പഠിപ്പിക്കുന്നത് AE വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് പ്രിയദർശിനി KM. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും, വിജയകരമായ പപ്പായ കൃഷി, VS പത്മകുമാറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി. 8 മണിക്ക് സാഹിത്യവേദി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, കയർ വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം, പൊളിറ്റിക്കൽ സയൻസും ജീവിതവും എൻ നൌഫൽ സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി. 9:45 മൊഴിയാം ഒരു കഥ, തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ. 11 മണിക്ക് സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 സ്വരസംഗീതിക, 10:50 ഉച്ചകഴിഞ്ഞ് 3:30 ചലച്ചിത്ര ഗാനങ്ങൾ, ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ലളിതം മധുരം, 4 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ പലയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടു കൂടിയ മഴയ്ക്കോ സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
3: ബുധൻ രാവിലെ 8:30. AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ, UCK തങ്ങളും സംഘവും പാടിയത്.

0: യൂസിക്കെ തങ്ങളും സംഘവും പാടിയ ഭക്തിഗാനങ്ങളാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ആകാശവാണി തൃശൂർ.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
5: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നലെ പത്രം ഓഫീസുകൾക്ക് അവധിയായതിനാൽ ഇന്ന് പത്രം ലഭ്യമല്ല. ഓൺലൈൻ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ ഇപ്പോൾ കേൾക്കാം. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് രാവിലെ 9. തിരുവനന്തപുരത്തെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് അപകടത്തെ തുടർന്ന് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട് സർക്കാർ. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായി ടൂറിസം മന്ത്രി PC വിഷ്ണുദാസ് അറിയിച്ചു. കർണാടകയിൽ അധികാരമാറ്റത്തിന് വഴിയൊരുക്കി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പുതിയ മുഖ്യമന്ത്രിയാകും. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ 2026 UPSC വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 451 പേർക്കാണ് പ്രവേശനം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി കേന്ദ്ര ധനകാര്യമന്ത്രാലയം. 60% പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് കേന്ദ്ര ധനകാര്യമന്ത്രാലയം പുറത്തിറക്കിയത്. 2 പതിറ്റാണ്ടിനിടെ ആദ്യമായി ഇന്ത്യൻ മാമ്പഴങ്ങളുടെ ഇറക്കുമതി നിർത്തിവച്ച് ജപ്പാൻ. കയറ്റുമതിക്ക് മുൻപായി മാമ്പഴങ്ങൾ അണുവിമുക്തമാക്കുന്നതിൽ വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നിരോധനം. വീണ്ടും US-ഇറാൻ ആക്രമണം. US ആക്രമണത്തിന് തിരിച്ചടിയായി അമേരിക്കൻ വ്യോമത്താവളം ആക്രമിച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. IPL എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കീഴടക്കി രാജസ്ഥാൻ റോയൽസ്. 47 runs രാജസ്ഥാന്റെ ജയം. 2nd ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. മത്സരത്തിൽ വിജയിക്കുന്നവർ ഫൈനലിൽ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും.

0: ഫ്രഞ്ച് ഓപ്പണിൽ ഇറ്റലിയുടെ ലോക ഒന്നാം നമ്പർ താരം യാനിക് സിന്നറിന് തോൽവി. അർജന്റീനിയൻ താരം യുവാൻ മാനുവലാണ് രണ്ടാം റൗണ്ടിൽ സിന്നറിനെ തോൽപ്പിച്ചത്.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
6: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
6: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
8: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം അടുത്ത ബുധനാഴ്ച പുലരിപ്പൂക്കളിൽ.
9: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകൾക്കും മൃദുല ഫർണിച്ചർ വേൾഡ്.
0: അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.
10: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
11: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
0: ഇനി അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം: വൃക്ഷമാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന കർണാടകയിൽ നിന്നുള്ള പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക ആരായിരുന്നു? ചോദ്യം ആവർത്തിക്കാം. വൃക്ഷമാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന കർണാടകയിൽ നിന്നുള്ള പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക ആരായിരുന്നു? ഉത്തരം രാവിലെ 7:55.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
7: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
6: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
3: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാട്ടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു.

മറ്റൊരറിയിപ്പ്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനാൽ പൊതുജനങ്ങൾ മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുക. പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം

ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നൽ സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നലുണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങുവാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിൻ്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം.

ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. വൃക്ഷമാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന കർണാടകയിൽ നിന്നുള്ള പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക ആരായിരുന്നു? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടറിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയറിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ദേ സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ബി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ബി ഡി സതീശൻ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൈമാറി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ബി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. ഇതോടെ 16ാം കേരള നിയമസഭയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിന് തുടക്കമാകും. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: ഇന്ന് രാവിലെ 9 മണിക്കാണ് പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം. നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 8:45 നിയമസഭാ മന്ദിരത്തിൽ എത്തും. യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഉൾപ്പെട്ട വനിതകൾക്ക് സൌജന്യ കെ എസ് ആർ ടി സി യാത്ര അടക്കമുള്ളവ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്നാണ് പലരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിന് തിങ്കളാഴ്ചയാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നത്. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പിരിയുന്ന സഭ പിന്നീട് ജൂൺ 1, 2, 3 തീയതികളിൽ നന്ദി പ്രമേയം ചർച്ച ചെയ്യും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 1 നടത്തും.
4: കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ നല്ലൊരു ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട്ട് പൌരാവലി ഒരുക്കിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കാനും കാലത്തിനൊപ്പം ഓടിയെത്താനും പറ്റുന്നവരായി മാറണം. ഇതിന് സിലബസ് മാറ്റം ആവശ്യമാണ്. സമ്പദ്വ്യവസ്ഥ ഉത്തേജിപ്പിക്കാനും ഖജനാവ് നിറച്ച് വികസനം കൊണ്ടുവരാനും സാധിക്കുന്ന തരത്തിൽ ഭരണ സംവിധാനം പരിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള, എം കെ രാഘവൻ എം പി, ഡോക്ടർ എം കെ മുനീർ, കൈതപ്രം നടൻ ജോയ് മാത്യു, കൽപ്പറ്റ നാരായണൻ, എം എൻ

ശരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സുസ്ഥിര വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾ പകർന്നു നൽകിയ രാഷ്ട്രീയ നേതാവായിരുന്നു എം പി വീരേന്ദ്രകുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട്ട് വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്ലാച്ചിമട സമരത്തിന് വീരേന്ദ്രകുമാർ നൽകിയ പിന്തുണ ഭൂഗർഭജലത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ സഹായകമായെന്ന് സതീശൻ അഭിപ്രായപ്പെട്ടു. നേരത്തെ മുൻ കേന്ദ്രമന്ത്രി ജയറാം രമേശ് എം പി വീരേന്ദ്രകുമാർ മാതൃഭൂമി നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരം സാമൂഹ്യ പ്രവർത്തക സുനിതാ കൃഷ്ണന് സമ്മാനിച്ചു. അനുസ്മരണ പ്രഭാഷണവും അദ്ദേഹം നടത്തി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വൈകിട്ട് ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നന്ദാപുരത്തെ എക്സൈസ് ആസ്ഥാനത്താണ് യോഗം. കർണാടകയിൽ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന നടപടി ചർച്ച ചെയ്യാൻ രാജിവെച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഡൽഹിയിലെത്തി. കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷം മന്ത്രിസഭാ പുനഃസംഘടനയും ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ ഗവർണറുടെ ഓഫീസിലെത്തി സിദ്ധരാമയ്യ രാജിക്കത്ത് സമർപ്പിച്ചു. എന്നാൽ ഗവർണർ

0: രമേശ്, എം വി വീരേന്ദ്രകുമാർ മാതൃഭൂമി നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരം സാമൂഹ്യ പ്രവർത്തക സുനിതാ കൃഷ്ണനെ സമ്മാനിച്ചു. അനുസ്മരണ പ്രഭാഷണവും അദ്ദേഹം നടത്തി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വൈകിട്ട് ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നന്ദാപുരത്തെ എക്സൈസ് ആസ്ഥാനത്താണ് യോഗം. കർണാടകയിൽ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന നടപടി ചർച്ച ചെയ്യാൻ രാജിവെച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഡൽഹിയിലെത്തി. കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷം മന്ത്രിസഭാ പുനഃസംഘടനയും ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ ഗവർണറുടെ ഓഫീസിലെത്തി സിദ്ധരാമയ്യ രാജിക്കത്ത് സമർപ്പിച്ചു. എന്നാൽ ഗവർണർ യാത്രയിലായതിനാൽ അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം. സിദ്ധരാമയ്യയുടെ രാജിയിൽ കർണാടകയിൽ പലയിടത്തും പിന്നാക്ക ന്യൂനപക്ഷ പ്രസ്ഥാനമായ അഹിന്ദ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. അതേസമയം ഡി കെ ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന സംഘടനകൾ ആഹ്ലാദ പ്രകടനം നടത്തി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45ാം വാർഷികാഘോഷത്തിൽ ഉപരാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. ദാവൺകരയിലെ ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ഗോവയിലെ സി എസ് ഐ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രഫി സന്ദർശിക്കും. മറ്റന്നാൾ വൈകിട്ട് കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സി ബി എസ് ഇ 12ാം ക്ലാസ് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമയബന്ധിതമായും സുതാര്യമായും സൌഹൃദപരമായും പരിഹരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സി ബി എസ് ഇ 12ാം ക്ലാസ് പരീക്ഷകളുടെ മൂല്യനിർണയവും ഫലാനന്തര നടപടികൾ സംബന്ധിച്ച പ്രശ്നങ്ങളും അവലോകനം ചെയ്യാൻ ന്യൂഡൽഹിയിലെ സി ബി എസ് ഇ ആസ്ഥാനത്ത് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ ഗവൺമെന്റിന്റെ മുൻഗണനയാണെന്ന് ആവർത്തിച്ച പ്രധാൻ വീഴ്ചകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകി. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ കൈമാറി. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, യു പി, ഗുജറാത്ത്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങൾക്കാണ് തുക അനുവദിച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
1: രാജ്യത്ത് പ്രധാനമന്ത്രി ആവാസ് പദ്ധതിയിൽ ഇതുവരെ 3,91,00,000 വീടുകളുടെ നിർമ്മാണത്തിന് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ടെന്ന് ചൌഹാൻ അറിയിച്ചു. ഇതിൽ 3,00,000 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. 4,95,00,000 വീടുകൾ നിർമ്മിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ആവാസ യോഗ്യമല്ലാത്ത വീടുകളിൽ പാവപ്പെട്ട ഒരാൾ പോലും കഴിയുന്നില്ലെന്ന് ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധതയാണ് പദ്ധതിക്ക് പിന്നിലെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. പി എം ആവാസ് പദ്ധതിയിൽ 75% വീടുകൾ സ്ത്രീകളുടെ പേരിലോ ഭാര്യയുടെയും ഭർത്താവിന്റെയും കൂട്ടായ പേരിലോ ആണ് നൽകിയിരിക്കുന്നത്. ഇനിയും പദ്ധതിയിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരം അനുമതി നൽകാത്ത സംസ്ഥാനങ്ങളോട് ലക്ഷ്യം ജൂൺ 30 പൂർത്തീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചൌഹാൻ പറഞ്ഞു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134ാം പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലോ ഇന്നു കൂടി സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം വെമ്പായത്തെ അമ്യൂസ്മെന്റ് പാർക്കിലെ അപകടത്തിൽ കൃത്യമായ പരിശോധനയും നടപടിയും ഉണ്ടാകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. റൈഡ് പൊട്ടിവീണത് സുരക്ഷാ വീഴ്ചയാണെന്നും സംവിധാനത്തിന്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നെയ്യാട്ടത്തോടെ തുടക്കമായി. ഇന്ന് ഭണ്ഡാരം എഴുന്നള്ളത്താണ്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: ഇന്നലെ രാത്രി 10 മണിയോടെയാണ് നെയ്യാട്ടം ആരംഭിച്ചത്. മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നെയ്യമൃത് സ്ഥാനികരായ വില്ലിപ്പാലൻ വലിയകുറുപ്പും തമ്മേങ്ങാടൻ മൂത്തനമ്പ്യാരും ഒരുമിച്ച് കലശപാത്രങ്ങളുമായി അക്കരെ കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷമായിരുന്നു ചടങ്ങ്. ഇന്ന് രാവിലെയോടെയാണ് നെയ്യാട്ടം പൂർത്തിയായത്. ജില്ലയിലെ വിവിധയിടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നുള്ള നെയ്യമൃത് സംഘങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് നെയ്യുമായി എത്തിയത്. വയനാട് തലപ്പുഴയിലെ മുതിരേരി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന മുതിരേരിവാളും അക്കരെ കൊട്ടിയൂരിലെത്തി. ഇന്ന് കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ണാരം എഴുന്നള്ളിച്ചു കൊണ്ടുവരും. ബലിബിംബങ്ങളും ആനകളും അക്കരെ കൊട്ടിയൂരിൽ ഇന്നെത്തും. നാളെ മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കും. ജൂൺ 20 പ്രവേശനം.
0: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവം ചർച്ച ചെയ്യാൻ ക്ഷേത്ര ഭരണസമിതി യോഗം ഇന്ന് ചേരും. 5-അംഗ ഭരണസമിതി രാവിലെയാണ് യോഗം ചേരുന്നത്. ഐ പി എൽ ക്രിക്കറ്റ്

0: രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡിഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം. കഴിഞ്ഞ ദിവസം എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. ഇന്ന് വിജയിക്കുന്ന ടീം മറ്റന്നാൾ അഹമ്മദാബാദിലെ ഫൈനൽ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 മൂന്ന് മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ചെംസ്ഫോർഡിൽ ഇന്ത്യയ്ക്ക് 38 റൺസിന്റെ വിജയം. നാളെ ബ്രിസ്റ്റലിലാണ് രണ്ടാം മത്സരം. പരമ്പരയിൽ ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. തിരുവനന്തപുരത്തെ തിരുവല്ലം പരശുരാമ ക്ഷേത്ര നവീകരണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജലവിഭവ ദേവസ്വം മന്ത്രിമാർക്ക് കത്ത് നൽകി. ബലിക്കടവ് വൃത്തിയാക്കുകയും അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയും വേണമെന്ന് അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പിൽ അധ്യാപക സോഷ്യൽ വർക്കർ നിയമനം നടത്തുന്നതെന്ന തരത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നതായി ഗവൺമെന്റ് അറിയിച്ചു. വ്യാജ സന്ദേശത്തിനെതിരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡിജിപിക്ക് പരാതി നൽകി. പരസ്യ ചിത്രീകരണത്തിന് പെരുമ്പാവൂരിലെ മുടക്കുഴ പാറമടയിൽ എത്തിയ യുവ മോഡൽ മുങ്ങി മരിച്ചു. ഡൽഹി സ്വദേശി ദിയാൻഷു ജോഷിയാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് അപകടത്തിൽ മരിച്ചത്. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 13 സിപിഐഎം പ്രവർത്തകരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ ഇതുവരെ 19 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ 5 പേരെ നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. ഒരാൾക്ക് നോട്ടീസ് നൽകി വിട്ടയച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൈമാറി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: प्रधानमंत्री नरेन्द्र मोदी गतदिने जनजातीय प्रतिनिधिभिः सह मिलितवान्. ह्यः नवदिल्ल्याम् आयोजितस्य जनजातीय सुरक्षा कल्याण मञ्चस्य विषये सामाजिक संचार माध्यमेन श्री मोदी उक्तवान् यत् आदिवासी समुदायं प्रति तस्य समर्पणं यथार्थतया प्रशंसनीयम्. केन्द्रीयः गृहसहकारिता मन्त्री अमितशाहः पुनरेकदा अवैध प्रवासिनाम् अभिज्ञानार्थं निर्वासनार्थं सीमा सुरक्षां च सुदृढीकर्तुं सर्वकारस्य प्रतिबद्धतां दृढतया प्रतिपादितवान्. गतवासरे गुजराते गांधीनगरे 40,30,000,000,000,000 रूप्यकाणां विकास परियोजनानां उद्घाटनस्य शिलान्यासस्य च अनन्तरं जनसभां संबोधयन् श्री शाहः पश्चिम बंगाल सर्वकारस्य अपि प्रशंसाम् अकरोत्, यतः शासनेन एकसप्ताहाभ्यन्तरे सीमा सुरक्षाबलाय 600 हेक्टर परिमिता भूमिः प्रदत्ता. वीर सावरकर महोदयस्य जन्मवार्षिक्याः अवसरे गृहमंत्री तस्य योगदानाय त्यागाय च तस्मै श्रद्धांजलिं प्रदत्तवान्. गुजरात राज्यस्य त्रिदिवसीय यात्रायां श्री शाहः अनेकेषां सार्वजनिक सौकर्याणां उद्घाटनम् अकरोत्. अत्रांतरे सः अहमदाबाद नगरे आगामिनी ओलंपिक क्रीडानां, कॉमनवेल्थ क्रीडानां, विश्वरक्षक क्रीडानां, अग्निक्रीडानां च सज्जतायाः समीक्षाम् अकरोत्. राष्ट्रपतिपदासीना द्रौपदी मुर्मूः आरक्षकबलाय बोधितवती यत् आरक्षकाः अधिकं नागरिकाभिमुखाः भवेयुः, अपि च समाजस्य दुर्बलवर्गाणां, विशेषतः महिलानां, निर्धनानां, बालकानां च विषये संवेदनशीलतां धारयेयुः. राष्ट्रपतिः गतवासरे गंगटोक नगरे आयोजिते अलंकरणसंचलने सिक्किमारक्षकदलाय प्रतिष्ठितं राष्ट्रपतिध्वजसम्मानं प्रदाय एवं उक्तवती. तया राज्ये विधिव्यवस्थायाः पालने सहैव आपत्प्रबन्धने सिक्किमारक्षकदलस्य भूमिकायाः भूरिशः प्रशंसा कृता. उपराष्ट्रपति सीपी राधाकृष्णन अद्य आरभ्य अस्य मासस्य एकत्रिंशत् दिनांक पर्यन्तं

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
5: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റലില്ലേ തൃശ്ശൂര്, പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
0: ഗ്രാമക്ഷേമ വാർത്തകളിൽ ഇന്ന് കേരള കാർഷിക സർവകലാശാല വാർത്തകൾ. മഴക്കാല പച്ചക്കറികൾ ഈ സമയത്ത് നടാവുന്നതാണ്. സെന്റൊന്നിന് 3 കിലോ കുമ്മായമിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്ത് നടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷക്കാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടങ്ങളാണെങ്കിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകാവുന്നതാണ്. സെന്റൊന്നിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. ഇടവപ്പാതി തുടങ്ങുന്നതോടെ ഉയർന്ന തവാരണകളുണ്ടാക്കി വിത്തു തേങ്ങകൾ പാകാം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നീർവാർച്ചാ സൗകര്യം ഉറപ്പുവരുത്തണം. കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിർത്തി നല്ലവണ്ണം ഇളക്കി ചേർത്ത് ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി തണലിൽ സൂക്ഷിക്കുക. 5 ദിവസത്തിന് ശേഷം വെള്ളം തളിച്ച് വീണ്ടും ഇളക്കി 3 ദിവസം കൂടി പ്രവർത്തനത്തിനായി വയ്ക്കുക. ശേഷം ഇവ ഇളക്കി യോജിപ്പിച്ച് ഈ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകിൻ തൈകൾ ഈ മാസത്തിലും നടാം. 12 മുതൽ 18 മാസം വരെ വളർച്ചയെത്തിയ നല്ല തൈ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കം ഇല്ലാത്തതുമായ തൈകൾ തിരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപാദനശേഷി കൂടിയ ഇനങ്ങളാണ്. 60x60x60 സെന്റിമീറ്റർ വലുപ്പത്തിൽ കുഴികൾ 2.7x2.7 മീറ്റർ അകലത്തിൽ വടക്ക് തെക്ക് ദിശയിൽ എടുത്ത ശേഷം തൈകൾ കുഴിയുടെ നടുക്ക് നടുക. ഇതിനുശേഷം ചെടിയൊന്നിന് 12 കിലോഗ്രാം ജൈവവളം മേൽമണ്ണും ചേർത്ത് കുഴിമൂടുക.

0: രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചു കൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി രോഗം ബാധിച്ച ഇലകൾ വെട്ടിമാറ്റി നശിപ്പിച്ച ശേഷം 1% വീര്യമുള്ള ബോഡോ മിശ്രിതത്തോടൊപ്പം പശ 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നത് ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കൃഷിസ്ഥലത്ത് നീർവാർച്ച ഉറപ്പാക്കണം. കളനിയന്ത്രണം നടത്തുക. വാഴ കൃത്യമായ ഇടയകലത്തിൽ നടാനും ശ്രദ്ധിക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിള സുസ്ഥിരതയ്ക്കായുള്ള ജൈവ ഇടപെടലുകൾ എന്ന വിഷയത്തിൽ 3 മാസത്തെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കാലാവധി 2026 ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ. വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് +2 പാസ്സായിരിക്കണം. രജിസ്ട്രേഷൻ ഫീസ് 100 രൂപ, കോഴ്സ് ഫീസ് 4000 രൂപ. കോഴ്സ് ദൈർഘ്യം 3 മാസത്തിനിടയിൽ ആകെ 50 മണിക്കൂർ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യുന്നതല്ല, വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി നാളെയാണ്. കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളെ പരിസ്ഥിതിക്കും സാമ്പത്തികമായും സാമൂഹികമായും കൂടുതൽ സുസ്ഥിരമാക്കുന്നതിനാവശ്യമായ ജൈവപരമായ ഇടപെടലുകളെക്കുറിച്ച് ഈ കോഴ്സ് സാങ്കേതിക വിജ്ഞാനം നൽകുന്നു. ജൈവകൃഷിയുടെ പൊതുവായ രീതികൾ, സർട്ടിഫിക്കേഷൻ നടപടിക്രമങ്ങൾ, വിപണനം എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകൾ ഉണ്ടായിരിക്കും. കുറഞ്ഞത് 30 പേരെങ്കിലും ഈ കോഴ്സിൽ ചേർന്നാൽ മാത്രമേ ക്ലാസുകൾ ആരംഭിക്കുകയുള്ളൂ. കോഴ്സ് ഫീസ് ഒരിക്കൽ അടച്ചാൽ തിരികെ നൽകുന്നതല്ല. 100 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്ത പഠിതാക്കൾക്ക് കോഴ്സ് ഫീ അടയ്ക്കാനുള്ള ലിങ്ക് പിന്നീട് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് CTI@KAU.IN എന്ന ഇമെയിൽ വിലാസത്തിലോ 0487-2371104 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാൾ, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: പുലരിപ്പൂക്കളിൽ അടുത്തതായി
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
6: പ്രായോജകർ
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
7: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ.
7: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: മെഡിസപ് ആനുകൂല്യങ്ങൾ.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
7: ഫോൺ 8078788881.
8: പ്രകൃതിയോടിണങ്ങിയ കൃഷി. അംബ്രോസ് കോളിയത്ത് സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ.
9: അടിസ്ഥാനപരമായും മലയാളി രോഗങ്ങളില്ലാത്തൊരു ജീവിതം സ്വപ്നം കാണുകയല്ലേ ഇപ്പൊ ചെയ്യുന്നത്. രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾക്കകത്തുള്ള മേന്മകൾ മാത്രമാണ് നമ്മൾ ഇന്നിപ്പോ അവകാശപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും. രോഗമില്ലാത്തൊരു സമൂഹമായി ജീവിക്കാനായിട്ടുള്ള പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ്. രോഗങ്ങളില്ലാത്തൊരു സമൂഹം ഉണ്ടായിത്തീരേണ്ടതിൻ്റെയാണ് സ്വപ്നം ഉണ്ടാവേണ്ടത്. കർഷകൻ കാർഷിക മേഖലയ്ക്കകത്ത് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളൊക്കെ കേന്ദ്രീകൃത രീതിയിലുള്ള ഉൽപ്പാദന വ്യവസ്ഥയെ താലോലിക്കുന്നതോ സ്വപ്നം കാണുന്നതോ ആണ്. കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി, യന്ത്രവൽകൃത സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്ത് മനുഷ്യരിത്രത്തോളമുള്ളൊരു കാലത്ത് നമ്മളിപ്പോഴും സാങ്കേതിക വിദ്യകളെ, മനുഷ്യകരങ്ങളെ നിഷേധിക്കുന്ന, മനുഷ്യരുടെ ഇടപെടലുകളെ നിഷേധിച്ചുകൊണ്ടുള്ള ഉൽപ്പാദന രീതികളാണ് കാർഷിക രംഗത്ത് നമ്മൾ സ്വപ്നം കാണുന്നത്. കർഷകരെന്ന് പറയുന്ന ഒരു മനുഷ്യ സമൂഹം നിലനിൽക്കേണ്ടത് ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ആവശ്യമാണ്. കാരണം എല്ലാത്തരം വിനിമയങ്ങൾക്കകത്തും മനുഷ്യരുടെ സാന്നിധ്യം ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ കാർഷിക മേഖലയിൽ അത് സംഭവിക്കുന്നുണ്ട്. കർഷകൻ ഒരു വിഭാഗം നിലനിൽക്കുന്നിടത്താണ് എല്ലാത്തരം സാമ്പത്തിക വിനിമയങ്ങൾക്കും സാമൂഹിക വിനിമയങ്ങൾക്കുമുള്ള സാധ്യതകൾ ആണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള വിനിമയ വ്യവസ്ഥ എന്ന് പറയുന്നത്. കൃഷി അടിസ്ഥാനപരമായി മനുഷ്യരാൽ നിർമ്മിക്കപ്പെടേണ്ടതുണ്ട്, യന്ത്രങ്ങളാൽ നിർമ്മിക്കപ്പെടേണ്ടതല്ല കൃഷി. മനുഷ്യരെ സമൂഹമായി നിലനിർത്തുന്നതിൽ ഒന്നാമത്തെ പ്രക്രിയ നടക്കുന്നതാണ് ഈ ഏറ്റവും അടിത്തട്ടിലുള്ള കാർഷിക പ്രവൃത്തികൾ. പ്രകൃതിയോട് ഇണങ്ങിയ കൃഷി എന്ന് പറയുന്നതിനകത്ത് ഭക്ഷണത്തെ പറ്റി പറഞ്ഞതുപോലെ തന്നെയാണ്, ജൈവ കൃഷിയുണ്ട്, പ്രകൃതി കൃഷിയുണ്ട്, രാസവള കൃഷിയുണ്ട്, ഇങ്ങനെ കൃഷികളെ പലതരം തട്ടുകളിലാക്കിയിട്ടുണ്ട്. അതിലും ഇവിടെ നമ്മളുടെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ പങ്ക് വളരെ വലുതാണ്. കൃഷിയെ ഒന്നായി കാണേണ്ടതിന്റെ ആവശ്യമുണ്ട്. രാസവള കൃഷി മോശവും ജൈവ കൃഷിയാണ് നല്ലതെന്നും പറയണേ

0: അതിൻ്റെ ആശയപരമായ മാറ്റങ്ങളെയല്ല ഞാൻ കാണുന്നത്, അടിസ്ഥാനപരമായി കർഷകനെയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടതാണ്. രാസവള കൃഷി ചെയ്യാനായിട്ട് കർഷകൻ തീരുമാനിച്ചതല്ലല്ലോ, ഒരു വ്യവസ്ഥിതി അവരിലേക്ക് അടിച്ചേൽപ്പിച്ച ഒരു കൃഷി രീതിയാണത്. ഇന്നത്തെ സമൂഹത്തിനകത്തേക്ക് അത് ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധി വളരെ വലുതാണ്. കാരണം മണ്ണും ജലവും ജലസ്രോതസ്സുകളും മലിനീകരിക്കാനും അതിലൂടെ മനുഷ്യർക്ക് അപകടങ്ങൾ ഉണ്ടാക്കുന്ന പോയിസനുകൾ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടാനും ഒക്കെ കാരണമായിട്ടുള്ളത് രാസവള കൃഷിയാണ്. 10-60 വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അബദ്ധങ്ങളുണ്ട്, അതിൽ നിന്ന് തിരിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ ജൈവകൃഷി എന്നുള്ള ഒറ്റ നാമത്തിൽ നമുക്ക് അത് സാമൂഹിക ഉത്തരവാദിത്തമുള്ള കൃഷി എന്നുള്ള പേരിൽ നമുക്ക് അറിയപ്പെടാവുന്നതാണ്. നമുക്ക് അതിൽ പലരും പലതരത്തിൽ പ്രകൃതി കൃഷി, മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ആളുകൾ, ജൈവകൃഷിക്കാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതരം ആശയങ്ങൾ, ചിലവില്ലാ കൃഷി എന്നൊക്കെ പറയുന്ന ഒരു പ്രക്രിയക്കകത്ത് കൃഷി നിലനിൽക്കാൻ നമ്മളുടെ സാമൂഹിക ഉത്തരവാദിത്തം എന്നുള്ളതിൽ നമ്മൾ ഓരോ പൗരനും ആ ഉൽപ്പാദന വ്യവസ്ഥയ്ക്കകത്ത് ഇടപെടുന്ന മനുഷ്യരോട് നീതി കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് രാസവള കൃഷി ചെയ്യുന്ന കർഷകനെ നമുക്ക് നിഷേധിക്കാനാവില്ല. കാരണം ആ കർഷകനും നിലനിൽക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മളെപ്പോഴും വില കുറച്ച് ഭക്ഷണം കിട്ടണമെന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള വ്യവസ്ഥിതി അതിന്മേൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോഴാണോ നമ്മൾ നല്ല ഭക്ഷണത്തിന് മൂല്യം കൽപ്പിച്ച് ന്യായ വില കൊടുക്കാൻ സമൂഹം എപ്പോൾ തീരുമാനിക്കപ്പെടുന്നുവോ അപ്പോൾ കൊഴിഞ്ഞു പോകാവുന്ന അത്രയ്ക്കേ ഉള്ളൂ രാസവള കൃഷിക്കാരുടെ പ്രതിസന്ധി. രാസവള കൃഷി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കൃഷിക്കാരെ അകറ്റി നിർത്തുമ്പോൾ കൃഷിക്കാരനെ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതാണ്. രാസവള കൃഷിയോ ജൈവവള കൃഷിയോ എന്ന് പറഞ്ഞ് നമ്മൾ സംവാദം നടത്തുന്നതിനേക്കാൾ കുറച്ചുകൂടി കാർഷിക പ്രവർത്തികൾക്കകത്തു നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഭവങ്ങൾക്ക് ന്യായ വില കൊടുക്കാൻ തീരുമാനിക്കുന്ന സമൂഹം അതിന് കിട്ടുന്ന സംഭാവനകളാണ് വിഷമില്ലാത്ത കൃഷിയിലേക്ക് മനുഷ്യരെ തിരിച്ചുവിടാനുള്ള പ്രാപ്തിയിലേക്ക് എത്തിക്കുക. എൻ്റെ ചുറ്റുവട്ടത്ത് എനിക്ക് സാധ്യമാകുന്ന അത്ര കൃഷിയുടെ സാധ്യതകളെ, ഭക്ഷ്യോൽപാദനത്തിൻ്റെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. കാർഷിക പ്രവർത്തികൾക്കകത്ത് ജീവിത രീതികൾക്ക് ആവശ്യമുള്ള ബദൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്.
1: പ്രകൃതിയോടിണങ്ങിയ കൃഷിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അംബ്രോസ് കോളിയത്ത്.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം
3: സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
4: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35. പ്രായോജകർ
6: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ് സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
7: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും, രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
8: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കൂ.
9: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം മാറുന്ന ആരോഗ്യ പ്രതിരോധശേഷിയും ഇന്ന് വളരെ ഗൗരവത്തോടെയാണ് നാം ചർച്ച ചെയ്യുന്നത്. മഹാത്മാഗാന്ധിയുടെ ഭക്ഷണശീലങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ അതുകൊണ്ടുതന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ലളിതമായ ഭക്ഷണക്രമവും ചിട്ടയായ ജീവിതശൈലിയും പതിവായുള്ള നടത്തവും കൊണ്ട് ആരോഗ്യം കാത്തുസൂക്ഷിച്ച വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. മലയാളിയുടെ മാറുന്ന ഭക്ഷണശീലങ്ങളും ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും ചെറുപ്രായത്തിൽ തന്നെ ജീവിതശൈലീ രോഗങ്ങളുടെ ദുരിതങ്ങളിലേക്ക് ഇന്നത്തെ തലമുറയെ എത്തിക്കുന്നുണ്ട്. നാം ദിവസവും നടത്തുന്ന ഭക്ഷണ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ശാരീരിക മാനസിക ക്ഷമതയെ നേരിട്ട് സ്വാധീനിക്കുന്നു. സംസ്കരിച്ചതും മറ്റ് അനാരോഗ്യകരവുമായ ഭക്ഷണങ്ങൾ പതിവായി കഴിക്കുന്നത് പലപ്പോഴും ജീവന് ഭീഷണിയാകാൻ സാധ്യതയുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളതുമാണ്. പ്രതിരോധശേഷിക്കുറവും പുതിയ വൈറസുകളുടെ ഉത്ഭവവും മനുഷ്യനെ തളർത്തുമ്പോൾ നല്ല ആഹാരക്രമത്തിലൂടെ വീണ്ടെടുക്കാവുന്ന ആരോഗ്യക്രമത്തെക്കുറിച്ചാണ് മഹാത്മാഗാന്ധിയുടെ ആരോഗ്യ പാഠങ്ങൾ പറഞ്ഞുറപ്പിക്കുന്നത്. ആരോഗ്യമുള്ള മനസ്സ് ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്തും എന്ന തത്വത്തിൽ ഗാന്ധിജി ഉറച്ചു വിശ്വസിച്ചിരുന്നു. സമീകൃതാഹാരം, പ്രകൃതിദത്ത ചികിത്സ, ശാരീരിക ക്ഷമത എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. മയക്കുമരുന്ന്, പുകയില, മദ്യം തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളും ചായയും കാപ്പിയും ഉപയോഗിക്കുന്നതിനെതിരെ ഗാന്ധിജിക്ക് കർശനമായ നിലപാടുകളുണ്ടായിരുന്നു. ഇന്ന് ഗാന്ധി

0: വർഗത്തിൽ ഗാന്ധിജിയുടെ ആഹാര പരീക്ഷണങ്ങളും വർത്തമാനകാലവും എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം കേൾക്കാം. എഴുതി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി സജീവ് കുമാർ.
1: ഏതൊരു വ്യക്തിയുടെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യം അവരുടെ ഭക്ഷണശീലവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് താൻ പ്രവർത്തിക്കുന്ന മേഖലയെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. രാഷ്ട്രപിതാവായ ഗാന്ധിജി തൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ആഹാരകാര്യങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. നിരാഹാര സത്യാഗ്രഹം ഒരു സമരായുധമാണെന്നും അതിൻ്റെ കരുത്ത് സമാനതകൾ ഇല്ലാത്തതാണെന്നും തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ച അതുല്യ വ്യക്തിത്വവും കൂടിയാണല്ലോ ഗാന്ധിജി. വർത്തമാന കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. അതിനാൽ ഓരോരുത്തരുടെയും ഭക്ഷണശീലങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതുമുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്ത് മുന്നിൽ നിന്ന് നയിച്ച മഹാത്മാഗാന്ധി എന്നും ലളിതമായ ഭക്ഷണശൈലിയുടെ വക്താവായിരുന്നു. പഴവർഗ്ഗങ്ങളും പരിപ്പും ധാന്യങ്ങളുമാണ് അദ്ദേഹം പ്രധാനമായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. കാഴ്ചയ്ക്ക് മെലിഞ്ഞ പ്രകൃതിയുള്ള അദ്ദേഹം നിത്യേന കിലോമീറ്ററുകൾ നടന്നു, ദിവസങ്ങളോളം ഉപവാസം അനുഷ്ഠിച്ചു. എങ്ങനെയാണ് ഇതിനുള്ള ശക്തി അദ്ദേഹത്തിൽ ഉണ്ടായത്? കീ ടു ഹെൽത്ത് എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, വായുവും വെള്ളവും ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നാലും ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നത് ഭക്ഷണമാണ്. അതുകൊണ്ട് ഭക്ഷണം തന്നെ ജീവനാകുന്നു. അദ്ദേഹം ഭക്ഷണം കുറച്ചു മാത്രമേ കഴിച്ചിരുന്നുവെങ്കിലും ജീവിതകാലം മുഴുവൻ ഭക്ഷണത്തിൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ചരിത്രകാരന്മാരുടെ നിരീക്ഷണ പ്രകാരം അദ്ദേഹത്തിൻ്റെ സത്യവും അഹിംസയും കൊണ്ടുള്ള സമരത്തെക്കാൾ ശക്തം ഭക്ഷണം കൊണ്ടുള്ള പരീക്ഷണങ്ങളായിരുന്നു എന്നും പറയേണ്ടി വരും. ജൈവവും പ്രകൃതിദത്തവും ലഘുവുമായ ഭക്ഷണമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഔദ്യോഗിക കൃത്യനിർവഹണം പോലെ മരുന്ന് കഴിക്കും പോലെ ശരീരം നിലനിർത്തുന്നതിനായി ഭക്ഷണകാര്യത്തിൽ അദ്ദേഹം ശ്രദ്ധ ചെലുത്തി. എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന തൻ്റെ ആത്മകഥയിൽ പലയിടത്തും ഗാന്ധിജി ഇത് വെളിപ്പെടുത്തുന്നുമുണ്ട്. ഗുജറാത്തിൽ പരമ്പരാഗതമായി സസ്യബുക്കുകളുടെ കുടുംബത്തിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി തൻ്റെ സ്കൂൾ കാലങ്ങളിൽ ചെറിയ തോതിൽ മാംസാഹാരം പരീക്ഷിച്ചു നോക്കിയിരുന്നു. അത് ഒരു സുഹൃത്തിൻ്റെ സ്വാധീനത്തിലും ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ മാംസബുക്കുകളാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലും ആയിരുന്നു. എന്നാൽ അത് വളരെ കുറച്ചു കാലമേ ഉണ്ടായിരുന്നുള്ളൂ. 1888 നിയമപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹം തൻ്റെ അമ്മയ്ക്ക് ഒരു വാക്ക് നൽകിയിരുന്നു, താൻ മാംസവും മദ്യവും വർജിക്കുമെന്നായിരുന്നു അത്. എന്നാൽ ഇംഗ്ലണ്ടിൽ വെജിറ്റേറിയൻ ഭക്ഷണം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുകയുണ്ടായി. ഫാറിംഗ്ടൺ സ്ട്രീറ്റിൽ ഒരു വെജിറ്റേറിയൻ ഭക്ഷണശാല ഒടുവിൽ കണ്ടെത്തി. ആ നിമിഷത്തിൽ ഒരു കുട്ടിക്ക് ഏറെ കൊതിച്ചിരുന്ന വസ്തു കരഗതമാകുമ്പോഴുണ്ടാകുന്ന സന്തോഷം അനുഭവപ്പെട്ടതായി ഗാന്ധിജി പറയുന്നുണ്ട്. വെജിറ്റേറിയനിസം അക്കാലത്ത് ഒരു ചെറിയ പ്രസ്ഥാനമായി ഇംഗ്ലണ്ടിൽ തുടങ്ങിയിരുന്നു. ഹെൻറി സാൾട്ടിന്റെ ആഹ്വാനത്തിൽ അദ്ദേഹം ആകർഷിക്കപ്പെട്ടു. വെജിറ്റേറിയൻ സൊസൈറ്റിയിൽ ചേർന്ന അദ്ദേഹം ഭക്ഷണത്തെയും ആരോഗ്യത്തെയും കുറിച്ച് ചർച്ചകളിൽ പങ്കെടുത്തു. വെജിറ്റേറിയൻ ആകുന്നത് മതപരമായല്ല, മറിച്ച് അതിൻ്റെ സാമ്പത്തിക തലവും വൃത്തിയും മാനിച്ചാണ് എന്ന് വ്യക്തമാക്കുകയുണ്ടായി. 1893 ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ എത്തിയപ്പോഴും തൻ്റെ ഭക്ഷണ പരീക്ഷണങ്ങൾ തുടർന്നു. അവിടെ വെച്ച് അദ്ദേഹം പാചകം ചെയ്യാത്ത കുതിർത്ത ധാന്യങ്ങളും പഴങ്ങളും ഉണങ്ങിയ പഴങ്ങളും പരിപ്പും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി. അതിന് ഒട്ടും രുചിയുണ്ടായില്ല. പിന്നീട് പാചകം ചെയ്ത ഭക്ഷണങ്ങൾ കഴിച്ചു നോക്കി. ഡർബാനിലുള്ളപ്പോൾ ധാന്യപ്പൊടികളാൽ സ്വന്തം ഭക്ഷണം തയ്യാറാക്കി ഭക്ഷണം ലളിതമാക്കി. ടോൾസ്റ്റോയ് ഫാമിലുണ്ടായിരുന്നപ്പോൾ അവിടുത്തെ അന്തേവാസികളോട് തങ്ങളുടെ ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടത് കൃഷി ചെയ്യാൻ പ്രോത്സാഹനം നൽകി. ഇന്ത്യയിലേക്ക് മടങ്ങിയ ശേഷം ഗാന്ധി വർഷങ്ങളോളം പഴങ്ങളും പരിപ്പും കഴിച്ചാണ് ജീവിച്ചത്. 1929 അദ്ദേഹം മറ്റു ഭക്ഷ്യപരീക്ഷണം നടത്തി. ഇങ്ങനെ നിരീക്ഷിക്കുകയും ഉണ്ടായി. വൈദ്യശാസ്ത്രപരമായി ഈ ഭക്ഷണക്രമത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ടാകാം. പക്ഷേ ധാർമ്മികമായി എല്ലാ ആത്മനിഷേധവും ആത്മാവിന് നല്ലതാണെന്നതിൽ എനിക്ക് സംശയമില്ല. ഹരിദ്വാർ സന്ദർശന വേളയിൽ ഒരു ദിവസം 5 കൂടുതൽ ഭക്ഷണങ്ങൾ കഴിക്കില്ലെന്നും സൂര്യാസ്തമയത്തിനു മുമ്പ് തൻ്റെ അവസാന ഭക്ഷണം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. ഇത് ആധുനിക വൈദ്യശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന സമയക്ലിപ്തതയോടെയുള്ള ഉപവാസവുമായി താരതമ്യപ്പെടുത്താവുന്നതുമാണ്. പിന്നീട് അദ്ദേഹം സുഗന്ധവ്യഞ്ജനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി വേവിച്ചതോ പച്ചയോ ആയ ഭക്ഷണം മാത്രം കഴിച്ചു. ഗാന്ധിയുടെ ഭക്ഷണത്തിരണ്ടുപ്പുകൾ അഹിംസയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയിൽ നിന്ന് വേർതിരിക്കാനാവാത്തതായിരുന്നു. സസ്യാഹാരം അദ്ദേഹത്തിന് ഒരു ധാർമ്മികവും ആത്മീയവുമായ തത്വമായിരുന്നു. മാംസം അത് ഉത്ഭവിച്ച മൃഗത്തിൻ്റെ വൈകല്യങ്ങൾ വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം എഴുതി, താഴ്ന്ന മൃഗങ്ങളുടെ മേലുള്ള മനുഷ്യൻ്റെ ആധിപത്യം അർത്ഥമാക്കുന്നത് ആദ്യത്തേത് രണ്ടാമത്തേതിനെ ഇരയാക്കണമെന്നല്ല, മറിച്ച് ഉയർന്നത് താഴ്ന്നതിനെ സംരക്ഷിക്കണമെന്നുമാണ്. ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പാലിനെ എതിർത്തു.

0: ശൈശവാവസ്ഥയിൽ മനുഷ്യർക്ക് അമ്മയുടെ പാൽ മാത്രമേ ലഭിക്കൂ എന്ന് വാദിച്ചു. എന്നിരുന്നാലും ഗുരുതരമായ ഒരു രോഗാവസ്ഥയിൽ വൈദ്യോപദേശം സ്വീകരിച്ച് അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ ആട്ടിൻപാൽ സ്വീകരിച്ചു. മുട്ടയുടെ കാര്യത്തിൽ പാൽ കഴിക്കുന്നവർ അണുവിമുക്തമാക്കിയ മുട്ടകളെ എതിർക്കരുതെന്ന് അദ്ദേഹം കരുതി. ഗാന്ധി ശുദ്ധീകരിച്ച പഞ്ചസാര, എണ്ണ, അധിക കൊഴുപ്പ് എന്നിവ ഒഴിവാക്കി. ശർക്കര, ചെറിയ അളവിൽ നെയ്യ് എന്നിവയ്ക്ക് മുൻഗണന നൽകി. പഴങ്ങൾ, പച്ചക്കറികൾ, തൈര്, നാടൻ ധാന്യങ്ങൾ, തിന, ഇലക്കറികൾ, പോളിഷ് ചെയ്യാത്ത അരി എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ് ഭക്ഷണക്രമം. ഇതൊക്കെ ആധുനിക വൈദ്യശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ഭക്ഷണശീലങ്ങളിൽ ഉൾപ്പെടുന്നു. ധാർമ്മിക അച്ചടക്കത്തിനും പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിനും സഹായകമായി ഉപവാസം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായിരുന്നു. 21 ദിവസം നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമരകാലത്ത് അദ്ദേഹം കുറഞ്ഞത് 17 ഉപവാസങ്ങളെങ്കിലും അനുഷ്ഠിച്ചു. രോഗശമനത്തെക്കാൾ മികച്ചതാണ് പ്രതിരോധമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. തുടക്കത്തിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ സംശയാലുവായിരുന്നെങ്കിലും പിന്നീട് അതിന്റെ മൂല്യം അംഗീകരിച്ചുകൊണ്ട് പ്രകൃതി ചികിത്സയിൽ അദ്ദേഹം തുടർന്നു. നടത്തമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വ്യായാമം. 4 പതിറ്റാണ്ടിലേറെയായി അദ്ദേഹം ദിവസവും ഏകദേശം 18 കിലോമീറ്റർ നടന്നു. ഏകദേശം 79,000 കിലോമീറ്റർ സഞ്ചരിച്ചു. 2 തവണ ഭൂമിയെ ചുറ്റാനുള്ള ദൂരം. ജീവിതശൈലീ രോഗങ്ങൾ, കാലാവസ്ഥാ പ്രതിസന്ധി, പകർച്ചവ്യാധികൾ എന്നിവയുടെ ഒരു യുഗത്തിൽ ഗാന്ധിയുടെ ആശയങ്ങൾ ശ്രദ്ധേയമായി സമകാലികമായി കാണപ്പെടുന്നു. ആഗോള സ്ഥാപനങ്ങൾ മാംസത്തിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഉപഭോഗം കുറയ്ക്കാൻ ആവശ്യപ്പെടുമ്പോൾ ലാളിത്യം, നിയന്ത്രണം, സസ്യാധിഷ്ഠിത ഭക്ഷണക്രമങ്ങൾ എന്നിവയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം പ്രവചനാത്മകമായി തോന്നുന്നു. ഗാന്ധി ഒരിക്കൽ പരീക്ഷണങ്ങൾ എന്ന് വിളിച്ചത് വാസ്തവത്തിൽ ആജീവനാന്ത ധാർമ്മികവും ആത്മീയവുമായ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു. അത് അനന്തകാലത്തോളമുള്ള മാർഗനിർദ്ദേശമായി തുടരുകയും ചെയ്യുന്നു.
1: ഗാന്ധിജിയുടെ ആഹാര പരീക്ഷണങ്ങളും വർത്തമാനകാലവും ഈ വിഷയത്തെ അധികരിച്ചുള്ള പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. എഴുതി അവതരിപ്പിച്ചത് ഡോക്ടർ പി സജീവ് കുമാർ.
2: ഗാന്ധിമാർഗം സമാപിക്കുന്നു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
3: ഗാന്ധിമാർഗം. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
4: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
5: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
6: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര പി ഒ, തൃശൂർ. ഫോൺ 9061395647.
7: പുലരിപ്പൂക്കളിൽ അവസാനമായി
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ.
9: പ്രായോജകർ
10: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522-7701.
11: ടീച്ചറെ, നമുക്ക് എപ്പോഴാ വയസ്സായി തുടങ്ങി എന്നുള്ള ചിന്ത വരുന്നതെന്നറിയോ?
12: ഇല്ല.
11: നമ്മുടെ കാഴ്ച മങ്ങി തുടങ്ങുമ്പോ.
12: അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ടതില്ല മാഷേ.
11: അതെന്താ?
12: ഞാൻ കഴിഞ്ഞ കുറേ നാളായി സൈമൺസ് കണാശുപത്രിയെ വിശ്വസിക്കുന്നു. അതിനാൽ എനിക്ക് കാഴ്ച കുറയുന്നുള്ള ഭയമില്ല. അത്രയ്ക്ക് മികച്ചത് അവരുടെ സേവനം.
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
13: സഹപ്രായോജകർ
14: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
15: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
16: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
15: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
14: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: ഇന്ത്യൻ നേവിയിലെ വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കുമായി പ്രശ്ന പരിഹാര അദാലത്തും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 11 മണി മുതൽ തൃശൂർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് കോൺഫറൻസ് ഹാളിലാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. INS വെണ്ടുരുത്തിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ബോധവൽക്കരണ ക്ലാസ് നയിക്കുക. ഇന്ത്യൻ നേവിയിലെ എല്ലാ വിമുക്ത ഭടന്മാരും അവരുടെ ആശ്രിതരും പങ്കെടുക്കണമെന്ന് സൈനിക ക്ഷേമ ഓഫീസർ അറിയിച്ചു. സർക്കാർ സ്ഥാപനമായ IHRDയുടെ വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ഗ്രൂപ്പിലേക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും IHRD.ac.in എന്ന വെബ്സൈറ്റിൽ നിന്ന് പ്രിന്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഓഫീസിൽ നേരിട്ട് എത്തി വാങ്ങുകയോ ചെയ്യാം. അപേക്ഷാ ഫീസ് 115 രൂപ, SC ST വിഭാഗത്തിന് 60 രൂപ. താൽപ്പര്യമുള്ളവർ പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും വരടിയം ടെക്നിക്കൽ

0: നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂൺ 6 5 മണിക്ക് മുൻപായി ലഭ്യമാക്കുക. പ്രവേശനം ഏകജാലകം വഴി അല്ലാത്തതിനാൽ അപേക്ഷ വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫീസിൽ നേരിട്ട് തന്നെ എത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9496-2175-35. അസാപ്പ് കേരളയുടെ കുന്നന്താനം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജൂനിയർ ഡാറ്റ അനലിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള 18-40 മധ്യേ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 31. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9495-9999-88. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കീഴിൽ പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും മക്കൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 വർഷത്തിൽ യൂണിവേഴ്സിറ്റികളിൽ നടന്ന ബിരുദ ബിരുദാനന്തര പരീക്ഷകളിൽ 1, 2, 3 റാങ്കുകൾ നേടിയവർക്കും ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. ഈ പദ്ധതികൾക്കായി യോഗ്യരായ വിദ്യാർത്ഥികൾ മത്സ്യബോർഡ് ഫിഷറീസ് ഓഫീസുകളിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് മത്സ്യബോർഡിന്റെ ഫിഷറീസ് ഓഫീസുമായോ മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടുക. അവസാന തീയതി ജൂൺ 3.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522-7701.
4: സഹപ്രായോജകർ
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
7: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
6: ഫോൺ 9387168444.
8: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
0: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 24:57. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ
9: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. IPL ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗേരയിലുള്ള യൂണിവേഴ്സിറ്റി BDT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിൽ എത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഗോത്ര സമൂഹത്തോടുള്ള സുരക്ഷാ ഫോറത്തിന്റെ സമർപ്പണ ബോധം പ്രശംസനീയമാണെന്ന് ശ്രീ മോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഗോത്ര സമൂഹങ്ങളുടെ വികസനവും ശാക്തീകരണവും സംബന്ധിച്ച് വിവിധ ചർച്ചകൾ നടന്നതായും അദ്ദേഹം അറിയിച്ചു. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നടക്കും. ഈ മാസം 21 ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. ഇന്ത്യയിൽ ലോകോത്തര കായിക അടിസ്ഥാന സൌകര്യങ്ങളും അത്യാധുനിക പരിശീലന സൌകര്യങ്ങളും വർദ്ധിച്ചു വരുന്നതായി ശ്രീ ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കായിക അടിസ്ഥാന സൌകര്യങ്ങളുടെയും അനുബന്ധ പദ്ധതികളുടെയും പുരോഗതിയെക്കുറിച്ച് യോഗം വിലയിരുത്തിയതായും അദ്ദേഹം അറിയിച്ചു. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെടുന്ന കരകൌശല വിദഗ്ധർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മ യോജന. പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര

0: എംഎസ്എംഇ മന്ത്രാലയം സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയിൽ പങ്കെടുത്ത അനുഭവം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുകയാണ് പദ്ധതി ഗുണഭോക്താവായ കോഴിക്കോട് സ്വദേശി മധുസൂദനൻ വില്യാപ്പള്ളി.
1: ഞാൻ ഈ സ്കീമിൽ ഒന്നര വർഷത്തിന് മുമ്പാണ് ചേർന്നത്. ഇതിന് അപേക്ഷ കൊടുത്ത് അപ്പോൾ ഒരു 7 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുത്ത് എങ്ങനെയൊക്കെ ഇത് വിപണനം ചെയ്യണം എന്നുള്ളതിനെ പറ്റി, ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ട്രെയിനിങ്ങിലൂടെയാണ് അറിയാൻ പറ്റിയത്. ആ രീതിയിലുള്ളൊരു സ്റ്റാള് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നുണ്ടെന്നുള്ള അറിയിപ്പ് തരുകയും അതിനനുസരിച്ച് ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഈ സ്റ്റാളിലെത്തിക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണ് ഇവിടെ വിപണനം നടത്തുന്നത്. ഇത് നാട്ടിലും വിപണനം നടത്തുന്നുണ്ട്.
0: സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്തു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അറിയിച്ചു. 2024-25 വർഷങ്ങളിലെ ലക്ഷ്യം കൈവരിക്കാത്ത സംസ്ഥാനങ്ങൾ ജൂൺ 30 പ്രക്രിയ പൂർത്തിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. തീവ്രവാദത്തെ നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിലെ സാഹചര്യത്തെക്കുറിച്ച് പരാമർശിക്കവേ ഹോർമൂസ് കടലിടുക്കും ചെങ്കടലും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള വ്യാപാരങ്ങൾ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും ശ്രീ ഡോവൽ വ്യക്തമാക്കി. തെക്കൻ ഇറാനിൽ ഉണ്ടായ US ആക്രമണത്തിന് പിന്നാലെ മേഖലയിലെ അമേരിക്കൻ വ്യോമത്താവളം ആക്രമിച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. നേരത്തെ ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ ഇറാനിയൻ ഡ്രോണുകൾ അമേരിക്ക വെടിവച്ചിടുകയും തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസിൽ സൈനിക കേന്ദ്രം ആക്രമിക്കുകയും ചെയ്തിരുന്നു. 3 ദിവസത്തിനുള്ളിൽ ഇത് 2 തവണയാണ് ഇറാനെതിരെയുള്ള US ആക്രമണം. സ്വയം പ്രതിരോധമായിരുന്നു തങ്ങൾ നടത്തിയതെന്ന് ഇറാൻ പ്രതികരിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ടെൽ അവീവ് ഡൽഹി റൂട്ടിലുള്ള സർവീസുകൾ എയർ ഇന്ത്യ നേരത്തെ ജൂൺ അവസാനം വരെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് വിലക്ക് വീണ്ടും നീട്ടിയതെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്നു മുതൽ ഉഷ്ണതരംഗത്തിന്റെ തീവ്രത കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 ദിവസങ്ങളിൽ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഉഷ്ണതരംഗത്തിൽ കുറഞ്ഞ തീവ്രത രേഖപ്പെടുത്തുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അഖിൽ ശ്രീവാസ്തവ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അതേസമയം ദേശീയ തലസ്ഥാന മേഖലയിൽ ഇന്നലെ വൈകുന്നേരം ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ് എന്നിവിടങ്ങളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. അതേസമയം സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായുള്ള സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല. ഇന്ന് പുലർച്ചെ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിച്ചിരുന്നു. രാത്രി 1 മണി മുതൽ കേരളത്തിൽ ബേക്കൽ മുതൽ കോവളം വരെയുള്ള നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 5 മില്ലിമീറ്ററും അതിലധികവും മഴ ലഭിക്കുന്നുണ്ട്. ലക്ഷദ്വീപിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉള്ളത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഇന്നുകൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31 മൻ കി ബാത്തിന്റെ 134 പതിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ചെംസ്ഫോർഡിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 38 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 3 കളികളുള്ള പരമ്പരയിലെ 2-ാമത്തെ മത്സരം നാളെ ബ്രിസ്റ്റോളിൽ നടക്കും. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രമുഖ താരങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് രാവിലെ നടക്കുന്ന വനിതാ സിംഗിൾസ് ക്വാർട്ടറിൽ PV സിന്ധു

0: ദക്ഷിണ കൊറിയയുടെ എസ് വൈ ആനിനെ നേരിടും. ഇന്നലെ നടന്ന പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ തായ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യ സെൻ ക്വാർട്ടർ ഫൈനലിൽ എത്തിയത്. പുരുഷ സിംഗിൾസിൽ സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ ജോഡിയും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. സമാധാനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കാൻ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ച സൈനിക പോലീസ് സിവിലിയൻ ഉദ്യോഗസ്ഥരുടെ ത്യാഗങ്ങളും ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. കൂടാതെ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനമേറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ രണ്ടാം തവണയും കർണാടക മുഖ്യമന്ത്രി ആവുകയായിരുന്നു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നിന്ന് പുരുഷ വിഭാഗം ലോക ഒന്നാം നമ്പർ താരം യാനിക് സിന്നർ പുറത്തായി. ഇന്നലെ രാത്രി നടന്ന രണ്ടാം റൌണ്ട് മത്സരത്തിൽ അർജന്റീനയുടെ ജുവാൻ മാനുവൽ സെരുണ്ടോളയാണ് 4 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള സിന്നറെ അട്ടിമറിച്ചത്. അതേസമയം 24 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള പുരുഷ വിഭാഗം മുൻ ലോക ഒന്നാം നമ്പർ താരം നൊവാക് ജോകോവിച്ച് മൂന്നാം റൌണ്ടിൽ പ്രവേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്രസുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഐ പി എൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
3: ഗാനസന്ദേശം.
2: പ്രായോജകർ
4: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
5: പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി.
6: മ്യൂസിക് പാർക്കിൽ സംഗീത ഉപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
2: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: നാളെ 30 പിറന്നാൾ ആഘോഷിക്കുന്ന ജിതിനും അഖിലിനും എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു വാണിയംകുളം കൂനത്തറയിൽ നിന്നും ചേച്ചി ധന്യ പോഴത്തൊടി, കൂടാതെ ഭാഗ്യരാജ്, ബബിത, മഞ്ജു, അഞ്ജു, ജിഷ്ണു, അഖിത, അർജുൻ, ആരവ് എന്നിവർ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന നിഖിലിന് എല്ലാ ആശംസകളും നേരുന്നു വാണിയംകുളത്തു നിന്നും അച്ഛൻ രാമകുമാർ, അമ്മ ലത എന്നിവരും മറ്റ് കുടുംബാംഗങ്ങളും. ജിതിനും അഖിലിനും നിഖിലിനും ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഗാനമിത. കാവൽ എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയത്. വരികൾ ബി കെ ഹരിനാരായണൻ, സംഗീതം രഞ്ജിൻ രാജ്.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ഗാന സന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീതോപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം, മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം, ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
5: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി,
6: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം,
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം,
7: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
8: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ രാത്രികാല ഡോക്ടർ, ഫിസിയോതെറാപ്പിസ്റ്റ്, ഇ ഹെൽത്ത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള MBBS സർട്ടിഫിക്കറ്റും TCMC സർട്ടിഫിക്കറ്റുമുള്ളവർക്ക് രാത്രികാല ഡോക്ടർ തസ്തികയിലേക്കും BPC ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിലേക്കും കമ്പ്യൂട്ടർ അധിഷ്ഠിത ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ഇ ഹെൽത്ത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കും അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അപേക്ഷകർ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രം ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 2 വൈകിട്ട് 4 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ നേരിട്ട് അന്വേഷിക്കുകയോ 0487226180 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലുള്ള കാണിപ്പയ്യൂർ, പരിയാരം ഗ്രാമപഞ്ചായത്തുകളിലെ തൃത്താപ്പള്ളി, കരുവന്നൂർ ഗ്രാമപഞ്ചായത്ത്, പാറളം ഗ്രാമപഞ്ചായത്തിലെ ശിവപുരം നഗർ, പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോക്കാത്ത്, നടത്തറ ഗ്രാമപഞ്ചായത്തിലെ മുരിക്കുംകുണ്ട്, മാള ഗ്രാമപഞ്ചായത്തിലെ കുന്നത്ത് കടവ്, അന്നമനട ഗ്രാമപഞ്ചായത്തിലെ മാമ്പ്ര, ഭൂരഹിത കർഷക ഉന്നതി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന വിജ്ഞാന വാർഡുകളിലേക്ക് കോർഡിനേറ്റർമാരെ നിയമിക്കുന്നു. പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും 21-45 മധ്യേ പ്രായപരിധിയിലുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ അപേക്ഷ, ബയോഡാറ്റ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ, ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും പകർപ്പും സഹിതം തൃശൂർ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ഇന്ന് രാവിലെ 10:30 നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04872360381. തൃശൂർ ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, അസിസ്റ്റന്റ് സർജൻ, സിവിൽ സർജൻ എന്നീ തസ്തികകളിൽ അഡ്ഹോക്ക് വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ളവർ June 2 രാവിലെ 10 TCMC സർട്ടിഫിക്കറ്റ്, ബിരുദ സർട്ടിഫിക്കറ്റ്, വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ആധാർ, ഇലക്ഷൻ

0: ഐ ഡി കാർഡ് എന്നിവ സഹിതം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തൃശൂർ ജില്ലയിലെ മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലേക്ക് എസ് സി പ്രൊമോട്ടറെ നിയമിക്കുന്നതിന് വാക്കിൻ ഇന്റർവ്യൂ നടത്തും. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലുൾപ്പെട്ട പ്ലസ് ടു യോഗ്യതയുള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ള പട്ടികജാതിക്കാർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിയിൽ നിന്നുള്ള റെസിഡന്റ് സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഇന്ന് 2 മണി മുതൽ 3 മണി വരെ അയ്യന്തോളിലെ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. നിശ്ചിത സമയത്തിന് ശേഷം ഹാജരാകുന്നവരെ കൂടിക്കാഴ്ചയ്ക്ക് പരിഗണിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 0487-23-60-381, 854-7-63-105 എന്നീ ഫോൺ നമ്പറുകളിലോ ഒല്ലുകര ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിലോ ബന്ധപ്പെടുക. കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഫാം സൂപ്പർവൈസർ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പൗൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ബിരുദമോ പൗൾട്രി പ്രൊഡക്ഷനിൽ ഡിപ്ലോമയോ നേടിയവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകരുടെ പ്രായപരിധി 1 മെയ് 30 വയസ്സ് കവിയരുത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് പ്രതിമാസം 20,000 രൂപ ശമ്പളം ലഭിക്കും. ജൂൺ 4 രാവിലെ 10 മണി മുതൽ 11:30 വരെ നടക്കുന്ന എഴുത്തു പരീക്ഷയുടെയും തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. അപേക്ഷ ഇന്ന് വൈകിട്ട് 5 മണിക്കകം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ സിവിൽ സ്റ്റേഷൻ അയ്യന്തോൾ തൃശൂർ പിൻകോഡ് 68000001 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. തൊഴിലവസര വാർത്തകളാണ് കേട്ടത്.
1: ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
0: ആകാശവാണി തൃശൂർ. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: ചലച്ചിത്ര ഗാനങ്ങൾ 8:45 കേൾക്കാം. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
4: ഫോൺ 7025131199.
5: ആരോഗ്യക്കുറിപ്പുകൾ. ജീവകങ്ങളും ധാതുലവണങ്ങളും. ഭക്ഷണം വേവിച്ച് കഴിക്കുമ്പോൾ അതിലടങ്ങിയ അന്നജവും മാംസ്യവും കൊഴുപ്പുമൊക്കെ നഷ്ടപ്പെടുകയല്ല, അവ ദഹനത്തിന് എളുപ്പമായി തീരുകയാണ് ചെയ്യുന്നത്. പക്ഷേ ധാതുലവണങ്ങളുടെയും ജീവകങ്ങളുടെയും കാര്യം മറിച്ചാണ്. പാചകം ചെയ്യുന്നതിലൂടെ അവ ചോർന്നു പോകുന്നുണ്ട്. ശരീരശാസ്ത്രപരമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഘടകങ്ങളാണ് ജീവകങ്ങൾ. ബ്രിട്ടീഷ് ബയോകെമിസ്റ്റായ ഫ്രെഡറിക് ഹോപ്കിൻസ് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ജീവകങ്ങളുടെ ആവശ്യകത തെളിയിച്ചു. അവ വേർതിരിക്കാൻ പിന്നെയും കാലങ്ങൾ വേണ്ടിവന്നു. ശരീരത്തിന് ജീവകങ്ങൾ വളരെ കുറച്ചു മാത്രമേ ആവശ്യമുള്ളൂ. എങ്കിലും ഇവയെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിരിക്കണം എന്ന് പോഷകാഹാരശാസ്ത്രം അനുശാസിക്കുന്നു. ജീവകങ്ങൾ ശരീരത്തിന് നേരിട്ട് ഊർജം നൽകുന്നില്ല. എന്നാൽ ജീവകങ്ങളുടെ അഭാവത്തിൽ ഊർജദായകങ്ങളായ വസ്തുക്കളുടെ ചയാപചയ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നുണ്ട്. A, B, C, D, E, K എന്നിവയാണ് പ്രധാനപ്പെട്ട ജീവകങ്ങൾ. ഇവയിൽ തന്നെ A, D, E, K എന്നിവ കൊഴുപ്പിൽ മാത്രവും മറ്റുള്ളവ വെള്ളത്തിലും അലിയുന്നവയാണ്. അതിനാൽ ജീവകം ബിയും സിയും ശരീരത്തിന് ശേഖരിച്ചു വയ്ക്കാൻ കഴിയുന്നില്ല. പഴങ്ങൾ, പ്രത്യേകിച്ച് പുളിയുള്ളവ, ജീവകങ്ങളുടെ അഥവാ വിറ്റാമിനുകളുടെ ഖനിയാണ്. ജീവകങ്ങളെപ്പോലെ ശരീരത്തിന് ആവശ്യമായതാണ് ധാതുലവണങ്ങൾ അഥവാ മിനറൽസ് ആൻഡ് സോൾട്ട്സ്. രക്തത്തിൽ കാണപ്പെടുന്ന പ്രധാന ഖനിജ വസ്തുക്കൾ കാൽസ്യം, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, അയൺ, അയഡിൻ, ക്ലോറിൻ എന്നിവയാണ്. ബാക്കിയുള്ളവ അല്പമൂലകങ്ങളാണ്. ചെറിയ അളവിൽ ഇവയെല്ലാം തന്നെ ശരീരത്തിന് ആവശ്യവുമാണ്. നമ്മുടെ സാധാരണ ഭക്ഷണത്തിൽ നിന്ന് തന്നെ ആവശ്യമായ ധാതുലവണങ്ങളും ജീവകങ്ങളും ലഭിക്കും. ജീവകങ്ങളെപ്പോലെ തന്നെ ധാതുലവണങ്ങളും നേരിട്ട് ഊർജം തരുന്നില്ല. അവയും ഊർജദായക വസ്തുക്കളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ചില ധാതുലവണങ്ങൾ ലഭിക്കാതെ വന്നാൽ ജീവൻ തന്നെ അപകടത്തിലാവാൻ ഇടയുണ്ട്. ജീവകങ്ങളും ധാതുലവണങ്ങളും ആവശ്യത്തിന് ലഭിക്കാൻ ഒരു നേരത്തെ ആഹാരം വേവിക്കാത്തതു മാത്രമായി ശീലിക്കാവുന്നതാണ്. പഴങ്ങളും പച്ചക്കറികളും വേവിക്കാതെ കഴിക്കുന്നത് വഴി അവശ്യ അളവ് ജീവകങ്ങളും ധാതുലവണങ്ങളും ലഭിക്കും. പ്രധാന ആഹാരത്തോടൊപ്പവും അല്പം പച്ചക്കറികൾ വേവിക്കാതെ കഴിക്കാവുന്നതാണ്. ഇത് പ്രധാന ഭക്ഷണത്തിന്റെ അളവിനെ കുറയ്ക്കാനും സഹായിക്കുന്നു. അതുവഴി അമിത ഭാരമുണ്ടാകാതിരിക്കാനും പറ്റും. ഒരു നേരം ഒരു പഴവർഗമെങ്കിലും

0: കഴിക്കുന്നതും ജീവകദായകമായി മാറും. വിപണിയിൽ ലഭ്യമായ വില കൂടിയ പഴങ്ങൾ വാങ്ങിക്കഴിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ചക്ക, മാങ്ങ, വാഴപ്പഴം, കശുമാങ്ങ, പേരയ്ക്ക, സപ്പോട്ട തുടങ്ങി അതാത് കാലങ്ങളിൽ കിട്ടുന്ന പഴങ്ങളും കാരറ്റ്, ബീട്രൂട്ട്, തക്കാളി, കക്കിരി, വെണ്ടയ്ക്ക, കോവയ്ക്ക തുടങ്ങി പച്ചക്ക് കഴിക്കാവുന്ന പച്ചക്കറികൾ വേവിക്കാതെ കഴിച്ചാലും മതി. ജീവകങ്ങളുടെ അഭാവം മൂലം നിരവധി രോഗങ്ങൾ വരാൻ ഇടയുണ്ട്. ജീവകം സിയുടെ കുറവ് രോഗപ്രതിരോധ ശേഷിയെ തന്നെ കുറയ്ക്കാൻ ഇടയുണ്ട്. കണ്ണ്, ത്വക്ക്, മുടി തുടങ്ങിയവയെല്ലാം നന്നായിരിക്കാൻ ജീവകങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയേ തീരൂ. വിറ്റാമിനുകൾ നഷ്ടപ്പെടാതെ പാചകം ചെയ്യാനും ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ജീവകങ്ങളും ധാതുലവണങ്ങളും. കടപ്പാട് പി എ രാധാകൃഷ്ണൻ രചിച്ച രോഗം തരാത്ത ഭക്ഷണം എന്ന ഗ്രന്ഥം. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
2: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 പ്രായോജകർ
4: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
5: ഫോൺ 9497-45-79-70.
6: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
7: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
8: ആകാശവാണി തൃശൂർ.
9: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
8: പ്രായോജകർ
10: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
8: www.accountantsacademy.in.
11: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാം?
12: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
13: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
8: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. വൃക്ഷമാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന കർണാടകയിൽ നിന്നുള്ള പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക ആരായിരുന്നു? ഉത്തരം സാലുമരദ തിമ്മക്ക. മക്കളില്ലാതിരുന്ന ദുഃഖം മാറ്റുവാനായി ഭർത്താവ് ചിക്കയ്യയോടൊപ്പം വഴിയരികിൽ ആൽമരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയെ സ്വന്തം മക്കളെപ്പോലെ പരിപാലിക്കുകയും ചെയ്തു. ഏകദേശം 385 ആൽമരങ്ങൾ ഇവർ നട്ടുപിടിപ്പിച്ചു. 2019 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി തിമ്മക്കയെ ആദരിച്ചു. 2025 നവംബറിൽ 114 വയസ്സിൽ സാലുമരദ തിമ്മക്ക അന്തരിച്ചു. സാലുമരദ എന്ന കന്നഡ വാക്കിൻ്റെ അർത്ഥം മരങ്ങളുടെ നിര എന്നാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. വൃക്ഷമാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന കർണാടകയിൽ നിന്നുള്ള പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക ആരായിരുന്നു? ഉത്തരം സാലുമരദ തിമ്മക്ക. മക്കളില്ലാതിരുന്ന ദുഃഖം മാറ്റുന്നതിനായി ഭർത്താവ് ചിക്കയ്യയോടൊപ്പം വഴിയരികിൽ ആൽമരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയെ സ്വന്തം മക്കളെപ്പോലെ പരിപാലിക്കുകയും ചെയ്തു. ഏകദേശം 385 ആൽമരങ്ങൾ ഇവർ നട്ടുപിടിപ്പിച്ചു. 2019 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി തിമ്മക്കയെ ആദരിച്ചു. 2025 നവംബറിൽ 114 വയസ്സിൽ സാലുമരദ തിമ്മക്ക അന്തരിച്ചു. സാലുമരദ എന്ന കന്നഡ വാക്കിൻ്റെ അർത്ഥം മരങ്ങളുടെ നിര എന്നാണ്. ചിന്താവിഷയം: നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം സന്തോഷം കണ്ടെത്തുക എന്നതാണ്. ദലൈലാമ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം സന്തോഷം കണ്ടെത്തുക എന്നതാണ്. ദലൈലാമ.
9: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു.
10: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 7025-37-77-33.
14: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
15: തിങ്കൾ, ബുധൻ, ശനി രാവിലെ 7:15
14: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
15: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും.

0: അറിയിപ്പ് കഴിഞ്ഞു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
1: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

ഇന്ന് രാവിലെ 8:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. പങ്കെടുക്കുന്നത് ഡോക്ടർ ലോല രാമചന്ദ്രൻ അയ്യന്തോൾ.

0: Passes away, headlines the Times of India. In the next 5 years, the Earth is likely to surge again and again past the international climate threshold set as safe, according to new United Nations climate projections, reports the Statesman. And finally, in a landmark development for wildlife conservation in Himachal Pradesh, forest officials in Chamba have captured the first ever video evidence of brown bear in Siabehi World Life Sanctuary, reports the Tribune. And with that, it's back to you, Sunil.
1: Thank you, Renu. And now, before we end the bulletin, the headlines once again. Home Minister Amit Shah says Centre's high-level committee on artificial demographic changes to also assess requirements of law to tackle the issue. National Security Advisor Ajit Doobhal calls for decisive action against terrorism, says there cannot be double standards in fight against the menace. BJP appoints party presidents Punjab, Haryana, Delhi and Tripura. Air India extends suspension of its flights to Israel till July end. Amid continued geopolitical uncertainties in West Asia and in IPL cricket, Rajasthan Royals to take on Gujarat Titans in all important qualifier 2 in New Chandigarh this evening. And with that, we end the morning news. Have a nice day.
2: Akashvani Thrissur.
3: പാട്ടോർമ്മകൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമ്മകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് പാട്ടോർമ്മകളിൽ അയ്യന്തോളിൽ നിന്നും ഡോക്ടർ ലോല രാമചന്ദ്രൻ എഴുതിയ കത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കത്ത് ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട ആകാശവാണിക്ക്, പാട്ടോർമ്മകൾ എഴുതാനിരിക്കുമ്പോൾ ആദ്യമായി മനസ്സിലേക്ക് ഓടിവരുന്നത് അമ്മ, ഞങ്ങൾ 10 വയസ്സിന് താഴെയുള്ള 2 പെൺകുട്ടികൾ രണ്ടുപേരെയും കൂടെ കിടത്തി രാത്രി പാട്ടുപാടുന്നതാണ്. അച്ഛന് ജോലി എറണാകുളത്തായതുകൊണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് വന്ന് തിങ്കളാഴ്ച പുലർച്ചെയാണ് പോവുക. ഇന്നത്തെ പോലെ ദിവസവും പോയി വരാവുന്ന ദൂരത്തിലായിരുന്നില്ല എറണാകുളം അന്ന്. അമ്മയുടെ ചേട്ടൻ സ്വൽപ്പം കവിതയൊക്കെ എഴുതുമായിരുന്നതുകൊണ്ടും തന്റെ അനിയത്തിമാരെ കവിതകളെല്ലാം വായിച്ചു പഠിക്കാൻ നിർബന്ധിക്കാറുള്ളതുകൊണ്ടും രമണൻ, ചണ്ഡാലഭിക്ഷുകി എന്നീ കൃതികളിലെ സാഹിത്യമാണ് അവയിൽ നിറഞ്ഞു നിന്നിരുന്നത്. അങ്ങനെയാണ് ഞാൻ കാനനച്ഛായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, എന്തിനീ ചിലങ്കകൾ, എന്തിനീ കൈവളകൾ, സമയമായില്ല പോലും എന്നീ പാട്ടുകൾ കേൾക്കുന്നതും അറിയാതെ തന്നെ പഠിക്കുന്നതും. പിന്നീട് ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, മാൻകിടാവിനെ മാറിലേന്തുന്ന തിങ്കളെ എന്നിവയിലേക്ക് അതു മാറി. അർത്ഥമൊന്നും മുഴുവൻ മനസ്സിലായില്ലെങ്കിലും അവ മൂളി നടക്കാൻ തുടങ്ങി. സ്കൂളിലെ യുവജനോത്സവത്തിൽ കൂട്ടുകാർ അവതരിപ്പിച്ച ഒപ്പനയിലെ ചെമ്മീനിലെ പെണ്ണാളെ പെണ്ണാളെ എന്ന ഗാനം ഇന്നും എന്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. ഏതോ ഒരു ആഗസ്റ്റ് 15നോ ജനുവരി 26നോ ആണെന്ന് തോന്നുന്നു, ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല എന്ന് പാടി ഒരു സോപ്പ് പെട്ടി സമ്മാനമായി വാങ്ങിയതും ഓർമ്മയിൽ ഒളിമങ്ങാതെ കിടപ്പുണ്ട്. പിന്നെ ഒരു ദിവസം ക്ലാസ്സിൽ ടീച്ചർ പാടാൻ പറഞ്ഞപ്പോൾ ഒട്ടും പാടാൻ അറിയുമെന്ന് എനിക്കറിയാതിരുന്ന ഒരു സഹപാഠി മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ എന്ന പാട്ട് അതിമനോഹരമായി ആലപിച്ചത് ഇന്നും എന്നെ ഓർക്കുമ്പോൾ അത്ഭുതപ്പെടുത്താറുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി റാഗിങ്ങിന്റെ സമയത്ത് പാട്ടുപാടാൻ പറഞ്ഞപ്പോൾ കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും എന്ന പാട്ടുപാടാൻ അറിയാത്ത ഞാൻ പാടുന്നത് കേട്ട് ചിരി സഹിക്കാൻ വയ്യാതെ ചില സീനിയേഴ്സ് ഓടിപ്പോയതും ഓർമ്മയുണ്ട്. വിവാഹം കഴിഞ്ഞ് അന്യനാട്ടിലേക്ക് പറിച്ചു നട്ടപ്പോഴും പാട്ടുകളെ കൂടെ കൊണ്ടുപോയിരുന്നു. എന്റെ പേര് അതിലുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, എന്റെ ഭർത്താവ് 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു രാഗം എന്ന പാട്ട് കാസറ്റിട്ട് കൂടെ കൂടെ കേൾക്കുമായിരുന്നു. അതിനുശേഷം അമ്മയായപ്പോൾ കണ്ണൻ വേഗമുറങ്ങിയാലായിരം തങ്കക്കിനാവുകൾ കാണാം, ഉണ്ണീവാവോ പൊന്നുണ്ണീവാവോ എന്നൊക്കെയുള്ള പാട്ടുകൾ പാടാൻ തുടങ്ങി. ഒരു ഫിലോസഫിക്കൽ മൂഡൊക്കെ വരുമ്പോൾ അരനാഴിക നേരത്തിലെ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, ആത്മവിദ്യാലയമേ എന്നീ പാട്ടുകളെല്ലാം പാടി നടക്കാറുണ്ടായിരുന്നു. ഇന്ന് ജീവിത സായാഹ്നത്തിൽ പാടുവാൻ മോഹം, ആടുവാൻ മോഹം, പാടിത്തുടങ്ങാൻ പദങ്ങളില്ല, ആടിത്തുടങ്ങാൻ ചുവടുകളില്ല എന്നും ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്ക് ഇനി ഇനിയൊരു ജന്മം കൂടി എന്നൊക്കെ പാടി ഈ ഓർമ്മച്ചെപ്പ് അടച്ചു വെക്കാം. ഇനി എന്നെ സ്വയം പരിചയപ്പെടുത്താം. പേര് ലോല രാമചന്ദ്രൻ. ഗൈനക്കോളജിസ്റ്റാണ്, മെഡിക്കൽ കോളേജിൽ. ഭർത്താവ് വക്കീൽ, രണ്ടു കുട്ടികൾ. തൃശൂർ തന്നെയാണ് സ്വദേശം. മുൻപ് ഗാനമഞ്ജരിയിലേക്ക് കത്ത് എഴുതിയിട്ടുണ്ട്. ലോല എന്ന പദം വരുന്ന പാട്ടുകൾ

0: വെച്ച് അത് പ്രക്ഷേപണം ചെയ്തിട്ടുമുണ്ട്. നിങ്ങളുടെ പാട്ടോർമകളിൽ ഇങ്ങനെ ഒരു പ്രതികരണമാണോ പ്രതീക്ഷിച്ചിരുന്നത് എന്ന് എനിക്കറിയില്ല. എങ്കിലും എഴുതി അയക്കാം എന്ന് വിചാരിച്ചു. സ്യൂട്ടബിൾ ആണെങ്കിൽ പ്രക്ഷേപണം ചെയ്യുമല്ലോ എന്ന് സ്നേഹത്തോടെ ലോല. ഡോക്ടർ ലോല രാമചന്ദ്രനോട് നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: തൃശൂർ ആകാശവാണിയിൽ നിന്നാണ്, പാട്ടോർമകളിൽ നിന്ന്. നമുക്ക് ഒരുപാട് പാട്ടുകളെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്താണ് കിട്ടിയിരിക്കുന്നത്.
1: എല്ലാ സ്റ്റേജിലും നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളും അത് സംബന്ധിച്ച ഓർമ്മകളും ഉണ്ടാവുമല്ലോ.
0: അതെ. അപ്പൊ ഈ പാട്ടുകളിലെ നമ്മൾ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതാണ്?
1: കേൾക്കാൻ കാനനച്ഛായയിൽ ആടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ.
0: ഈ പാട്ടിനോട് കൂടുതൽ ഇഷ്ടം തോന്നാനുള്ള കാരണം കൂടെ ഒന്ന് പറയാം.
1: അതിനോട് ഇഷ്ടം തോന്നാൻ എന്ന് പറഞ്ഞാൽ, ഞങ്ങള് കുട്ടികളായിരുന്നപ്പോ അമ്മ അത് സ്ഥിരം വൈകിട്ട് ഞങ്ങള് ഉറങ്ങാൻ നേരത്ത് ഇങ്ങനെ പാട്ട് പാടാറുണ്ടായിരുന്നു. അച്ഛനില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് അമ്മയ്ക്ക് പേടിയാവാണ്ടിരിക്കാൻ അമ്മ പാട്ട് പാടുന്നതായിരിക്കാം. ഞങ്ങള് രണ്ട് പെൺകുട്ടികൾ അമ്മയുടെ അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന് അമ്മ ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന പല പാട്ടുകളും പാടും. പക്ഷെ അതിൽ കൂടുതൽ പ്രാവശ്യം ഈ പാട്ടാണ് പാടാറ്. അമ്മയ്ക്ക് ഈ പാട്ടിനോട് ഇഷ്ടം വരാൻ എന്ന് പറഞ്ഞാൽ, അമ്മയുടെ ബ്രദർ കുറച്ച് സാഹിത്യവാസനയ്ക്കുള്ള ഒരാളായിരുന്നു. ഇങ്ങനെ എഴുതുമൊക്കെ ചെയ്യായിരുന്നു, മാതൃഭൂമി ആഴ്ച പതിപ്പിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോ അദ്ദേഹം ചങ്ങമ്പുഴയുടെ രമണനൊക്കെ തന്റെ അനിയത്തിമാരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ ബൈഹാർട്ട് അറിയുമായിരുന്നു അതിലത്തെ വരികള്. അപ്പൊ ആ രമണൻ സിനിമയിലെ ചങ്ങമ്പുഴയുടെ വരികള് തന്നെയാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അമ്മക്ക് അത് വലിയ ഇഷ്ടമായിരുന്നു, അമ്മ അത് പാടുമായിരുന്നു.
0: ചങ്ങമ്പുഴയുടെ രമണനെ കുറിച്ച് പറയുമ്പോഴേ, അത് അന്ന് പാടത്ത് പണിയെടുത്തിരുന്ന ആളുകൾക്ക് പോലും കാണാപാടായിരുന്നു.
1: തീർച്ചയായിട്ടും അത് അത്രയും ഒരു വലിയ വിപ്ലവം, ആൾക്കാർക്ക് അത്രയും ഇഷ്ടമായിരുന്നു. അതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ സംസ്കൃതം കലർന്ന അങ്ങനത്തെ ഹൈ ഭാഷയായിരുന്നല്ലോ.
0: അതെ അതെ.
1: അപ്പൊ അതാർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ വന്നപ്പോ അത് വളരെ ലളിതമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അത് ഹൃദയസ്ഥാക്കാനും അത് പാടി നടക്കാനും താല്പര്യം ഉണ്ടായിരുന്നു.
0: ആ പാട്ട് കേൾക്കുമ്പോ അമ്മയാണ് അല്ലേ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്?
1: അതെ അതെ. അമ്മ ഇപ്പോഴും രാത്രി ഞങ്ങൾ അമ്മയുടെ രണ്ട് സൈഡിൽ കെട്ടിപ്പിടിച്ച് കിടക്കണതും അമ്മ പാടുന്നതും ഇപ്പോഴും മനസ്സിലിങ്ങനെ ഓർമ്മയിൽ വരും.
0: ലോല രാമചന്ദ്രൻ ഒരു ഗൈനക്കോളജിസ്റ്റ് കൂടിയാണ്. അപ്പൊ ഈ ജോലി തിരക്കുകൾക്കിടയിലെ നമ്മൾ റേഡിയോ കേൾക്കാനായിട്ട് സമയം കണ്ടെത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ഭുതം തന്നെയാണ്.
1: റേഡിയോ കേൾക്കാൻ നമുക്ക് അങ്ങനെ ഒരു സമയം പ്രത്യേകിച്ച് മാറ്റി വെക്കേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മളുടെ ജോലിയിടയിലും നമുക്ക് കേട്ടുകൊണ്ടിരിക്കാലോ. അത് ദൃശ്യമാധ്യമല്ലോ, നമുക്ക് കേട്ട പോരെ. ഇപ്പൊ കാലത്ത് 5 മണിക്ക് എണീറ്റാ കൗസല്യ സുപ്രജ കേട്ടിട്ടാണ് ഞാൻ എന്റെ ദിവസം എന്നും തുടങ്ങണേ. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യണതിന്റെ കൂട്ടത്തിൽ അത് കേൾക്കും. അങ്ങനെ ത്രൂ ഔട്ട് ദ ഡേ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ ഓരോരോ മാറി മാറി ഒഴിവുള്ളപ്പോഴൊക്കെ കേൾക്കുമ്പോ, ഡ്രൈവ് ചെയ്യുമ്പോ കാറിൽ വെച്ചിട്ട് കേൾക്കും, ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോ റൂമില് ഉണ്ണണേന്റെ ഇടയിൽ കേൾക്കുമ്പോ. എന്റെ ലഞ്ച് ബ്രേക്ക് ആണ്, ആ നേരത്തെ ആകാശവാണിയിൽ പാട്ടുണ്ടല്ലോ. പല ജാതി എന്ന് വെച്ചാല് ഗാനമഞ്ജരിയും ഫോണിൻ പരിപാടിയും ഒക്കെ 1-2 അല്ലേ. ഫോണ് കേൾക്കാൻ നമുക്കൊരു സമയം പ്രത്യേകമായിട്ട് മാറ്റി വെക്കേണ്ട ഒരു ആവശ്യമില്ല. അത് നമുക്ക് നല്ല ഒരു റിലാക്സേഷൻ ആണ്. നമുക്ക് ടെൻഷൻ ഉള്ള ജോലിയാവുമ്പോ ഇങ്ങനെ ഓരോന്ന് കേൾക്കണത് നമുക്കൊരു സമാധാനം തരും.
0: എന്തായാലും ഈ റേഡിയോ കേൾക്കുന്ന ശീലം എന്ന് മുതലാ തുടങ്ങിയത്? അമ്മ തന്നെയാണോ ആ ശീലം വളർത്താനായിട്ട് പ്രചോദിപ്പിച്ചത്?
1: അമ്മ ഈ പറഞ്ഞ പോലെ ഒരു കുഞ്ഞുപെട്ടത് അത്ര വലിപ്പമുള്ള ഒരു റേഡിയോ ഉണ്ടായിരുന്നു വീട്ടില്. അത് വെച്ചിട്ട് അമ്മ കേൾക്കാറുണ്ടായിരുന്നു വിവിധ ഭാരതി റേഡിയോസ് എല്ലാം, പിന്നെ ന്യൂസുകൾ, ഇതൊക്കെ അമ്മ തന്നെ കേൾക്കും. അങ്ങനെ തന്നെയാണ് തുടങ്ങിയത് റേഡിയോ കേൾക്കുന്ന ശീലം. പിന്നെ കുറച്ചുകൂടി വലുതായപ്പോ ക്രിക്കറ്റിന്റെ റണ്ണിങ് കമന്ററി അച്ഛൻ കേൾക്കും, കൂട്ടത്തില് ഞാനും കേൾക്കും. ക്രിക്കറ്റ് എന്താ എങ്ങനെ കളിക്കാന്നൊന്നും അറിയില്ലെങ്കിൽ കമന്ററി കേൾക്കും. അങ്ങനെ അങ്ങനെ റേഡിയോ ഒരു എന്താ പറയാ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട്. നമ്മൾ കേൾക്കണ സാധനങ്ങൾ വലുതാവുമ്പോൾ വന്നെങ്കിലും കേൾക്കണ ശീലം മാറിയില്ല.
0: ലോല രാമചന്ദ്രന്റെ സഹോദരി എന്താ ചെയ്യുന്നത്? ഈ പാട്ട് കാനനച്ചായയിൽ നിന്ന് പാട്ട് കേട്ട അടുത്ത് അമ്മയുടെ
1: സഹോദരി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടർ ആയിട്ട് റിട്ടയർ ചെയ്തു. സഹോദരിക്ക് ഈ പാട്ട് ചില ഓർമ്മയുണ്ടോ അതൊന്നും ഞാൻ അറിയില്ല, ചോദിച്ചിട്ടില്ല.
0: ഇപ്പോ സർവീസിൽ എത്ര വർഷമായി ഡോക്ടർ?
1: കഴിഞ്ഞ 22 വർഷമായിട്ട് മെഡിക്കൽ കോളേജിലാണ്, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലാണ്.
0: എന്തായാലും ഈ റേഡിയോ കേൾക്കുന്ന ഒരു ശീലമൊക്കെ വീണ്ടും തുടർന്ന് കേൾക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. അത് സന്തത സഹചാരിയാണെന്ന് മനസ്സിലായി. നമ്മുടെ ഗാനമഞ്ജരിയിലേക്കും ഒരിക്കൽ നമ്മൾ വിളിച്ച്
1: സംസാരിച്ചിട്ടുണ്ട്.
0: ലോല, ലോല എന്ന പദം വരുന്ന
1: പേരിന്റെ ആ വാക്കുള്ള അക്ഷരം വെച്ചിട്ട് ഉള്ള പാട്ടുകള്, മിക്കവാറും കുറെ സിനിമാ പാട്ടുകളിൽ ലോല എന്നുള്ള വാക്ക് ആ പദം വരുന്നുണ്ട്. അപ്പോ അതൊരു കൗതുകത്തിന് അത് അയച്ചിട്ടുണ്ടായിരുന്നു, അത് പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തു.
0: അപ്പൊ എന്തായാലും ഈ പാട്ട് തന്നെ ഇന്നത്തെ പാട്ടോർമകളിലൂടെ കേൾക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, ഡോക്ടറുടെ വീട്ടിലെ വിശേഷങ്ങൾ കൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞ.
1: വീട്ടിലെ അംഗങ്ങള് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് വക്കീലാണ്, അഡ്വക്കേറ്റ് സി എസ് രാമചന്ദ്രൻ. മകള് ഡോക്ടറാണ്, സർജൻ, അസിസ്റ്റന്റ് സർജൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജനറൽ സർജറി ഡിപ്പാർട്ട്മെന്റിലാണ്, നിമിഷ ഇയർ. പിന്നെ മകനുണ്ട്, മകൻ നിഖിൽ. അവൻ കുറച്ച് മെന്റലി ചലഞ്ച്ഡ് ആണ്, അവൻ ആ സ്പെഷ്യൽ സ്കൂളിൽ പോകുന്നുണ്ട്. പിന്നെ ഗ്രാൻഡ് ഡോട്ടർ ഉണ്ട് ശിവപ്രിയ. ഈ പേരാണ് എന്റെ വീട്ടിലെ ആൾക്കാര്.
0: ഓക്കെ ഓക്കെ. ഈ കൊച്ചു

0: മോൾക്കും ഈ റേഡിയോ കേൾക്കുന്ന ശീലത്തിലേക്ക് അല്ലെങ്കിൽ അവളെ വളർത്തുന്നുണ്ടോ?
1: റേഡിയോ അവള് അങ്ങനെ അധികം
0: ആ ഇപ്പൊ ഈ കുട്ടികളെ ഈ മൊബൈലിലേക്കാണ് അഡിക്റ്റഡ് ആവുന്നത് അല്ലേ?
1: അല്ല, അവളെ ടിവിയിലേക്ക് ഞങ്ങൾ അടുപ്പിച്ചിട്ടില്ല, അവള് പുസ്തകം വായിക്കും.
0: നല്ല കാര്യം.
1: അവള് ഇപ്പൊ 3ാം ക്ലാസ് 4ലേക്കായി. അവള് സുധാമൂർത്തിയുടെ വലിയൊരു ആരാധികയാണ്.
0: അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹാശംസകൾ ഞങ്ങൾ നേരുകയാണ് കേട്ടോ.
1: നന്ദി ആകാശവാണിയിൽ വിളിച്ചതിനും ഇത്രനേരം സംസാരിക്കാൻ പറ്റിയല്ലോ.
0: ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം.
1: ആകാശവാണിക്ക് ഇനിയും ഞാൻ എഴുതുന്നുണ്ടാവും.
0: ആ പിന്നെ തീർച്ചയായും. നിങ്ങൾ എന്താ പറയാ, മനസ്സ് അർപ്പിച്ച് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ എഴുതുന്ന ഈ കത്തുകൾ നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ. ചങ്ങമ്പുഴയുടെ കൃതിയെ ആസ്പദമാക്കി ഡി എം പൊറ്റേക്കാട് തിരക്കഥയെഴുതി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു രമണൻ. 1967 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ രമണനായി പ്രേം നസീറും ചന്ദ്രികയായി ഷീലയുമാണ് അഭ്രപാളിയിലെത്തിയത്. മദനനായി മധു അഭിനയിച്ച ഈ ചിത്രത്തിൽ രാമു കാര്യാട്ട്, കമലാദേവി, ഉഷാകുമാരി, അടൂർ ഭാസി, മണവാളൻ ജോസഫ് തുടങ്ങി വലിയൊരു താരനിര തന്നെ ഉണ്ടായിരുന്നു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വരികൾക്ക് കെ രാഘവൻ ഈണം പകർന്ന് കെ പി ഉദയഭാനു, പി ലീല എന്നിവർ ചേർന്നാലപിച്ച ഗാനം നമുക്കിനി ആസ്വദിക്കാം.

0: ஜீவனாலோலனாயேகனாயி போவுக போவுக ஜீவநாதா.
1: പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680-6-3-1. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ ഇനി പറയാം. 9447072669. നമ്പർ ഒരിക്കൽ കൂടി 9447072669.

0: 7269669 പാട്ടോർമകൾ ഇനി അടുത്ത വെള്ളിയാഴ്ച രാവിലെ 8:30 കേൾക്കാം. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് ഡോക്ടർ ലോല രാമചന്ദ്രൻ അയ്യന്തോൾ, നിർവഹണ സഹായം സ്മിത രാജേഷ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
2: പാട്ടോർമകൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.

ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ചന്ദ്രോത്സവം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: Platform.
1: ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
6: വെള്ളി രാവിലെ 7:20.
5: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
6: കൈതപ്പുറം എഴുതി ദീപക് ദേവ്, ഈണം പകർന്ന് സുജാത പാടിയത്. ചിത്രം ബെൻ ജോൺസൺ.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ പണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: മയൂഖം എന്ന ചിത്രത്തിൽ മങ്കുമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, രവി ബോംബെ ഈണം പകർന്ന് MG ശ്രീകുമാർ പാടിയ ഗാനം.

0: ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
3: പോലീസ് എന്ന ചിത്രത്തിൽ ബാലു, ചിത്ര എന്നിവർ പാടിയ ഗാനം. ഗാനരചന ജോഫി തരകൻ, സംഗീതം ഔസേപ്പച്ചൻ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: സംഗമം.
1: വരികൾ പ്രഭാ വർമ്മ, സംഗീതം ബെന്നറ്റ് വീത്രാഗ്, പാടിയത് വിധു പ്രതാപ്, ഗായത്രി അശോകൻ എന്നിവർ. ചിത്രം ഔട്ട് ഓഫ് സിലബസ്.

0: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: സുദീപ് കുമാർ, മഞ്ജരി എന്നിവർ പാടിയത്. ചിത്രം നോട്ട്ബുക്ക്. വരികൾ വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം മെജോ ജോസഫ്.

0: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
2: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷരകേരളം.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
3: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിൽ രവീന്ദ്രന്റെ സംഗീതം, പാടിയത് ബിജു നാരായണൻ. ചിത്രം വടക്കും നാഥൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10-15 കേൾക്കാം.
1: ആകാശവാണി തൃശൂർ. ശ്രീമതി ഉഷ രാജാറാം പാടുന്നു. സർവശ്രീ MS ജയകുമാർ വയലിൻ, രമേശ് ചന്ദ്രൻ മൃദംഗം. ആദ്യം മാ കേലറ, രവിചന്ദ്രിക രാഗം, ആദിതാളം ത്യാഗരാജകൃതി.

0: ഇതുവരെ പാടിയത് ശ്രീമതി ഉഷ രാജാറാം, സർവശ്രീ എം എസ് ജയകുമാർ വയലിൻ, രമേശ് ചന്ദ്രൻ മൃദംഗം.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: മനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മെയ് 31 ഞായറാഴ്ച നോ ടൊബാക്കോ ഡേ അഥവാ ലോക പുകയില വിരുദ്ധ ദിനമായി നാം ആചരിക്കാൻ ഒരുങ്ങുകയാണ്. പുകയിലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും അത് മനുഷ്യന്റെ ശാരീരിക, സാമൂഹിക, സാമ്പത്തിക ഘടകങ്ങളിൽ എത്രത്തോളം ആഘാതം സൃഷ്ടിക്കുന്നുവെന്ന തിരിച്ചറിവ് പൊതുജനങ്ങളിൽ ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ആഗോളതലത്തിൽ ഇത്തരത്തിലൊരു ദിനാചരണം നടത്തിവരുന്നത്. ഈ വർഷത്തെ ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയത്തെ ആസ്പദമാക്കി ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആകർഷണത്തിന്റെ മുഖം മൂടി അനാവരണം ചെയ്യുക, നിക്കോട്ടിൻ പുകയില ആസക്തിയെ ചെറുക്കുക, ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇത് 2026 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ലോകാരോഗ്യ സംഘടന നൽകുന്ന സന്ദേശമാണ്. എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടും ഈ ദിനം ആചരിക്കുന്നു. പുകയിലയുടെ ദൂഷ്യങ്ങളെക്കുറിച്ചും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ കൂടുതൽ അവബോധമുണ്ടാക്കുകയാണ് ഇതിന്റെ ഉദ്ദേശ്യം. 1989 മുതൽ എല്ലാ വർഷവും പുകയില വിരുദ്ധ ദിനം ആചരിച്ചു വരുന്നു. ഓരോ വർഷവും വെവ്വേറെ പ്രമേയങ്ങളും സന്ദേശങ്ങളുമാണ് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. അതനുസരിച്ച് വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ എല്ലാ രാജ്യങ്ങളിലും സംഘടിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രമേയം പുകയില കമ്പനികളുടെ കപട തന്ത്രങ്ങൾ തുറന്നു കാട്ടൽ എന്നതായിരുന്നു. അതിന് മുൻപുള്ള വർഷത്തെ പ്രമേയം പുകയിലയ്ക്കെതിരെ യുവാക്കൾ ശബ്ദിക്കട്ടെ എന്നതായിരുന്നു. അതിനു മുമ്പ് കാലഘട്ടത്തിൽ പുകയിലയല്ല ഭക്ഷ്യവസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നതും പുകയില പരിസ്ഥിതിക്ക് ദോഷമാണെന്നും പുകയില പുരോഗതിക്ക് തടസ്സമാണെന്നും ഉള്ള പ്രമേയങ്ങളും ലോകാരോഗ്യ സംഘടന അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ പ്രമേയം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആകർഷണത്തിന്റെ മുഖം മൂടി അനാവരണം ചെയ്യുക, നിക്കോട്ടിൻ പുകയില ആസക്തിയെ ചെറുക്കുക എന്നതാണ്. കഴിഞ്ഞ 10 പുകയില ഉപയോഗം കുറയ്ക്കുന്നതിൽ നമ്മൾക്ക് വലിയ പുരോഗതി കൈവരിക്കാൻ സാധിച്ചു. എന്നാൽ ഈ പുരോഗതി തകിടം മറിക്കുന്നതിനുള്ള തന്ത്രങ്ങളാണ് പുകയില നിക്കോട്ടിൻ കമ്പനികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ യുവാക്കളും കുട്ടികളും സ്ത്രീകളും അറിഞ്ഞും അറിയാതെയും വീണുപോകുന്നു. അവർ പുകയിലയുടെയും നിക്കോട്ടിൻ്റെയും ലഹരിക്ക് അടിമകളാകുകയും പലതരത്തിലുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുകയും ചെയ്യും. മാത്രമല്ല അകാലത്തിൽ മരണപ്പെടുകയും ചെയ്യും. ഇതിന് ഒരു മാറ്റം അത്യാവശ്യമാണ് എന്ന കഠിനമായ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമുഖ്യ ആക്കിയുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. ഇപ്പൊ പുകയില കമ്പനികൾ എങ്ങനെയാണ് പുകയില ഉൽപ്പന്നങ്ങൾ ആകർഷണീയത വരുത്തുന്നത് എന്ന് നോക്കാം. ഭൂരിപക്ഷം സ്ത്രീകളും കുട്ടികളും പുകയില ഉപയോഗിക്കാത്തവരാണല്ലോ. അറിവുള്ള യുവാക്കളും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ എന്നിവരെയാണ് കമ്പനികൾ ലക്ഷ്യം വയ്ക്കുന്നത്. അവരെ പുകയില വലയ്ക്കകത്താകാനുള്ള തന്ത്രങ്ങളാണ് അവർ ആസൂത്രണം ചെയ്യുന്നത്. പുകയില വസ്തുക്കളായ സിഗരറ്റ്, ബീഡി, പാൻ മസാലകൾ എന്നിവയ്ക്ക് ആകർഷണീയമായ മുഖം നൽകാൻ അവർ വിവിധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. പ്രധാനമായും 7 തരത്തിലാണ് ഞാൻ ഇന്ന് ഇതിനെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.

അതിൽ ഒന്നാമത്തേത് ഫ്ലേവറിങ്ങും അഡിറ്റീവ്സും ചേർക്കുക. പുകയില രുചിയും മണവും ഇല്ലാത്തതും എന്നാൽ ചവർപ്പുള്ളതുമായ വസ്തുവാണ്. പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കാനായി രുചിയും മണവും സിഗരറ്റിലും പാൻ മസാലകളിലും ചേർക്കുകയാണ് ഒരു തന്ത്രം. മെന്തോള്, ചോക്ലേറ്റ്, ഫ്രൂട്ട്, കാൻഡി എന്നിവയുടെ സുഗന്ധങ്ങൾ ചേർത്ത് പുകയിലയുടെ ചവർപ്പുള്ള രുചി മറയ്ക്കുന്നു. കുട്ടികളെ ആകർഷിക്കുന്ന നിറവും രുചിയും മണവുമുള്ള മധുരപദാർത്ഥങ്ങൾ, മിഠായികൾ, സോഡകൾ, മധുര ലായനികൾ എന്നിവയിൽ സുഗന്ധങ്ങൾ ചേർത്ത് നിക്കോട്ടിൻ കൂടി ചേർക്കുന്നു. ഇവ കുട്ടികളും യുവാക്കളും പതിവായി പോകുന്ന കടകളിൽ വിൽപ്പനയ്ക്കായി നിരത്തിവെക്കുന്നു. ഇതിൽ പുകയില ഉള്ള കാര്യം കുട്ടികളോ രക്ഷകർത്താക്കളോ അധ്യാപകരോ അറിയുന്നില്ല. കുട്ടികളും യുവാക്കളും ഇതൊക്കെ വാങ്ങി കഴിക്കുകയും പുകയിലയുടെയും നിക്കോട്ടിൻ്റെയും ലഹരിക്ക് അടിമയാകുകയും ചെയ്യും. ഇവർ പിന്നീട് സിഗരറ്റ്, ബീഡി, പാൻ മസാല എന്നിവയുടെ സ്ഥിര ഉപഭോക്താക്കളായി മാറുന്നു. രണ്ടാമത്തൊരു തന്ത്രം ആകർഷണീയവും വഞ്ചനാപരവുമായ ഡിസൈനുകളിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന മിഠായികളുടെയും കളിപ്പാട്ടങ്ങളുടെയും മാതൃകയിൽ പുകയില അടങ്ങിയ വസ്തുക്കൾ ഉണ്ടാക്കി വിൽക്കാൻ ശ്രമിക്കുന്നു. കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ രൂപത്തിലും ഉണ്ടാക്കുന്നു. ഇവയെല്ലാം കുട്ടികൾ കാണുന്ന സ്ഥലങ്ങളിൽ അവരുടെ പൊക്കത്തിനനുസരിച്ച് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ കുട്ടികൾ പെട്ടെന്ന് ഇതിൽ ആകർഷിക്കപ്പെടുന്നു. മിനുമിനുത്ത തിളക്കമുള്ള ആകർഷണീയമായ പാക്കറ്റുകളിൽ വരുന്ന സിഗരറ്റുകൾ, കനം കുറഞ്ഞ നീളം കൂടിയ സിഗരറ്റുകൾ, പെൻഡ്രൈവിൻ്റെ രൂപത്തിലുള്ള ഇലക്ട്രോണിക് സിഗരറ്റുകൾ എന്നിവ യുവതി യുവാക്കളെ മോഹിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ്. ഈ രൂപകൽപ്പനകൾ മോഹിപ്പിക്കുകയും വാങ്ങി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങാത്തവരെ ഉടൻ തന്നെ തുടങ്ങാൻ പ്രേരിപ്പിക്കുന്നു. മാത്രമല്ല ഉപയോഗിക്കുന്നവരെ നിർത്താതെ തുടർന്നും ഉപയോഗിക്കുന്നതിനും നിർത്തിയവരെ വീണ്ടും ഉപയോഗിച്ച് തുടങ്ങുന്നതിനും പ്രേരിപ്പിക്കുന്നു. അറിയാതെ ഇതിൻ്റെ എല്ലാം ഉപഭോക്താക്കളാവുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യും. 3, വിദ്യാലയങ്ങളുടെ സമീപമുള്ള വിൽപ്പന. വിദ്യാലയങ്ങളുടെ സമീപത്ത് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലും നിറത്തിലും രുചിയിലും മണത്തിലും പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത് കമ്പനികളുടെ ഒരു തന്ത്രമാണ്. പുകയില അടങ്ങിയ മിഠായികളും മസാല പാക്കറ്റുകളും പൊതുവെ വാങ്ങുന്ന മിഠായികൾക്കിടയിലും ബിസ്ക്കറ്റുകൾക്കിടയിലും കളിപ്പാട്ടങ്ങൾക്കിടയിലും കാണുമ്പോൾ കുട്ടികൾ അതിൽ ആകർഷിക്കപ്പെടുന്നു. 4, പുതിയ പുകയില ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുന്നു. ഇ സിഗരറ്റ്, നിക്കോട്ടിൻ പൗച്ചസ്, സിന്തറ്റിക് നിക്കോട്ടിൻ എന്നിവ ആകർഷണീയതയോടെ പരിചയപ്പെടുത്തുന്നു. നിക്കോട്ടിൻ പൗച്ച് എന്ന് പറയുമ്പോഴേക്കും അതിൽ നിക്കോട്ടിൻ മാത്രമേ ഉള്ളൂ. അതൊരു തുണിസഞ്ചിയിൽ പൊതിഞ്ഞു വയ്ക്കുന്നു. അത് നാക്കിനും ചുണ്ടിനും ഇടയിൽ വയ്ക്കുമ്പോഴേക്കും നിക്കോട്ടിൻ അലിഞ്ഞ് രക്തത്തിൽ കൂടി ശരീരത്തിൽ പ്രവേശിക്കുന്നു. നിക്കോട്ടിൻ സിന്തറ്റിക് നിക്കോട്ടിൻ എന്ന് പറയുമ്പോഴേക്കും നിക്കോട്ടിൻ ഗമ്മ്, ലോസഞ്ചസ്, പാച്ചസ്, ഇൻഹേലേഴ്സ് എന്നിവ ഇവ പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്ന് മോചിതരാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഇതിലൊന്നും തന്നെ പുകയില ഇല്ല, നിക്കോട്ടിൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുകയിലയുടെ ദൂഷ്യങ്ങളൊന്നും ഉണ്ടാകില്ല, സുരക്ഷിതമായി ഇതെല്ലാം ഉപയോഗിക്കാം എന്ന തരത്തിലാണ് പ്രചാരണം. മാത്രമല്ല ഇതെല്ലാം പുകവലി നിർത്താൻ സഹായിക്കുന്നവയാണ് എന്നും പ്രചരിപ്പിക്കുന്നു. ഇതെല്ലാം അവരുടെ തന്ത്രങ്ങളാണ്, വിശ്വസിക്കാൻ പാടില്ല. നിക്കോട്ടിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് അഡിക്ഷൻ കൂടുകയേ ഉള്ളൂ, കുറയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പുകവലി നിർത്താനും പറ്റില്ല, നിക്കോട്ടിൻ പദാർത്ഥങ്ങൾ തുടരേണ്ടിയും വരും. ഈ തന്ത്രങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 5, വശീകരിച്ച് ചതിയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് പലതരത്തിലാണ്. ഇപ്പോൾ 1, വിദ്യാലയങ്ങളിലെ ആഘോഷ പരിപാടികൾക്ക്, ആനിവേഴ്സറി, കൾച്ചറൽ ഇവൻറ്റ്സ് തുടങ്ങിയവയ്ക്ക് പണം നൽകാൻ കമ്പനിക്കാർ ശ്രമിക്കും. വിദ്യാലയങ്ങൾ പണം വാങ്ങിയാൽ പരിപാടി ദിവസം കമ്പനിയിലെ ആൾക്കാർ വരികയും പുകയിലെ വസ്തുക്കളുടെ പ്രദർശനവും പരസ്യവും സംഘടിപ്പിക്കുകയും ചെയ്യും. സിഗരറ്റും പാൻ മസാലയും വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകുകയും കുറഞ്ഞ വിലയ്ക്ക് നൽകുകയും ചെയ്യും. ഇത് ഉപയോഗിക്കുന്നവരിൽ ഒരു വിഭാഗം പിന്നീട് ഇത്തരം വസ്തുക്കൾ പണം കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുകയും ലഹരിക്ക് അടിമയാകുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. 4, ഇതിന് സ്കോളർഷിപ്പ് നൽകി വശീകരിക്കുക, മത്സര വിജയികൾക്ക് സമ്മാനം നൽകി വശീകരിക്കുക എന്നിവയും അവരുടെ തന്ത്രങ്ങളാണ്. പുകയിലയുടെ ദൂഷ്യങ്ങളും ലഹരിയും പുറത്തറിയാതിരിക്കാൻ ഇക്കൂട്ടർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. 4, വേറൊരെണ്ണം കുട്ടികൾക്ക് സൗജന്യ സാമ്പിളുകളുടെ വിതരണവും ഇളവ് നിരക്കിൽ വിൽപ്പനയും നടത്തുന്നതും ഒരു തന്ത്രമാണ്. തെരുവുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഉത്സവ സ്ഥലങ്ങൾ

0: സംഗീത കച്ചേരികൾ തുടങ്ങിയ യുവാക്കൾ പതിവായി എത്തുന്ന സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്നു. ഒറ്റ സിഗരറ്റുകളുടെ വിൽപ്പനയാണ് മറ്റൊന്ന്. ഇത് കുട്ടികൾക്ക് ചെറിയ പൈസയ്ക്ക് വാങ്ങാൻ സാധിക്കും, അവർക്കത് അഫോർഡബിൾ ആയിരിക്കുകയും ചെയ്യും. ആറാമത്തെ ഒരു സാധാരണ ഒരു തന്ത്രം വശീകരിക്കുന്ന പരസ്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇത് തന്നെയാണ്. ഇപ്പോൾ പുകയില ഉൽപ്പന്നങ്ങളിൽ നിക്കോട്ടിൻ വളരെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഇത് ലൈറ്റ് സിഗരറ്റാണ്, മൈൽഡ് സിഗരറ്റാണ്, ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും യോജിച്ചതാണ് എന്ന തരത്തിലുള്ള പരസ്യങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. ഇനി രണ്ട്, ഇ സിഗരറ്റ് ഒരു പുകവലി നിർത്താനായിട്ടുള്ള സുരക്ഷിതമായ ഒരു ആൾട്ടർനേറ്റീവ് ആണ് എന്നുള്ള തരത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ശരിയായ സത്യങ്ങളല്ല. ഇ സിഗരറ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പുകവലിയേക്കാൾ ദൂഷ്യമുള്ള സാധനമാണ്. സിഗരറ്റിലുള്ള ദൂഷ്യങ്ങളെക്കാൾ കൂടുതൽ മാരകമായിട്ടുള്ള ദൂഷ്യങ്ങളാണ് ഈ സിഗരറ്റിനകത്തുള്ള ലായനി ചൂടാകുമ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് ശ്വാസകോശത്തെ ഇല്ലാതാക്കുകയും ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ടാക്കുകയും ശ്വാസമുട്ടലുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി അടുത്ത വേറൊന്ന്, അഡ്വർടൈസിങ് മെറ്റീരിയൽ കുട്ടികളുടെ കണ്ണിൻ്റെ ലെവലിൽ പ്രദർശിപ്പിക്കുക. അങ്ങനെ വരുമ്പോഴേക്കും കുട്ടികൾ പെട്ടെന്ന് കാണുകയും ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. അത് ഇപ്പോൾ പുതുതായിട്ട് കണ്ടുവരുന്ന വേറൊരു കാര്യം, സിനിമകളിലും ടെലിവിഷൻ മീഡിയകളിലും പുകവലിക്കുന്ന സീനുകൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ സിഗരറ്റിൻ്റെ ബ്രാൻഡ് നെയിം, അതേപോലെ സിഗരറ്റ് സ്റ്റൈലിഷായിട്ട് പ്രദർശിപ്പിക്കുക, സിഗരറ്റ് വലി സ്റ്റൈലിഷായിട്ട് പ്രദർശിപ്പിക്കുക എന്നിവയൊക്കെ കാണുമ്പോഴേക്കും കുട്ടികളും യുവാക്കളും അതിൽ ആകർഷിക്കപ്പെടുന്നു. ഇനി അടുത്ത് ഏഴാമത്തെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റിലും കൂടിയുള്ള പരസ്യങ്ങളും വിൽപ്പനയുമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്വാധീനം ചെലുത്തുന്ന സെലിബ്രിറ്റികളെയും ഇൻഫ്ലുവൻസർമാരെയും ബ്രാൻഡ് അംബാസഡർമാരായി ഉപയോഗിച്ച് പരസ്യം ചെയ്യുകയാണ് അതൊരു അവരുടെ വേറൊരു തന്ത്രം. ഇവരുടെ അംഗീകാരങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കുക. പരസ്യങ്ങളും വിൽപ്പനയും സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റിലും ആകുമ്പോൾ യുവതി യുവാക്കൾ പെട്ടെന്ന് കാണുന്നതിനും ആകർഷിക്കപ്പെടുന്നതിനും ഇടയാക്കുന്നു. അവർ ഉപയോഗിച്ചു നോക്കുന്നു, നിക്കോട്ടിൻ്റെ ലഹരിക്ക് അടിമയാകുന്നു. പ്രത്യേകിച്ച് ഇ സിഗരറ്റുകളുടെ ഉപയോഗം, ഇ സിഗരറ്റുകളുടെ പരസ്യവും വിൽപ്പനയും പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട്. എങ്കിലും ഡിജിറ്റൽ മീഡിയയിലുള്ള പരസ്യങ്ങളും വിൽപ്പനയും ഇപ്പോഴും പല രാജ്യങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ആകർഷണത്തിൻ്റെ മുഖംമൂടി എങ്ങനെ അനാവരണം ചെയ്യാം എന്നതാണ് നമുക്കിന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം. അതുപോലെ നിക്കോട്ടിൻ പുകയില ആസക്തിയെ നമുക്ക് എങ്ങനെ ചെറുക്കാൻ സാധിക്കും, അതിനൊരു മൂന്ന് നാല് തന്ത്രങ്ങളാണ് നമുക്ക് കൗണ്ടർ ആക്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നുള്ളത്. ഒന്ന്, യുവതി യുവാക്കളുടെ ഇടയിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുക അത്യാവശ്യമാണ്. പുകയില ലഹരിക്ക് അടിമയാക്കുമെന്നും തുടങ്ങിയാൽ നിർത്താൻ പറ്റാതെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പുകൾ നൽകണം. പുകയില കമ്പനികളുടെ കള്ളത്തരങ്ങളിൽ വിശ്വസിക്കരുതെന്നും തന്ത്രങ്ങളിൽ വീഴരുതെന്നും ബോധ്യപ്പെടുത്തുക. രണ്ടാമത്, പുകയിലയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി പുകയില ക്യാൻസർ ഉണ്ടാക്കുമെന്നും ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുമെന്നുമുള്ള മെസ്സേജുകൾ ജനങ്ങളിൽ എത്തിക്കണം. മൂന്നാമത്, പുകയില ഉപയോഗം നിർത്താനുള്ള കൗൺസിലിങ്ങും മരുന്നുകളും നൽകണം. ഇത് ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ സ്ഥാപനങ്ങളും ഏറ്റെടുക്കേണ്ട കാര്യമാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, പുകയിലയ്ക്കെതിരെയുള്ള നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കുക. പൊതുസ്ഥലങ്ങളിലെ പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ, വിദ്യാലയങ്ങൾക്ക് ചുറ്റുമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള വിൽപ്പന എന്നിവ ഇന്ത്യ ഉൾപ്പെടെയുള്ള 120-ൽ അധികം രാജ്യങ്ങളിൽ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ശക്തമായി നടപ്പിലാക്കിയാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പുകയിലയുടെ ദോഷങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ ഒരു പരിധിവരെ രക്ഷിക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുകയിലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിൽ ദേവാനന്ദ്, ജ്യോത്സന, സോണിയ എന്നിവർ പാടിയത്. വരികൾ വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ.

0: വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
2: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ.
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
5: എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം ഒപ്പം. വരികൾ മധു വാസുദേവൻ. സംഗീതം ഫോർ മ്യൂസിക്സ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. സ്വർണവില കൂടി. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 145 രൂപ കൂടി 14,450 രൂപയ്ക്കും, പവന് 1,160 രൂപ കൂടി 115,600 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.
6: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: മറ്റൊരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 31.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും, രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.

0: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ പലയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടു കൂടിയ മഴയ്ക്കോ സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമയം 10 മണി കഴിഞ്ഞ് 30:16. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
1: ആകാശവാണി തൃശൂർ. സ്വരസംഗീതിക.

0: സ്വരസംഗീതയിലേക്ക് എല്ലാ സംഗീതാസ്വാദകർക്കും സ്വാഗതം. ഹലോ, നമസ്കാരം. രമാദേവി ടീച്ചറെ നമ്പറല്ലേ? നമസ്കാരം. ഇവിടെ ആകാശവാണിയിൽ നിന്നാണ് സ്വരസംഗീതിക എന്നുള്ള പ്രോഗ്രാം എന്നാണ് വിളിക്കുന്നത്. ഞാൻ ഡോക്ടർ ജയകൃഷ്ണൻ.
1: നമസ്കാരം.
0: നമസ്കാരം. എവിടെ താമസം? എവിടെയാണ്? ചെറുതുരുത്തി. ഓക്കെ, അപ്പൊ സംഗീത അധ്യാപികയാണ് അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ എവിടെങ്കിലും? അതെ അല്ലേ, പ്രൈവറ്റ് ആയിട്ട് ക്ലാസ്സസ് എടുക്കും അല്ലേ? അപ്പൊ സംഗീതം പഠിച്ചതൊക്കെ എവിടെയാ?
1: ഞാൻ ആർഎൽഡി കോളേജിലെ എക്സാം എഴുതുക ചെയ്തത് കോട്ടയത്ത് ഒരു ശങ്കുണ്ണി സ്മാര കോളേജ് ഉണ്ടായിരുന്നു.
0: ഇവിടെ
1: ഗാനഭൂഷണം പഠിച്ചിട്ട് ആർഎൽഡിയിൽ വന്ന് എക്സാം എഴുതുകയാണ് ചെയ്തത്.
0: എന്നിട്ട് എം എ ആണോ ബി എ ആണോ?
1: എം എ അല്ല, അന്ന് ഗാനഭൂഷണം ഡിപ്ലോമ കോഴ്സ്. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി എടുത്തു, എം എ ചെയ്തു.
0: ഓക്കെ ഓക്കെ. അല്ല, ഈ സംഗീത പഠനം ഇപ്പൊ ഒരു അക്കാദമിക് തലത്തിലേക്ക് വന്നല്ലോ ബി എ എം എ ആയിട്ട്. അപ്പോ അതിനു മുമ്പ് പ്രൈവറ്റ് ആയിട്ട് ആരത്തി ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഈ ഗുരുകുലവാസം പോലെ അല്ലെങ്കിൽ
1: എന്റെ അനീസിയാണ് അന്ന് മെയിൻ ആയിട്ട് പഠിച്ചോണ്ടിരുന്നത്. അമ്മക്ക് ഇങ്ങനെ കേക്കും അനീസി പ്രാക്ടീസ് ചെയ്യണ കൂടെ ഞാനും ഓരോന്ന് പഠിച്ചിട്ട് ഞാൻ കോമ്പറ്റീഷൻ ഒക്കെ പോയിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ അങ്ങനെ ഒരു ഗുരുവിന്റെ അടുത്ത് പഠിച്ചിട്ടില്ല.
0: ഓക്കെ ഓക്കെ.
1: അങ്ങനെ മ്യൂസിക് കോളേജിലാണ്.
0: അനീസിയുടെ പേരെന്താ?
1: നേരിട്ട്
0: പഠിക്കുന്നത്. ആ, നമ്മുടെ ആകാശവാണിയുടെ ഓഡീഷന്റെ ആർട്ടിസ്റ്റ് ആണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവരാരടുത്താ പഠിച്ചിരുന്ന ആദ്യം?
1: ചന്ദ്രമന നാരായണൻ നമ്പൂതിരിയുടെ
0: പെരുമ്പാവൂര് അല്ലേ? പെരുമ്പാവൂര്.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങളുടെ വീട് പെരുമ്പാവൂരാണ്. അപ്പൊ അവിടെ ശ്രീലത അവിടെ ഗുരുകുല വിദ്യാഭ്യാസം പോലെ തന്നെ അദ്ദേഹത്തിന്റെ
0: ഒരു ഗുരുകുല എൻവയോൺമെന്റിൽ പഠിച്ചിരുന്നു അല്ലേ?
1: അതെ അതെ അതെ. അപ്പോ ലത പാടണ കേട്ടിട്ടാണ് ഞാൻ ഓരോ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യണ കേട്ടിട്ട് അങ്ങനെ പഠിച്ചിട്ട് ഞാൻ കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ട്
0: വെറുതെ. അത് കഴിഞ്ഞ് പിന്നെ
1: ഗാനപൂർണത്തിന് ചേർന്നതിന് ശേഷമാണ് ഞാൻ അങ്ങനെ എന്താണ് ഇത് എന്നുള്ള ശരിക്കും മനസ്സിലായി തുടങ്ങിയത്.
0: ഓക്കെ ഓക്കെ. വേറെ ഏതെങ്കിലും സ്കൂളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും താൽക്കാലികമായിട്ട് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ?
1: ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പട്ടാമ്പി എം ഇ എസ് കോളേജില് ഒരു 10 വർഷത്തോളം അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കലാമണ്ഡലത്തിൽ ഗസ്റ്റ് ആയിട്ട് ഒരു 5 വർഷം കലാമണ്ഡലത്തിൽ.
0: കേരള കലാമണ്ഡലത്തിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് അല്ലേ?
1: അതെ, കേരള കലാമണ്ഡലം മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്.
0: ഓക്കെ ഓക്കെ. പിന്നെ ഫാമിലിയെ കുറിച്ചൊക്കെ പറയൂ, വീട്ടിലാരൊക്കെയാണ് സംഗീതം ആയിട്ട് ബന്ധമുള്ളവര്?
1: എന്റെ ഹസ്ബൻഡ് രാജേന്ദ്രൻ വയലിൻ ആർട്ടിസ്റ്റ് ആണ്. ആളും ഓൾ ഇന്ത്യ റേഡിയോയിലെ.
0: ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ആ, വയലാ രാജേന്ദ്രൻ. ഓക്കെ ഓക്കെ. മക്കള്
1: കലാമണ്ഡലത്തിലെ മറ്റേ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒഡി ആയിട്ട്.
0: അദ്ദേഹം റിട്ടയർ ചെയ്തല്ലോ അല്ലേ? റിട്ടയർ ചെയ്തു
1: 2021-ൽ റിട്ടയർ ആയി.
0: ഓക്കെ. പിന്നെ മക്കളെ ആരൊക്കെ സംഗീതരംഗത്തുണ്ട്? അവരെ കുറിച്ച്.
1: ഇതേ ഫീൽഡ് തന്നെ കണ്ടിന്യൂ ചെയ്യണു. മോൻ ആനന്ദ് കെ രാജ്.
0: ഓക്കെ.
1: ആളും ഫുള്ളായിട്ടും ഈ മറ്റേ കച്ചേരി ഫീൽഡിലാണ് ക്ലാസ് ഒക്കെ എടുക്കുന്നു. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്നു.
0: ഓക്കെ.
1: അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ സ്ഥലത്ത് ഗസ്റ്റ് ആയിട്ടും ഒക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യണു, പോണു. അങ്ങനെ
0: ആനന്ദരാജും ആകാശവാണിയുടെ ഓഡിഷന്റെ പാനലിൽ ഉണ്ട് തോന്നുന്നു അല്ലേ?
1: അതെ, ഓഡിഷൻ കിട്ടിയ ആളാണ്.
0: ഓക്കെ ഓക്കെ.

0: മകള് മറ്റേ എം എ തൃശ്ശൂര് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് എം എ കഴിഞ്ഞു. ആള് ഇതിപ്പോ കഴിഞ്ഞ വർഷം മറ്റേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയില് ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. മാർച്ച് ഏപ്രിലോടുകൂടി അത് കോൺട്രാക്ട് കഴിഞ്ഞു. അടുത്തേക്ക് അങ്ങനെയൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കുന്ന ജോലി.
1: അപ്പൊ അങ്ങനെ സംഗീത സാന്ദ്രമായിട്ട് ഒരു കുടുംബജീവിതം തുടരുന്നു അല്ലേ? വളരെ വളരെ സന്തോഷം. ഇനി അല്പം നമുക്ക് സംഗീതത്തെ കുറിച്ച് സംസാരിക്കാം. ഒരു സംഗീതം കേൾക്കണം എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ചില ചില രാഗങ്ങളോട് പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ ടീച്ചർക്ക് ഏറ്റവും പെട്ടെന്ന് നമുക്കൊരു കർണാടക സംഗീതം കേൾക്കണം എന്ന് മനസ്സിൽ തോന്നുന്ന സമയത്ത് ഏത് രാഗം കേൾക്കണം എന്നാ പെട്ടെന്ന് തോന്നുക? അല്ലെങ്കിൽ ഏത് രാഗത്തോടാണ് കൂടുതലൊരു പ്രതിപത്തി ഉള്ളത്? നമ്മുടെ മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഇപ്പോൾ ഓരോ രാഗത്തിനും ഓരോ വികാരം ഉണ്ടല്ലോ. നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മളിൽ സന്തോഷം നിറയ്ക്കുന്ന ഏതെങ്കിലും ഒരു രാഗം.
0: എനിക്ക് കൂടുതലായിട്ട് ഇപ്പൊ എന്താ പറയാ വലിയ വലിയ രാഗങ്ങളെക്കാളും, അതായത് തോടി കല്യാണി അങ്ങനെയുള്ള
1: രാഗങ്ങളെക്കാളും
0: എനിക്ക് ചെറിയ രാഗങ്ങളോടാണ് കൂടുതലത്.
1: ഓണം,
0: പിന്തോളം,
1: ഓക്കെ
0: അങ്ങനെയൊക്കെയുള്ള കല്യാണം, അങ്ങനെ ചെറിയ ചെറിയ
1: സംഭവങ്ങളാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഹിന്ദുസ്ഥാനി രാഗങ്ങൾക്ക് കർണാടക സംഗീത രാഗങ്ങളെക്കാളും കുറച്ചുകൂടെ ഒരു ഫീൽ ഉള്ളതായിട്ട്
0: തോന്നിയിട്ടുണ്ടോ?
1: വികാരം പ്രതിഫലിപ്പിക്കാൻ കുറച്ചുകൂടെ ഒരു കഴിവുള്ള രാഗങ്ങള് അല്ലേ? ഇപ്പൊ കാപ്പി, വൃന്ദാവന സാരംഗ, ബിഹാഗ് എന്നൊക്കെ പറയുമ്പോഴേ, ഹമീർ കല്യാണി അല്ലേ? അപ്പൊ ഇതിലെ ഏതെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഗം പാടാൻ പറഞ്ഞാൽ ഏത് രാഗമാണ് മൂള?
0: ഞാന് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാല് ഹിന്ദോളൊക്കെ തന്നെയാണ് മൂള.
1: ഹിന്ദോളത്തിൽ ഏതാ?
0: കർണാടക ആണെങ്കിൽ ഏറ്റവും ചെറുത് ഗോവർദ്ധന കിരീടം.
1: ഒരു രണ്ടുപേരി പാടാവോ, പല്ലവിയെങ്കിലും പാടാവോ?
0: ഗോവർദ്ധന കിരീടം

0: ಸಲ ಗಿರೇಶಂ ಮರಾಮಿ ಆನೀಶಂ ಗೋಪಿಕಾದಿ ಮನೋಹರಂ ಸರ್ವಿದಂ ಸಾಧಿಹರಂ ಗೋವರ್ಧನ ಗಿರೀಶಂ ಮರಾಮಿ.
1: ഓക്കെ, വളരെ നല്ല നല്ല ജ്ഞാനഭാവത്തോടുകൂടെ പാടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അധ്യാപിക എന്ന നിലയിൽ മാത്രം ഒതുങ്ങാതെ എന്തുകൊണ്ടാണ് ഒരു പെർഫോമറായിട്ട് ഷൈൻ ചെയ്യാൻ ആഗ്രഹിക്കാഞ്ഞത്?
0: അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്നാമത് എനിക്ക് ബേസിക്കായിട്ട് കുറച്ച് ശാരീരിക പ്രശ്നങ്ങളുണ്ട്, ബ്രീത്തിങ് പ്രോബ്ലംസ്.
1: ഓക്കെ ഓക്കെ, ശ്വാസ സംബന്ധമായ അല്ലേ?
0: അതുകൊണ്ട് മാത്രമാണ്. കാരണം
1: പിന്നെ കൂടുതൽ ഏത് തരം ആൾക്കാരുടെ പാട്ടാണ് കേൾക്കാറുള്ളത്? അതായത് പഴയ തലമുറയിലാണോ പുതിയ പാട്ടുകാരെയാണോ?
0: ഞാന് പഴയത് ഇഷ്ടമല്ലാന്നിട്ടല്ല, എങ്കിലും പുതിയതാണ് കൂടുതൽ കേൾക്കാറുള്ളത്.
1: അതെയല്ലേ. ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പഴയ പാട്ടുകാരാണ്. അതെന്താ വെച്ചാൽ പഴയ തലമുറയിലെ ഒരു ഒരു ചിട്ടയായിട്ട് ചിട്ടനിബദ്ധമായിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ലാൽഗുഡി ജയരാമൻ സാർ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു കർണാടക സംഗീത രംഗത്തെ ഒരു അധികായൻ അല്ലേ. അപ്പോൾ അവരുടെയൊക്കെ ഒരു കൃതികളിലെ ഒരു ഒരു റെൻഡറിങ് സ്റ്റൈലും അല്ലെങ്കിൽ വായനയുടെ സ്റ്റൈൽ, ഒരു രാഗം ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റൈല് ഒക്കെ നമ്മൾ ഇന്നത്തെ തലമുറ വളരെയധികം
0: ലാൽഗുഡി സാറിൻ്റെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മിക്കവാറും എന്താ പറയാ, തില്ലാനകൾ ഫുള്ളും ഇവിടെ നമ്മുടെ ആള് ഫോളോ ചെയ്യുന്ന സമ്പ്രദായമാണ്. അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതല്ല ഞാൻ വോക്കലിസ്റ്റ് കണ്ട് ഇപ്പൊ എന്താ പറയാ, ഇപ്പോഴത്തെ അതായത് രഞ്ജി ഗായത്രി അങ്ങനെയുള്ള ആ ഒരു എന്താണ് പഴയ ഇതിനെ കേൾക്കണേക്കാളും ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ട് കേൾക്കണത് ഇതാണ്.
1: ഈ കർണാടക സംഗീത രംഗത്തെ വനിതാ ത്രയങ്ങളെ കുറിച്ച് അറിയാലോ? പഴയ കാലത്തെ, അതായത് MS ഉപലക്ഷ്മി, DK പെട്ടമ്മാൾ, ML വസന്തകുമാരി, ഇതിൽ ആരുടെ ശൈലിയോടാണ് ഏറ്റവും പ്രതിപത്തി?
0: എം എസിന്റെ തന്നെ.
1: എന്താ MSന്റെ പാട്ടില് അത് കൂടുതൽ ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഉള്ളിലേക്ക് എടുക്കാൻ എന്താ കാരണം?
0: പോപ്പുലർ ആയിട്ട് കേൾക്കണത് കൊണ്ടായിരിക്കാം. ഇപ്പൊ അവരുടെ ചെറുമക്കളും ഇപ്പൊ അതേ രംഗത്ത് നന്നായിട്ട് അതേ അവരുടെ അതേ ഇതുപോലെ തന്നെ പാടുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോ ശരിക്കും നമുക്ക് പഴയത് കേൾക്കണം. അതേ അതായത് എനിക്ക് ആ നമ്മള് കാസറ്റുകളും അതൊക്കെ കേട്ട്

0: എനിക്ക് തോന്നിയിട്ടില്ല അവരുടെ ശബ്ദത്തിൽ ശബ്ദത്തിൽ തന്നെ ഓൾറെഡി ഉള്ള ഒരു ഒരു ഭക്തിയുടെ അംശം, ഭക്തി അല്ലേ, ഈ കർണാടക സംഗീതത്തിന്റെ സാങ്കേതികതയെക്കാളും അതിനേക്കാളും ഉപരിയായിട്ട് അവരുടെ ശബ്ദത്തിലുള്ള ഒരു ഭക്തിയുടെ ഫീല്.
1: നമ്മൾ വിചാരിക്കുമോ ഞാൻ എന്തുമാത്രം മറ്റേത് ഇഷ്ടപ്പെടണോ എന്നുള്ളത് നമുക്ക് അപ്പോഴാണ് ഫീൽ
0: ചെയ്യുന്നത്. ഭക്തിയാണ് അവരുടെ സംഗീതത്തിന്റെ ആത്മാവ് എം എസ് സുബ്ബലക്ഷ്മിയുടെ അല്ലേ. ഇപ്പോ എം എൽ എ ആയിട്ട് കമ്പയർ ചെയ്യാൽ എം എൽ വിക്ക് വിദ്വത്വമാണ് കൂടുതൽ അവരുടെ അവരുടെ വോയിസും, മറിച്ച് എം എസ് സുബ്ബലക്ഷ്മിയുടെ ശബ്ദത്തിൽ തന്നെ ഒരു ഒരു ഭക്തിയുടെ ഒരു ഒരു പാരമ്യത അടങ്ങിയിട്ടുണ്ട് അല്ലേ. ഇനി ഇനി മെയിൽ സിംഗേഴ്സിനെ കുറിച്ച് പറയുമ്പോളോ, ഈ കർണാടക സംഗീത രംഗത്തെ ആൺപാട്ടുകാർ ആരുടെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ ആരോടൊക്കെയാണ് ഇഷ്ടം? അല്ല നിലവിലെന്ന് കണക്കാക്കണ്ട, പഴയ ആൾക്കാരെ എടുത്തോളൂ, ഒരു രണ്ടോ മൂന്നോ ജനറേഷൻ എടുത്തോളൂ താല്പര്യമുള്ള പാട്ടുകാർ, അല്ലെങ്കിൽ കേൾക്കാൻ നമ്മൾ എപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ചില ഗായകർ, അത് വിദ്വത്വപരമായിട്ടാവാം.
1: ഇപ്പോഴത്തെ ഇതില് നമുക്ക്
0: പുതിയ ജനറേഷൻ നമ്മുടെ കേരളത്തിലെ പഴയ തലമുറയിലോ, ഇതിന് തൊട്ടു മുമ്പുള്ള തലമുറ എടുത്താലും മതി. മധുരൈ ടി എൻ ശേഷഗോപാൽ സാറ്, ടി വി ശങ്കരനാരായണൻ സാറ് അല്ലേ, ആ ഒരു തലമുറ. അതിനു മുമ്പുള്ള തലമുറയിലെ പാട്ട് കേൾക്കാറുണ്ടോ, കേട്ടിട്ടുണ്ടോ? കുറവാണ്. അതായത് പഴയ ഏറ്റവും ഒരു ആദ്യ തലമുറയില് ഇപ്പോ എം ഡി രാമനാഥൻ, ജി എൻ ബി, ജി എൻ ബി എസ് കല്യാണ രാമൻ, കാരണം നമ്മള് എപ്പോഴും ഈ സംഗീത രംഗത്ത് എന്റെ ഒരു അഭിപ്രായത്തില് നമ്മളെപ്പോഴും നമുക്ക് മുൻപേ നടന്നവരെ എന്ത് ചെയ്തു വെച്ചു എന്ന് നോക്കുന്നതും നമ്മുടെ ഇമ്പ്രൂവ്മെന്റിന് ഏറ്റവും അഭികാമ്യം എന്ന് എനിക്ക് തോന്നുന്നു. കർണാടക സംഗീത രംഗത്ത് നമുക്ക് മുൻപേ പോയവരെ ഏത് നമുക്ക് നല്ലൊരു വഴി വെട്ടിത്തെളിച്ചിട്ടുണ്ട്, അപ്പോൾ അവരെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ അവർ നമുക്ക് ശരിയായ ചിട്ടയായ വ്യക്തമായൊരു പദ്ധതിയും ഒരു വഴിയും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് എസ് കല്യാണരാമൻ, ജി എൻ ബി, ശമ്മൻകുടി. ഇപ്പം ജി എൻ ബി എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കർണാടക സംഗീത രംഗത്തെ ഒരു നാഴികക്കല്ലാണ്, നമ്മൾ പറയില്ലേ ഒരു മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കർണാടിക് മ്യൂസിക് എന്ന് പറയും. അപ്പം കർണാടക സംഗീതം ജി എൻ ബിക്ക് മുമ്പ്, ജി എൻ ബിക്ക് ശേഷം, അങ്ങനെ നമുക്ക് വേർതിരിക്കാം. പുതിയ തലമുറയിലെ സ്ത്രീ സാന്നിധ്യത്തെ കുറിച്ച് എന്താ അഭിപ്രായം? അതെ, സജീവമായിട്ട് രംഗത്തുള്ള ആൾക്കാര് കാരണം നമുക്ക് പണ്ടത്തെക്കാളും സ്ത്രീകൾ ഈ രംഗത്ത് വന്നിട്ടുണ്ട്, ഷൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ, മറ്റു പല രംഗങ്ങളും പോലെ തന്നെ ഈ കർണാടക സംഗീത രംഗത്തും. അപ്പൊ ഇന്നുള്ള കർണാടക സംഗീത രംഗത്ത് ഉള്ള സ്ത്രീ സാന്നിധ്യങ്ങളിൽ
1: കേരളത്തില് പാടുന്നതിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നുന്നത് നന്ദിനി തന്നെയായിരിക്കും.
0: എൻ ജെ നന്ദിനി,
1: ഓക്കെ
0: ഓക്കെ,
1: നല്ല ജ്ഞാനമാണ്, ഒരു ഇഷ്ടം പോലെ
0: ഓക്കെ. ഏതായാലും നമുക്ക് രമാദേവി ടീച്ചറുടെ ഒരു പാട്ട് കൂടെ കേൾക്കണമെന്നുണ്ട് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്, സെമി ക്ലാസിക്കലോ ലൈറ്റ് ക്ലാസിക്കലോ, അല്ലെങ്കിൽ നമ്മുടെ കച്ചേരിയുടെ

0: ഓക്കെ, അപ്പോൾ വളരെ വളരെ സന്തോഷം. നിങ്ങളുടെ കലാകുടുംബത്തിന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന്, നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇതുപോലെ സ്വരസംഗീതിക പോലുള്ള പ്രോഗ്രാമുകൾ കേൾക്കുക. ഇനിയും ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഹസ്ബൻഡിനോടും മക്കളോടും എല്ലാവരോടും പ്രത്യേകം സ്നേഹാന്വേഷണം അറിയിക്കുക. വളരെ വളരെ നന്ദി.
1: ഓക്കെ.

0: ഇന്നത്തെ സ്വരസംഗീതിക ഇവിടെ പൂർണ്ണമാവുന്നു. തുടർന്നും സ്വരസംഗീതിക കേൾക്കുക. സ്വരസംഗീതയിലേക്ക് കത്തുകളയക്കുക. കത്തുകളയക്കേണ്ട വിലാസം സ്വരസംഗീതിക, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
1: സ്വരസംഗീതിക സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഡോക്ടർ കെ ജയകൃഷ്ണൻ.

ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ വിജയ് യേശുദാസ്, സച്ചിൻ രാജ് എന്നിവർ പാടിയത്. ചിത്രം പൊറിഞ്ചു മറിയം ജോസ്.

ആകാശവാണി തൃശൂർ FM 101.1 MHz ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്തതായി കേൾക്കാം ചിത്രം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് കണ്ണൂർ രാജൻ. MG ശ്രീകുമാർ, സുജാത, നെയ്യാറ്റിൻകര വാസുദേവൻ എന്നിവർ ആലപിച്ച ഗാനങ്ങൾ.

ചിത്രം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, സുജാത, നെയ്യാറ്റിൻകര വാസുദേവൻ എന്നിവർ ആലപിച്ച ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് കണ്ണൂർ രാജൻ. അടുത്തതായി കേൾക്കാം കിലുക്കം എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവരും സംഘവും ആലപിച്ച ഗാനങ്ങൾ. ഗാനരചന ബിച്ചു തിരുമല, സംഗീത സംവിധാനം എസ് പി വെങ്കടേഷ്.

കിലുക്കം ഈ ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല വരികൾ എഴുതി എസ് പി വെങ്കടേഷ് സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ, ചിത്ര, എസ് പി ബാലസുബ്രഹ്മണ്യം എന്നിവർ ആലപിച്ച ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങളിൽ കേൾക്കാം. അടുത്തതായി വന്ദനം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ, സുജാത മോഹൻ എന്നിവരും സംഘവും ആലപിച്ച ഗാനം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ഔസേപ്പച്ചൻ.

0: ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026. അറിയിപ്പ് സമാപിച്ചു.
1: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
0: ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: കെ എം അബ്ദുൽ ഖാദറും സംഘവും അവതരിപ്പിച്ച കൈമുട്ട് മാപ്പിളപ്പാട്ടാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര PO, തൃശൂർ. ഫോൺ 9061395647.

ആകാശവാണി തൃശൂർ. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 54 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നടന്നു. അഴിമതി മുക്ത ഭരണം ഉറപ്പാക്കുമെന്നും എല്ലാ മേഖലയിലും കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു പ്രവർത്തിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് തുടക്കമായി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതലയോഗം ചേരും. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന പ്രമേയത്തിലൂന്നി

0: ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 16 നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നടന്നു. മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. ജനവിധിയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായും സുതാര്യമായ സർക്കാരാണ് ഇതെന്നും ഗവർണർ പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: തെരഞ്ഞെടുപ്പ് വേളയിൽ വാഗ്ദാനം ചെയ്തിരുന്ന ഗ്യാരണ്ടികൾ സർക്കാരിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് എന്ന അവകാശവാദം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 16 നിയമസഭയിലെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിന് എത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി VD സതീശൻ, പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ് തുടങ്ങിയവർ ചേർന്നാണ് സ്വീകരിച്ചത്. 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ടു നിന്നതായിരുന്നു ഗവർണറുടെ പ്രസംഗം. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ജൂൺ 2 മുതൽ നടക്കും.
0: അഴിമതി മുക്ത ഭരണം ഉറപ്പാക്കുമെന്നും ഉദ്യോഗസ്ഥതലം കാര്യക്ഷമമാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാനാണ് ധവളപത്രം ഇറക്കുന്നതെന്നും എല്ലാ മേഖലയുടെയും ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെ ഇന്ദിരാ ഗ്യാരണ്ടിയെക്കുറിച്ചും നയപ്രഖ്യാപനത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്.
2: കർഷകർ കനത്ത വെല്ലുവിളി നേരിടുന്നതായി നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷവും ഗുരുതരമായി തുടരുന്നുണ്ട്. കർഷകരുടെ നില മെച്ചപ്പെടുത്താൻ കൃത്യമായ പ്രവർത്തനം ഉറപ്പാക്കും. കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ ധനസഹായം. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. കാർഷിക വരുമാനം ഉയർത്തും. വനിതാ കർഷക കൺസോർഷ്യം സ്ഥാപിക്കും.
3: മൈ ഗവൺമെന്റ് എൻവിഷൻസ് ദ ക്രിയേഷൻ ഓഫ് പുത്തുയുഗ കേരളം, എ ന്യൂ ഏജ് കേരള ദാറ്റ് കംബൈൻസ് ഇക്കണോമിക് ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ്, മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ with environmental responsibility, technological progress with human compassion and opportunity with equality. Agriculture remains a key priority of my government. My government believes that public institutions become strong only when they enjoy the trust of the people.
2: യുവാക്കൾക്ക് 500,000 രൂപ പലിശരഹിത വായ്പ അനുവദിക്കും. മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തനത് കലകളെ സംരക്ഷിക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. എല്ലാ ജില്ലകളിലെയും +2 സീറ്റ് വർദ്ധിപ്പിക്കുകയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണം കൊണ്ടുവരികയും ചെയ്യും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരവും കൊണ്ടുവരും. മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിന് പദ്ധതികൾ നടപ്പാക്കും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. മെഡിക്കൽ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കും. നെഹ്റു ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. IT പാർക്കുകൾ വികസിപ്പിക്കും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. അതിഥി തൊഴിലാളികൾക്കായി പ്രത്യേക പോർട്ടൽ കൊണ്ടുവരും. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തും. ഊർജ്ജ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. പട്ടയ വിതരണം കാര്യക്ഷമമാക്കും. വഖഫ് ബോർഡ് നവീകരിക്കും. ഭൂനിയമങ്ങൾ പരിഷ്കരിക്കും. സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തും. AI സാങ്കേതിക വിദ്യയ്ക്ക് പ്രാധാന്യം നൽകും. ലഹരി ഉപയോഗവും വ്യാപനവും തടയാൻ ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കും. 4-വരി പാതകളുടെ എണ്ണം കൂട്ടുകയും റോഡുകൾ നവീകരിക്കുകയും ചെയ്യും. എല്ലാ നഗരങ്ങളും വയോജന സൗഹൃദമാക്കും. പോലീസിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തും. പെൺകുട്ടികൾക്ക് മാസത്തിൽ 3 ദിവസം മെൻസ്ട്രൽ അവധി പരിഗണനയിൽ ഉണ്ടെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗവർണറുടെ നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതീക്ഷയ്ക്കൊത്ത നയപ്രഖ്യാപനമായിരുന്നില്ല ഗവർണറുടേതെന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഖജനാവിലെ നീക്കിയിരിപ്പുകൾ സംബന്ധിച്ചും പ്രധാന പദ്ധതികൾ സംബന്ധിച്ചും നയപ്രഖ്യാപനത്തിൽ പരാമർശിച്ചില്ലെന്നും ശ്രീ പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി. കർണാടകയിലെ ബംഗളൂരുവിൽ എത്തിയ ഉപരാഷ്ട്രപതി ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുത്തു. ദാവണഗേരയിലുള്ള യൂണിവേഴ്സിറ്റി BDT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തങ്കടയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ശബരിമല സന്നിധാനത്തും പമ്പയിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ മോക് ഡ്രിൽ നടക്കും. ശബരിമലയിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ വീഴ്ചകളെ തുടർന്നാണ് നടപടി. ഭീകരാക്രമണം നേരിടേണ്ട രീതിയാണ് മോക് ഡ്രില്ലിലൂടെ ആവിഷ്കരിക്കുക. കൊൽക്കത്തയിൽ നിന്നുള്ള 60 NSG കമാൻഡോകളാണ് മോക് ഡ്രിൽ നടത്തുക. ആവശ്യമായ സുരക്ഷാ സഹായങ്ങൾ ഒരുക്കാൻ

0: പ്രദേശത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതലയോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. സമാധാനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കാൻ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ച സൈനിക പോലീസ് സിവിലിയൻ ഉദ്യോഗസ്ഥരുടെ ത്യാഗങ്ങളും ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലകർക്ക് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ടെൽ അവീവ് ഡൽഹി റൂട്ടിലുള്ള സർവീസുകൾ എയർ ഇന്ത്യ നേരത്തെ ജൂൺ അവസാനം വരെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് വിലക്ക് വീണ്ടും നീട്ടിയതെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. പാലക്കാട് ജില്ലയിലെ ജലക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണുന്നതിന് ഭൂജല വകുപ്പിന്റെ കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ജില്ലയിലെ ചെറുകിട കർഷകർക്ക് സബ്സിഡി നിരക്കിലായിരിക്കും കുഴൽക്കിണറുകൾ നിർമ്മിച്ചു നൽകുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: മഴക്കുറവ് കാരണം ജില്ലയിലെ ഭൂരിഭാഗം കർഷകരും കുഴൽക്കിണറുകളെയാണ് ജലസേചനത്തിന് ആശ്രയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കുഴൽക്കിണർ നിർമ്മാണം ഗുണനിലവാരത്തോടെ വേഗത്തിൽ പൂർത്തിയാക്കി നൽകാൻ ലക്ഷ്യമിട്ടാണ് നടപടി. ഇതുവരെ 41 അപേക്ഷകളാണ് ഭൂജല വകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സാങ്കേതിക വിഭാഗം ജീവനക്കാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. പ്രവർത്തനക്ഷമത പരിശോധിക്കുന്ന ട്രയൽ റണ്ണും വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ജില്ലയ്ക്ക് പുതുതായി അനുവദിച്ച ഡ്രില്ലിംഗ് യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു.
0: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഐപിഎൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡീഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഇന്നുകൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31 മൻ കി ബാത്തിന്റെ 134 പതിപ്പ്. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 94 വർദ്ധിച്ച് 75,961 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 29 ഉയർന്ന് 23,936 വ്യാപാരം തുടരുന്നു. സ്വർണവില വർദ്ധിച്ചു. ഗ്രാമിന് 145 ഉയർന്ന് 14,450 പവന് 1,160 വർദ്ധിച്ച് 115,600 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നടന്നു. അഴിമതി മുക്തഭരണം ഉറപ്പാക്കുമെന്നും എല്ലാ മേഖലയിലും കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു പ്രവർത്തിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് തുടക്കമായി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതലയോഗം ചേരും. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി. പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം. തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് എസ് പി സംസാരിക്കുന്നു.
4: ആദ്യമായി എന്താണ് പെട്ടെന്നുള്ള മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പരിശോധിക്കാം. ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയതിന് ശേഷം മിക്കവാറും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ പരമാവധി 1 മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ടു പോകുന്നതിനെയാണ് സഡൻ കാർഡിയക് ഡെത്ത് അല്ലെങ്കിൽ പെട്ടെന്നുള്ള കുഴഞ്ഞു വീണുള്ള മരണം എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ താഴത്തെ അറയിൽ നിന്നുള്ള താളം

നെറ്റിയുള്ള മിടിപ്പ് അല്ലെങ്കിൽ ഹൃദയം പൂർണ്ണമായി നിന്നുപോകൽ എന്നിവയാണ് ഇതിന്റെ മൂലകാരണങ്ങൾ. ആകെ ഉണ്ടാവുന്ന മരണങ്ങളിൽ അഞ്ചിലൊന്നും ഇത്തരത്തിലുള്ള ഹൃദയസ്തംഭനം അഥവാ സഡൻ കാർഡിയക് അറസ്റ്റ് ആണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് പെട്ടെന്നുള്ള കുഴഞ്ഞു വീഴുന്ന മരണത്തിലേക്ക് നയിക്കുന്നതെന്ന് നോക്കാം. 40 വയസ്സിന് മേലെ പ്രായമുള്ള പുരുഷന്മാരിലാണ് ഹൃദയസ്തംഭനം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ഹൃദയധമനികളിൽ ഉണ്ടാകുന്ന തടസ്സം മൂലമുള്ള ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്കാണ് പ്രധാന പ്രതി. ഹൃദയാഘാതത്തോടനുബന്ധിച്ച് ഹൃദയത്തിന്റെ താഴ്ത്തറകളിൽ നിന്നുള്ള താളവ്യതിയാനങ്ങൾ, നമുക്കതിന് ഇംഗ്ലീഷിൽ വെന്റിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പൂർണ്ണമായ ഹൃദയസ്തംഭനം, അതിന് അസിസ്റ്റുള്ളി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, ഇവ രണ്ടും മരണത്തിലേക്ക് നയിക്കാം. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന രോഗികളിൽ മൂന്നിലൊരാൾ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മരണപ്പെടുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഹൃദയപേശികളെ ബാധിക്കുന്ന ഹൈപ്പർട്രോഫി കാർഡിയോമയോപ്പതി, ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി തുടങ്ങിയ അവസ്ഥകളും മുൻപറഞ്ഞ ഗുരുതരാവസ്ഥയിലേക്ക് രോഗികളെ എത്തിക്കാറുണ്ട്. ഹാർട്ട് ഫെയിലുവർ അഥവാ ഹൃദയത്തിന്റെ പമ്പിങ്ങിലുള്ള ക്ഷീണിതാവസ്ഥ, ഇതും സഡൻ കാർഡിയാഗത്തിലേക്ക് നയിച്ചേക്കാം. ചെറുപ്പക്കാരിൽ കുഴഞ്ഞു വീണുള്ള മരണം സംഭവിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായിരിക്കാം കാരണം? നമ്മളിപ്പോൾ ഓൾറെഡി 40 വയസ്സിന് മേലെയുള്ളവരുടെ കാര്യം പറഞ്ഞു. ചെറുപ്പക്കാരിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഹൃദയത്തിന്റെ വൈദ്യുത പ്രവാഹത്തിന്റെ പാതകളിൽ അഥവാ ഇലക്ട്രിക്കൽ വയറിങ്ങിലുള്ള തകരാറുകൾ, നമ്മളിതിന് ബ്രുഗാഡ സിൻഡ്രോം, ലോങ് ക്യൂറ്റി സിൻഡ്രോം, WP സിൻഡ്രോം മുതലായ കണ്ടീഷൻസ് ആയിട്ടാണ് പറയുന്നത്. ഇവ ഉള്ള ചെറുപ്പക്കാരിലും പെട്ടെന്നുള്ള മരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹൃദയ തരംഗങ്ങളുടെ സഞ്ചാരപാതയിലുള്ള തടസ്സങ്ങൾ അഥവാ നമ്മൾ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയും. ഈ അവസ്ഥയും ഏത് പ്രായക്കാരിലും ഉണ്ടാകാവുന്നതാണ്. കായിക ശേഷിയുടെ അങ്ങേയറ്റം വരെ പോകേണ്ടി വരുന്ന അമിതമായ വ്യായാമങ്ങൾ, പ്രത്യേകിച്ചും മാരത്തോണുകൾ, അമിതമായ വെയ്റ്റ് ലിഫ്റ്റിംഗ്, കുറച്ച് പീരീഡിൽ തന്നെ വളരെയധികം ആയാസമുള്ള വ്യായാമങ്ങൾ ചെയ്യുക തുടങ്ങിയവയൊക്കെ സഡൻ കാർഡിയഗത്തിന് കാരണമാകാറുണ്ട്. എല്ലാം മിതമായ അളവിലേ ആകാവൂ എന്ന ചൊല്ല് ഇവിടെ വളരെ അർത്ഥവത്താണ്. ആരൊക്കെയാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യം, അതായത് സഡൻ കാർഡിയഗത്ത് നേരിടാൻ സാധ്യത കൂടുതലായിട്ടുള്ളവർ? ഹൃദയധമനികളുടെ തടസ്സം മുമ്പ്

ഉണ്ടായിട്ടുള്ളവർ, ഹൃദയത്തിന്റെ പമ്പിങ്ങിന്റെ ശേഷി കുറഞ്ഞവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൃദ്രോഗ സാധ്യത കൂടുതലായിട്ടുള്ള പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, പൊണ്ണത്തടി അഥവാ അമിതവണ്ണം, അമിത കൊഴുപ്പ്, നമ്മൾ ഹൈക്കൊളസ്ട്രോൾ എന്ന് പറയുമല്ലോ, ഇതൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിയായ പരിശോധനകളിലൂടെ മുൻപറഞ്ഞവ കണ്ടെത്തി ചികിത്സിക്കുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യത നമുക്ക് വളരെ കുറയ്ക്കാൻ സാധിക്കും. പുകവലിയും മദ്യപാനവും നമുക്ക് ആദ്യം ഒഴിവാക്കാൻ കഴിയുന്ന എന്നാൽ സഡൻ കാർഡിയക് ഡെത്തിന് സാധ്യതയുള്ള ദുശീലങ്ങളാണ്. സഡൻ കാർഡിയക് ഡെത്ത് ഒഴിവാക്കാൻ നമ്മൾക്ക് എന്തൊക്കെ നടക്കുമ്പോൾ ശ്വാസമുട്ടൽ അല്ലെങ്കിൽ നെഞ്ചത്തൊരു ഭാരം പോലെ അനുഭവപ്പെടുന്നവർ ഒരു ഡോക്ടറെ കണ്ട് ഹൃദയാരോഗ്യ പരിശോധനകൾ നടത്തണം. പെട്ടെന്നുള്ള ബോധം കെടൽ, അമിത ഒരു പരിശോധനയായ ECG ഇലക്ട്രോ കാർഡിയോഗ്രാമിലൂടെ ഹൃദ്രോഗ സാധ്യതകൾ വിലയിരുത്താനാകും. ECG ഹൃദയധമനികളെ ബാധിക്കുന്ന അതിറോസ്ക്ലോസിസ്, ഹൃദയ തരംഗങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും താളഭ്രംശങ്ങളും ECG പരിശോധനയിലൂടെ വിദഗ്ധനായ ഒരു ഡോക്ടർക്ക് അനായാസം മനസ്സിലാക്കാനാകും. 24 മണിക്കൂർ മുതൽ ഒരാഴ്ച വരെ ECG നിരീക്ഷിക്കാൻ പറ്റുന്ന ഹോൾട്ടർ എന്ന ടെസ്റ്റ് ചില രോഗികൾക്ക് വേണ്ടി വരാം. ഹൃദയത്തിന്റെ അറകളുടെയും വാൽവുകളുടെയും പ്രവർത്തനക്ഷമത മനസ്സിലാക്കുന്നതിനുള്ള എക്കോ എന്ന ഒരുതരം അൾട്രാസൗണ്ട് പരിശോധന ചിലർക്ക് വേണ്ടി വരും. ഹൃദയത്തിന്റെ ഭിത്തികളുടെ അനക്കക്കുറവ്, വാൽവുകൾക്ക് ചുരുക്കം, പമ്പിംഗ് ശേഷിയിൽ കുറവ് എന്നിവ എക്കോ പരിശോധനയിൽ കണ്ടെത്തിയാൽ തുടർ ചികിത്സ അത്യാവശ്യമായി തേടേണ്ടതാണ്. ഹൃദയധമനികളുടെ തടസ്സം നീക്കുന്നതിലൂടെയും കൃത്യമായ മരുന്നുകൾ കഴിക്കുന്നതിലൂടെയും പെട്ടെന്നുള്ള മരണത്തിനുള്ള സാധ്യത വളരെയേറെ കുറയ്ക്കാൻ കഴിയും. വളരെ തീവ്രമായ രീതിയിൽ വാൽവ് ചുരുക്കം ബാധിച്ചിട്ടുള്ള രോഗികൾ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകേണ്ടതാണ്. ഏറ്റവും സാധാരണമായി ഇങ്ങനെ വരുന്നൊരു സാഹചര്യമാണ് അയോർട്ടിക് വാൽവിന്റെ ചുരുക്കം അഥവാ അയോർട്ടിക് സ്റ്റെനോസിസ്. ഹൃദയപേശികൾക്ക് കട്ടികൂടുന്ന കാർഡിയോമയോപ്പതി പോലെയുള്ള അസുഖം ഉണ്ടെന്ന് സംശയിക്കപ്പെട്ടാൽ ഹൃദയത്തിന്റെ MRI സ്കാൻ എടുക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. MRI സ്കാൻ ഹൃദയത്തിന്റെ പമ്പിങ്ങിനെ കുറിച്ചും ഹൃദയകലകളിൽ ഉണ്ടാകുന്ന വടുക്കൾ അതായത് സ്കാർ ഇവയെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ നൽകുന്നു. ഹൃദയപേശികളെ ബാധിക്കുന്ന സാർകോയിഡോസിസ്, അമൈലോഡോസിസ് തുടങ്ങിയ അപൂർവ രോഗങ്ങൾ കണ്ടെത്തുന്നതിനും കാർഡിയക് MRI വളരെ ഉപകാരപ്രദമാണ്. സഡൻ കാർഡിയക് ഡെത്ത് ചില കുടുംബങ്ങളിൽ പാരമ്പര്യമായി ജനിതക കാരണങ്ങളാലും കണ്ടുവരാറുണ്ട്. ഇത് കണ്ടെത്താനായി ചില രോഗികളിൽ ജനിതക പരിശോധന അഥവാ ജനറ്റിക് അനാലിസിസ് വേണ്ടി വരാറുണ്ട്. നമ്മുടെ മുന്നിൽ ഒരാൾ കുഴഞ്ഞു വീഴുന്നത് കണ്ടാൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? എത്രയും പെട്ടെന്ന് CPR കാർഡിയോ പൾമണ്ടറി റിസസിറ്റേഷൻ എന്നാണ് പറയുന്നത് നടത്തിയാൽ നമുക്ക് അയാളുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞേക്കും. വൈകുന്ന ഓരോ മിനിറ്റും ജീവൻ തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഏതാണ്ട് 10% കൊണ്ട് കുറയ്ക്കുന്നു. എല്ലാ പ്രമുഖ ആശുപത്രികളിലും CPR ട്രെയിനിങ്ങിനുള്ള സൗകര്യം ലഭ്യമാണ്. നമ്മളെല്ലാവരും CPR പരിശീലനം നേടേണ്ടതാണ്. വികസിത രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള പരിശീലനം ഒട്ടനവധി ജീവനുകൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കൃത്രിമ ശ്വാസോച്ഛ്വാസം, നെഞ്ചിലുള്ള ക്രമമായ അമർത്തൽ, ഇലക്ട്രിക് ഷോക്ക് നൽകി ഹൃദയത്തുടിപ്പ് വീണ്ടെടുക്കൽ എന്നിവയാണ് ഇത്തരത്തിലുള്ള പരിശീലന പരിപാടികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ എയർപോർട്ടുകളിലും ഷോപ്പിംഗ് മാളുകളിലും ഒക്കെ AED അഥവാ ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് ഡീഫിബ്രിലേറ്റ് ചെയ്യാനുള്ള ഉപകരണം ലഭ്യമാണ്. നമ്മൾ ഓരോരുത്തരും ഈ ഉപകരണം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കേണ്ടതാണ്. നമ്മുടെ സ്കൂളുകളിലെയും കോളേജുകളിലെയും പ്രത്യേകിച്ച് മുതിർന്ന വിദ്യാർത്ഥികൾ ഈ പരിശീലനത്തിന് മുൻകൈ എടുത്താൽ ഭാവി തലമുറയ്ക്ക് ഒട്ടനവധി ജീവനുകൾ രക്ഷിക്കാനാകും. CPR ചെയ്ത് ശ്വാസോച്ഛ്വാസവും ഹൃദയത്തുടിപ്പും തിരിച്ചു കിട്ടിയാൽ ഉടനെ എന്താണ് ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് രോഗിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. പലപ്പോഴും ഹൃദയധമനിയിലുണ്ടായ തടസ്സമായിരിക്കും ആപത്തിന് കാരണം. ഒരു ECG പരിശോധനയിലൂടെ ഇത് മനസ്സിലാക്കാനാകും. പലപ്പോഴും രക്തക്കെട്ട് അലിയിക്കുന്ന കുത്തിവയ്പ്പിലൂടെയോ ആൻജിയോപ്ലാസ്റ്റി വഴിയോ അസുഖം ഭേദമാക്കാൻ കഴിയും. പെട്ടെന്നുള്ള കൊഴിഞ്ഞുവീണുള്ള മരണത്തിന് സാധ്യതയുള്ളവർ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? ഹൃദയധമനി രോഗികൾ, ഹൃദയത്തിന്റെ പമ്പിംഗ് കുറവുള്ളവർ, കാർഡിയോമയോപ്പതി തുടങ്ങിയ അസുഖമുള്ളവർ, ഇവരെല്ലാം മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നതിലൂടെ സഡൻ കാർഡിയക് ഡെത്തിനുള്ള സാധ്യത വളരെ കുറച്ചുകൊണ്ട് വരാൻ കഴിയും. മരുന്നുകൾക്ക് പുറമെ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചുള്ള തുടർ ചികിത്സകളും വളരെ പ്രധാനമാണ്. ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് ശേഷിയുള്ള പേസ് മേക്കർ ചികിത്സയും ഹൃദയതാളം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ICD, അത് ശരീരത്തിനകത്ത് വയ്ക്കാവുന്ന ഒരുതരം ഡീഫിബ്രിലേറ്ററാണ്, ഈ ചികിത്സയും ചില രോഗികൾക്ക് വേണ്ടി വരാം. പുകവലി, പെട്ടെന്നുള്ള അമിത വ്യായാമം, മദ്യപാനം ഇവയെല്ലാം അപകട സാധ്യത കൂട്ടുന്ന സാഹചര്യങ്ങളായതിനാൽ ഇവ പൂർണ്ണമായി ഒഴിവാക്കുക. സഡൻ കാർഡിയക് ഡെത്ത് വരാനുള്ള സാധ്യത എങ്ങനെ കുറയ്ക്കാനാകും? മുമ്പ് പറഞ്ഞ പോലെ പ്രമേഹം, അമിതവണ്ണം, അമിത രക്തസമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ, വ്യായാമമില്ലായ്മ ഇവയെല്ലാം ഹൃദയധമനികളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. ചിട്ടയായ വ്യായാമം, ശരീരഭാരം ക്രമപ്പെടുത്തൽ, ശരിയായ ഭക്ഷണ രീതികൾ ഇവയിലൂടെ ഈ രോഗങ്ങൾ വരാതെ നോക്കാൻ നമുക്ക് കഴിയും. ആഴ്ചയിൽ 150 മിനിറ്റ് അതായത് 30 മിനിറ്റ് വെച്ച് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വ്യായാമം ചെയ്യാൻ നാം സമയം കണ്ടെത്തേണ്ടതാണ്. പെട്ടെന്നുള്ള അമിത വ്യായാമവും ഹൃദയാരോഗ്യത്തിന് നല്ലതല്ലെന്ന് ഈ അവസരത്തിൽ ഓർക്കണം. ഹൈ ഇൻറ്റൻസിറ്റി വെയ്റ്റ് ട്രെയിനിങ്, കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമാവധി നമ്മുടെ കഴിവിനോട് ചേർത്ത് വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച വെയ്റ്റ് ട്രെയിനിങ്

0: പോലെയുള്ള വ്യായാമ മുറകൾ ഹൃദയാരോഗ്യത്തിന് പൊതുവെ ഗുണകരമല്ലെന്ന് മനസ്സിലാക്കുക. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ, അതായത് നമ്മൾ കാലറി എന്ന് പറയുന്നത്, അതിന്റെ അളവ് നിയന്ത്രിക്കുന്നത് വഴി അമിതവണ്ണവും അമിത കൊഴുപ്പും നമുക്ക് ഒഴിവാക്കാനാകും. ശരിയായ ശരീരഭാരം നിലനിർത്താൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിയായ തൂക്കം എത്രയെന്ന് മനസ്സിലാക്കുന്നതിന് നമ്മുടെ ഉയരത്തിൽ നിന്നും, സെന്റിമീറ്ററിലുള്ള ഉയരത്തിൽ നിന്നും 100 കുറച്ചാൽ മതി. ഉദാഹരണത്തിന്, ഏകദേശം 165 സെന്റിമീറ്റർ ഉയരമുള്ള ആൾക്ക് അയാളുടെ ഉയരമായ 165 സെന്റിമീറ്ററിൽ നിന്ന് 100 കുറച്ചാൽ കിട്ടുന്ന 65 പരമാവധി അനുവദനീയമായ ശരീരഭാരം. പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം എന്നിവ ഹൃദ്രോഗങ്ങളിലേക്കും സഡൻ കാർഡിയക് ഡെത്തിലേക്കും നയിക്കുന്ന പ്രധാന കാരണങ്ങളാണ്. ഇവ പൂർണ്ണമായി ഒഴിവാക്കുക. ഇപ്പറഞ്ഞവയുടെ ഉപയോഗം പല മരുന്നുകളുടെയും ഫലങ്ങളെ തന്നെ ഇല്ലാതാക്കും എന്നതിനാൽ ഹൃദ്രോഗികൾ ഇവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനമായി, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും സഡൻ കാർഡിയക് ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി സ്ക്രീനിങ് എല്ലാവർക്കുമായി ചെയ്യേണ്ടതാണ്. ജനിതക കാരണങ്ങളാലുള്ള ഹൃദയ താളഭ്രംശങ്ങൾ, കാർഡിയോ മയോപ്പതികൾ തുടങ്ങിയവ നമുക്ക് മുൻകൂട്ടി കണ്ടെത്തിയാൽ ആധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് പെട്ടെന്നുള്ള കുഴഞ്ഞു വീണുള്ള മരണം ഒരു വലിയ പരിധിവരെ തടയാനാകും. CPR, ഡീഫിബ്രിലേറ്റർ ഇവയുടെ പരിശീലനം ചെയ്യുന്നത് വഴി നമുക്ക് ഒട്ടനവധി ജീവനുകൾ രക്ഷിച്ചെടുക്കാനുമാകും.
1: പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് SP സംസാരിക്കുകയായിരുന്നു ഇതുവരെ. നാളെ വൈകുന്നേരം 3 കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.

0: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്കുപടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്ത് ഇക്കുറി മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. ഐ പി എൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സുതാര്യ ഭരണവും കരുണാദ്ര സമീപനവും ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പാക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതുമാക്കും. മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. കൃഷി സർക്കാരിന്റെ മുൻഗണന ആയിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ വ്യക്തമാക്കി.
2: Agriculture remains a key priority of my government. My government believes that public institutions become strong only when they enjoy the trust of the

0: ജനങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. കൃഷി സർക്കാരിന്റെ മുൻഗണന ആയിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ വ്യക്തമാക്കി.
1: Agriculture remains a key priority of my government. My government believes that public institutions become strong only when they enjoy the trust of the people. My government will leverage modern technology to boost production and productivity, reduce cultivation costs, promote mechanization and encourage secondary agriculture.
0: പെൺകുട്ടികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകുന്നത് പരിഗണനയിലുണ്ടെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. പോലീസിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്ന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ നയപ്രഖ്യാപനത്തിൽ ഗവർണർ ഉദ്ധരിച്ചു. നയപ്രഖ്യാപന പ്രസംഗത്തിനായി സഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രി വി ഡി സതീശനും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫും ചേർന്നാണ് സ്വീകരിച്ചത്. വന്ദേമാതരവും തുടർന്ന് ദേശീയഗാനവും ആലപിച്ച ശേഷമായിരുന്നു ഗവർണറുടെ പ്രസംഗം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതീക്ഷയ്ക്കൊത്ത നയപ്രഖ്യാപനമായിരുന്നില്ല ഗവർണറുടേതെന്നും പ്രധാന പദ്ധതികളെക്കുറിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഖജനാവിലെ നീക്കിയിരിപ്പിനെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പ്രതിപാദിച്ചിട്ടില്ലെന്നും കൃത്യമായ കാഴ്ചപ്പാടില്ലാതെയുള്ള പ്രഖ്യാപനമാണ് നടന്നതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ബംഗളൂരുവിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചേർന്ന് സ്വീകരിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ദാവൺകരയിൽ യൂണിവേഴ്സിറ്റി ബി ടി ഡി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ നാളെ പനാജിയിൽ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിൽ SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്ത ശേഷം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കാൻ ധാരണ. പരസ്പരം പ്രയോജനകരമായ വിധത്തിലായിരിക്കും കരാറെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും കനേഡിയൻ വ്യാപാരമന്ത്രി മനീന്ദർ സിന്ധുവും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഉഭയകക്ഷി വ്യാപാരം ശക്തമാക്കാനും ഇന്ത്യ കാനഡ വ്യാപാര നിക്ഷേപ ഫോറത്തിൽ ധാരണയായി. ഭീകരതയ്ക്കെതിരെ കാര്യക്ഷമമായ നടപടി സ്വീകരിക്കണമെന്നും ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇക്കാര്യത്തിൽ രാഷ്ട്രങ്ങൾ സ്വന്തം നിലപാടുകൾ വിലയിരുത്തണമെന്നും റഷ്യയിൽ അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
2: Terrorism constitutes as one of the most serious threats to international security, and he felt that this is something for which all international security experts must address this threat. It is an antithesis of everything that humanity stands for. India has been a victim of state-sponsored terrorism.
0: മോസ്കോയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിലും സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ഉന്നത പ്രതിനിധികളുടെ യോഗത്തിലും ശ്രീ അജിത് ഡോവൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. കച്ചിലെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന അദ്ദേഹം BSF ബോർഡർ ഔട്ട്പോസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഭുജിലെ BSF ആസ്ഥാനത്ത് നടക്കുന്ന ഉന്നതതല യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്ത് ഇക്കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴ മാത്രമായിരിക്കും ലഭിക്കുകയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ശരാശരി 90% മഴ ലഭിക്കാനാണ് സാധ്യത. കാലവർഷത്തിനിടയിൽ എൽനിനോ പ്രതിഭാസം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഭൗമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ എം രവിചന്ദ്രൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു.
4: 2026 മൺസൂൺ ഋതു ജൂൺ സെ സെപ്റ്റംബർ കെ ദൗറാൻ പൂരെ ദേശ് മേ സാമാന്യ സെ കം ബാരിഷ് ഹോനെ കാ സബ്സേ ജ്യാദാ സംഭാവന ഹൈ. ദക്ഷിണ പശ്ചിമ മൺസൂൺ

0: ऋतु जून से सितंबर 2026 में उत्तर पूर्व भारत में सामान्य वर्षा होने का संभावना है। ये सामान्य का अर्थ है कि लॉन्ग पीरियड एवरेज का 94-106%।
1: ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കുമെന്ന് IMD ഡയറക്ടർ ജനറൽ ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹാപാത്ര പറഞ്ഞു. ജൂണിൽ ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ശക്തമായ ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. കേന്ദ്ര സർവകലാശാലകളിലെ വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷകളുടെ പുതുക്കിയ തീയതികളും അഡ്മിറ്റ് കാർഡുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 31, അടുത്ത മാസം 6-7 തീയതികളിലാണ് പരീക്ഷകൾ നടത്തുക. ഞായറാഴ്ച പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡുകൾ CUET.NTA.NIC.IN എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് NTA അറിയിച്ചു. ഇന്ന് UN സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലന ദൌത്യങ്ങൾക്കായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കുന്നതിനായാണ് എല്ലാ May 29 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന UN സമാധാന പാലകർക്ക് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ ആദരമർപ്പിച്ചു. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിലെ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്നും ലോകാരോഗ്യ സംഘടന കൃത്യമായ ഇടപെടലാണ് നടത്തുന്നതെന്നും WHO മേധാവി ടെഡ്രോസ് അദാനം ഗബ്രിയോസിസ്. കോംഗോ തലസ്ഥാനമായ കിൻഷാസയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകാരോഗ്യ സംഘടന ഒപ്പമുണ്ടെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നതിനാണ് കോംഗോയിലെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. 238 മരണങ്ങളും 1000-ലധികം എബോള കേസുകളുമാണ് ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാൻ ഇന്നുകൂടി അവസരം. 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. മൻ കി ബാത്തിന്റെ 134 പതിപ്പ് ഈ മാസം 31. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ജൂൺ അവസാനം വരെയായിരുന്നു സർവീസുകൾ എയർ ഇന്ത്യ മുൻപ് നിർത്തിവച്ചിരുന്നത്. ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറായ സിസോസ് കൊറോസ് ഹോർമൂസ് കടലെടുക്ക് കടന്നു. ജൂൺ 3 കപ്പൽ വിശാഖപട്ടണത്ത് എത്തിച്ചേരും. പ്രധാന വാർത്തകൾ വീണ്ടും. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16 കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം വേഗമേറിയതാക്കാനും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്തേക്കുറി മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി തൃശൂർ, സമയം 1:00.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ ചേർത്ത് വെച്ച പ്രിയഗീതം പരിപാടിയിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇത് നമുക്ക് ആദ്യം കേൾക്കാം. പാദസരം എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം. ഗാനരചന ജി കെ പള്ളത്, സംഗീതം പകർന്നത് ജി ദേവരാജൻ. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചത് നോർത്ത് പറവൂരിൽ നിന്നും ബാബു കെ ഡി. നമുക്ക് ഗാനത്തിലേക്ക് പോകാം.

മരിക്കുന്നില്ല ഞാൻ ഈ ചിത്രത്തിന് വേണ്ടി. ഏഴാച്ചിരി രാമചന്ദ്രൻ വരികളെഴുതി, രവീന്ദ്രൻ സംഗീതം പകർന്ന ഗാനം. ജി വേണുഗോപാൽ ആലപിച്ച ഈ ഗാനത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു കൊടകര ആറ്റപ്പള്ളിയിൽ നിന്നും കത്തയച്ച ബിന്ദു ദിലീപ്. എല്ലാ ശ്രോതാക്കൾക്കുമായി ഗാനം സമർപ്പിക്കുന്നു എന്നും എഴുതിയിട്ടുണ്ട്. നമുക്ക് ഗാനം കേൾക്കാം.

0: ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: പ്രിയഗീതത്തിലെ അടുത്ത കത്ത്. പ്രിയഗീതത്തിലേക്ക് ഇതിനു മുൻപ് കത്തുകൾ അയച്ചെങ്കിലും അതൊന്നും പ്രക്ഷേപണം ചെയ്ത് കേട്ടില്ല. ഇപ്പോൾ ഞാൻ പ്രിയഗീതത്തിലേക്ക് ആവശ്യപ്പെടുന്ന ഗാനം മുഖചിത്രം എന്ന ചിത്രത്തിൽ ചെമ്പരന്തിൻ ചേലുണ്ടേ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. പ്രിയഗീതത്തിൽ ഉൾപ്പെടുത്തും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കാര്യാട്ടുകരയിൽ നിന്നും ചന്ദ്രിക നാരായണൻ. ആകാശവാണി ഒരിക്കലും തങ്ങളുടെ ശ്രോതാക്കളെ നിരാശപ്പെടുത്താറില്ല.

ഈ ഗാനം മുഖചിത്രം എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയിരിക്കുന്നത് ഒ എൻ വി കുറുപ്പ്, സംഗീതം പകർന്നത് മോഹൻ സിതാര. യേശുദാസിൻ്റെ ആലാപനം, ഗാനം കേൾക്കാം.

അഷ്ടമിച്ചിറയിൽ നിന്നും കത്തയച്ച രമേശ്, സുവർണ, പാർവതി, പ്രണവ് ഇവരുടെ ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം കൗരവർ. ഗാനരചന കൈതപ്രം. സംഗീതം പകർന്നത് എസ് പി വെങ്കടേഷ്. യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ച ഈ ഗാനം കേൾക്കാം നമുക്ക് പ്രിയഗീതത്തിൽ അടുത്തതായി.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31 തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് സമാപിച്ചു.
1: ഗാനസന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജികർ,
2: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ് സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
0: വയലാറിന്റെ വരികൾക്ക് MB ശ്രീനിവാസിന്റെ സംഗീതം. കന്യാകുമാരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഒല്ലൂർ തൈക്കാട്ടുശ്ശേരിയിൽ നിന്നും കത്തയച്ച മിനി അജിത്.

പുണ്യാളൻ അഗർബത്തീസ്. ഈ ചിത്രത്തിലെ പൂരങ്ങടെ പൂരം എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നു വി ജി സുബ്രഹ്മണ്യൻ തളിക്കുളത്ത് നിന്നു. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം പകർന്നത് ബിജിപാൽ, ആലാപനം പി ജയചന്ദ്രൻ. ഈ ഗാനം ജോൺസൺ കേച്ചേരി, സുധാകരൻ തൃത്തല്ലൂർ, രതീഷ് മഞ്ഞപ്ര, ലതാ ചന്ദ്രാപിന്നി, ഷീജ ദാസ്, ഷൈജ, താജുദ്ദീൻ നാട്ടിക, ഷീല വലപ്പാട് ഇവർക്കെല്ലാം സമർപ്പിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം.

0: ഡോക്ടർ പ്രിൻസ് ഡീപൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിത്തം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
0: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
1: ഡോക്ടർ പ്രിൻസ് ഡീപൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: പ്രിയഗീതം പരിപാടിയിൽ അടുത്തതായി കേൾക്കാം അക്ഷരത്തെറ്റ്. ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് ശ്യാം. ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു അക്ഷര ബാലകൃഷ്ണൻ, മലഞ്ചിറ്റി.

ശങ്കരൻകുളത്ത് നിന്നും കത്തയച്ച കെ കെ സെയ്ദു മുഹമ്മദിൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം കായംകുളം കൊച്ചുണ്ണിയും. പി ഭാസ്കരൻ്റെ വരികൾക്ക് സംഗീതം പകർന്നത് B.A. ചിദംബരനാഥ്. ആലപിച്ചത് യേശുദാസ്.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: പി ഭാസ്കരന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം നൽകി. മോഹൻലാലും ചിത്രയും ആലപിച്ച ഗാനം, ചിത്രം സ്ഫടികം. ഈ ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു കൊടുങ്ങല്ലൂരിൽ നിന്നും കത്തയച്ച ദിവ്യ സന്തോഷ്.

0: വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ 2026. വെബ്സൈറ്റ് വിലാസം ആവർത്തിക്കാം: www.awards.gov.in. അറിയിപ്പ് സമാപിച്ചു. പ്രിയഗീതത്തിൽ അടുത്തതായി കേൾക്കാം സ്റ്റേഷൻ മാസ്റ്റർ. ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീത സംവിധാനം ബി എ ചിദംബരനാഥ്. ഈ ഗാനത്തിനായി സ്നേഹപൂർവ്വം കാത്തിരിക്കുന്നു പി എം വാസുദേവൻ നമ്പൂതിരി, പാർവതി വാസുദേവൻ, പ്രസീത ജയേഷ്, ജയേഷ് നമ്പൂതിരി, നാരായണൻ നമ്പൂതിരി, അമൃത നാരായണൻ, ശ്രീദേവി, ശ്രീഹരി, നിഹാരിക മോൾ എന്നിവർ മുളഞ്ഞൂർ ഒറ്റപ്പാലത്ത് നിന്നു. ഇവരുടെ ഇഷ്ടഗാനം കേൾക്കാം.

കുന്നത്തങ്ങാടി അരിമ്പൂരിൽ നിന്നും കത്തയച്ചിരിക്കുന്ന സരസ്വതി ഉണ്ണികൃഷ്ണന്റെ ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം കാട്. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം പകർന്നത് വേദ്പാൽ വർമ്മ. യേശുദാസും പി സുശീലയും ചേർന്ന് ആലപിച്ചതാണ് ഈ ഗാനം. സ്നേഹം നിറഞ്ഞ ആകാശവാണി നിലയത്തിലെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും അന്വേഷണങ്ങളും ഈ ഗാനം സമർപ്പിച്ചിരിക്കുന്നു എന്നും എഴുതിയിട്ടുണ്ട്.

ഗാനം എന്ന ചിത്രത്തിന് വേണ്ടി വാണി ജയറാം ആലപിച്ച ഗാനം. ഗാനരചന ഇരയിമ്മൻ തമ്പി. സംഗീത സംവിധാനം വിദക്ഷിണാമൂർത്തി. ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു അവണൂരിൽ നിന്നും യശോദാ മുരളി.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രിയഗീതം പരിപാടി ഇവിടെ പൂർണ്ണമാകുകയാണ്. തുടർന്നും കത്തുകൾ അയയ്ക്കുക. അയക്കേണ്ട വിലാസം: പ്രിയഗീതം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 6806-631.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: period. At least six workers were killed after an under-construction bridge collapsed during a late-night storm in Hamirpur district of Uttar Pradesh. The bridge, which stretches from Moolkandar to Kandaur village, was being built over the Betwa River. The incident took place last night at around 2 a.m. when some workers were standing under a hydro machine amid rain. NDRF and SDRF started rescue work and operations are still underway. The India Meteorological Department, IMD, has predicted below normal monsoon rainfall in the country and above normal heat wave conditions in several states during June. Addressing the media, Director General of IMD, Dr. Mrityunjay Mahapatra, said the average rainfall in the country during the month of June is most likely to be below normal. He said during the period only some parts of the country, including northwest, northeast and south peninsula, are expected to witness normal or above normal rainfall. He further informed that during June, above normal maximum temperatures are likely to prevail across most parts of the country. Mr. Mahapatra added that during the month of June, above normal heat wave conditions are expected over many parts of Uttar Pradesh, Haryana, Punjab, Bihar, Odisha, Chhattisgarh and Gujarat.
1: This year's forecast says that we will have about 2 to 3 days more over UP, Punjab, Haryana and adjacent areas of Himachal, etc. and in some parts of the coastal east coast states and Gujarat. And specifically, if I state names of the states, it is above normal heat wave days are expected over parts of Uttar Pradesh, Haryana, Punjab, Bihar, Odisha, Chhattisgarh, Gujarat and Andhra Pradesh and isolated regions of Maharashtra, Telangana, Himachal Pradesh and Tamil Nadu.
0: In sports, at the 2026 Asian Under-20 Athletics Championships, stellar results were recorded in multiple track and field events involving Indian athletes. In the women's 100 metres, Neepam won the bronze medal with a timing of 11.62 seconds. She became the first Indian woman in 25 years to win a medal in this event at the championships. And now before we end the bulletin, the headlines once again. Supreme Court directs all high courts to pronounce judgment within 3 months of reserving order. Education Minister Dharmendra Pradhan assures strict action against examination mafias and protection for deserving students. PM Surya Ghar scheme achieves major milestone as 40 lakh households embrace rooftop solar. IMD predicts below normal monsoon rainfall in the country and above normal heatwave conditions in several states during June. And Indian sprinter Neepam wins bronze in women's 100 meter at Under-20 Asian Athletics Championships in Hong Kong. With that, we end the midday news.
2: Agashavani. Dostoevsky's Day. കുറ്റവും ശിക്ഷയും തുടർ നാടകം 32 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, അനന്തപുരം രവി. സംവിധാനം പി എ ബിജു.
3: എല്ലാവർക്കും അവരവരുടെ ചെയ്തികളെ ന്യായീകരിക്കുന്ന വാദഗതികളുണ്ട്. മഹത്തായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അസാധാരണ മനുഷ്യർക്ക് ഏതു നിയമവും ലംഘിക്കാമെന്നാണ് രണ്ടു സ്ത്രീകളെ കൊന്ന റസ്കോൾനിക്കോവിന്റെ പക്ഷം. നിക്കോവിന്റെ പെങ്ങൾ ഡോണിയയെ വിവാഹിതനും പ്രായം ചെന്നവനുമായ സ്വിഡ്രികയിലോക സ്വന്തമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ അയാൾക്കുമുണ്ട് ചില ന്യായങ്ങൾ. ഡോണിയയെ വിവാഹം ചെയ്യാൻ ഉറച്ചിരിക്കുന്ന പണക്കാരൻ ലൂഷിനും തൻ്റെതായ വാദമുഖങ്ങളുണ്ട്. മകളുടെ ശരീരം വിറ്റ പണം പോലും മദ്യപിക്കാൻ ഉപയോഗിച്ച മർമ്മലുടോവാകട്ടെ സ്വന്തം ശരികളുടെ മുനിയൊടിഞ്ഞ് ആത്മഹത്യ ചെയ്തു. മറുവശത്ത് മരിച്ച മർമ്മലുടോവിൻ്റെ മകൾ സോണിയയെപ്പോലെ, നിക്കോവിൻ്റെ അമ്മയെപ്പോലെ, പെങ്ങൾ ഡോണിയയെപ്പോലെ സഹനപുഷ്പം ചൂടിയ നിസ്സഹായരുടെ നിരയുമുണ്ട് കഥയിൽ. റഷ്യൻ വിപ്ലവത്തിൻ്റെ വിത്തുവീണ നാളുകളിൽ നവലോകം സ്വപ്നം കണ്ട് പലിശക്കാരി വൃദ്ധയെ കൊന്ന നിക്കോവ് ഇപ്പോൾ രഹസ്യ പോലീസ് പെട്രോവിച്ചിൻ്റെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ വിയർക്കുകയാണ്. അതേ നിക്കോവിന് മുന്നിൽ വിഷയലമ്പടനായ സ്വിറ്റ്സർലൻഡിലേക്കും വിയർപ്പ്.

0: നിക്കോവും സുഡ്രിഗൈലോഗുമാണ് രംഗത്ത്.
1: ഒരു കാര്യം നിക്കോവ് നിങ്ങൾ മനസ്സിലാക്കണം, ഞാനും ഒരു മനുഷ്യജീവിയാണ്. മറച്ചു വയ്ക്കാതെ പറയാമല്ലോ, സ്ത്രീകൾ എനിക്കൊരു ദൗർബല്യമാണ്. ദൗർബല്യമല്ല, വേഗത്തിൽ അവരുമായി പ്രണയത്തിലാകും. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ലോ. തെറ്റിദ്ധരിക്കരുത് സഹോദര, ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു.
2: എന്നിട്ട് ഉദ്ദേശിച്ചതെന്തായിരുന്നു ഭാവി പരിപാടി?
1: അമേരിക്കയിലേക്കോ സ്വിറ്റ്സർലൻഡിലേക്കോ ഒളിച്ചോടി പോകാൻ ഞാനാണ് പ്ലാനിട്ടത്. അവളോടുള്ള ആദരവ് കൊണ്ട്, സ്നേഹം കൊണ്ട്, ഞങ്ങളുടെ രണ്ടുപേരുടെയും ആനന്ദത്തെ മാത്രം ലക്ഷ്യമാക്കിയുള്ള തീരുമാനം.
2: ഓഹോ, എന്നിട്ട്?
1: വികാരത്തിന് അടിമയായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഒരുപക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ദോഷം ഏറ്റവും അധികം ഉണ്ടാവുക എനിക്കാണ്. എന്റെ നഷ്ടങ്ങൾ ഞാൻ വകവയ്ക്കുന്നില്ല.
2: എന്നാൽ അതല്ല പ്രശ്നം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങളുമായി ഞങ്ങൾക്ക് ഒരു ഇടപാടുമില്ല. ഞാൻ നിങ്ങൾക്ക് പോകാനുള്ള വാതിൽ കാണിച്ചു തരുന്നു. ഇവിടെ നിന്ന് കടന്നു പോ.
1: കൊള്ളാം, കൊള്ളാം. ഇതാണ് നിഷ്കളങ്കമായ വഞ്ചന. എന്നാൽ നിങ്ങൾ കാര്യങ്ങൾ മുഴുവൻ കേൾക്കണം. അതിനിടയിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ, തോട്ടത്തിൽ വച്ചുണ്ടായ അനിഷ്ടമായ ആ സംഭവം ഒഴിച്ച് മാർമാ പെട്രോവിന, എന്റെ ഭാര്യ,
2: അവരെ നിങ്ങൾ കൊന്നു എന്നാണല്ലേ ഇപ്പോൾ ആളുകൾ പറയുന്നത്?
1: അപ്പോൾ നിങ്ങളും അത് കേട്ടു കഴിഞ്ഞു. അങ്ങനെ തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊള്ളൂ. എല്ലാം നേരായ മാർഗത്തിലൂടെയാണ് നടന്നത്. സ്വാഭാവികമായ മരണം. അത്താഴം കഴിച്ച് ഉടനെ കുളിച്ചത് നിമിത്തം തലച്ചോറിലെ സിരകൾക്ക് ക്ഷതമേറ്റായിരുന്നു ആ മരണം എന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. തീർച്ചയായും മറ്റൊന്ന് തെളിയിക്കാനായിട്ടില്ല. എന്നാലും എനിക്ക് വിഷമമുണ്ട്.
2: അതോർത്ത് ഇപ്പോൾ നിങ്ങൾ വിഷമിക്കുന്നത് എന്തിന്? അതേക്കുറിച്ച് ഇപ്പോൾ എന്തിന് ചിന്തിക്കണം? കഷ്ടം.
1: നിങ്ങൾ പരിഹസിച്ചിരിക്കുകയാണോ? ഞാൻ അവളെ ചാട്ടവാറുകൊണ്ട് രണ്ടു പ്രാവശ്യം അടിച്ചു. അത് സത്യമാണ്. എന്നാൽ അത് ശക്തിയിലൊന്നും ആയിരുന്നില്ല. അതിന് ഒരു അടയാളം പോലും ഉണ്ടായില്ല. ദയവായി എന്നെ ഒരു ദുഷ്ടനായി കാണരുതേ.
2: ഞാൻ നിങ്ങളെ ഒന്നുമായി കാണുന്നില്ല. ദേവി ഇത് ഇവിടെ നിന്ന് ഇറങ്ങിത്തരാമോ?
1: ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ. എന്റെ ഭാര്യ എനിക്ക് പ്രിയപ്പെട്ടവളായിരുന്നു. എന്നാൽ നിങ്ങളുടെ അനുജത്തിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നാട്ടിൽ മുഴുവൻ നടന്ന് പാട്ടാക്കിയത് അവളാണ്. ഞാൻ ധോണിയാക്കി എഴുതിയ കത്തുമായി അവൾ എന്നെ നാറ്റിച്ചു. എൻ്റെ പ്രിയ ഭാര്യ, 7 വർഷത്തിനുള്ളിൽ ആകെ 2 തവണയേ ഞാൻ അവളെ അടിച്ചിട്ടുള്ളൂ. ഞാനൊരു പിന്തിരിപ്പനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സ്ത്രീവിരുദ്ധനാണെന്ന്?
2: ഞാൻ അങ്ങനെ തന്നെയാണ് നിങ്ങളെ കാണുന്നത്. അതിലെന്താണ് ഇത്ര സംശയം?
1: ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കുറച്ചു കാലം മുമ്പ് നടന്ന ഒരു സംഭവം. തീവണ്ടി യാത്രക്കിടയിൽ ഒരു ജർമ്മൻകാരിയെ ചാട്ടവാറുകൊണ്ട് അടിച്ചു. അപമാനകരമായ ഈ വാർത്ത എല്ലാ പത്രങ്ങളിലും വന്നതല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ കാലഘട്ടത്തിലെ ഏറ്റവും നിന്ദ്യമായ പ്രവൃത്തിയായി ഞാൻ അതിനെ കരുതുന്നു. അയാൾക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കില്ല. ആ മാന്യനോട് ഒരു സഹാനുഭൂതിയും എനിക്കില്ല. ബൈദവായി, നിങ്ങൾ കുറേ നാളായി ആരോടും സംസാരിക്കാതെ കഴിയുകയായിരുന്നു അല്ലേ?
2: നിങ്ങളുടെ ഊഹം ശരിയാണ്. ഞാൻ ഒതുങ്ങിക്കഴിയുകയാണ്.

0: എല്ലാവരോടും പൊരുത്തപ്പെടാൻ എങ്ങനെ കഴിയുമെന്ന് നിങ്ങളും വിചാരിക്കുന്നില്ലേ?
1: ഇല്ല, നിങ്ങൾ എത്ര ഭംഗിയായി പൊരുത്തപ്പെട്ടു പോകുന്നു. നിങ്ങൾക്കറിയാമോ, എനിക്ക് ഒരു കാര്യത്തിനും ഇപ്പോൾ താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാനുമില്ല. ഞാൻ എന്തെങ്കിലും ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വന്നതെന്ന് നിങ്ങൾ സംശയിച്ചേക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ചും ചില കാര്യങ്ങൾക്കായി നിങ്ങളുടെ അനുജത്തി ഡോണിയയെ എനിക്ക് കാണണമെന്ന് പറഞ്ഞ നിലയ്ക്ക്.
0: എല്ലാം പറഞ്ഞു കഴിഞ്ഞോ?
1: നിങ്ങൾ എന്താണ് വെറും ഒരു അപരിചിതനോട് എന്ന പോലെ എന്നോട് പെരുമാറുന്നത്? നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറയൂ. നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ട്. എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഇങ്ങനെ കോപത്തോടെ നോക്കല്ലേ. നിങ്ങൾ കരുതുന്നത് പോലെ വൃത്തികെട്ടവനല്ല ഞാൻ.
0: നിങ്ങൾ അങ്ങനെയുള്ളവനല്ലായിരിക്കാം. അവസരോചിതമായി പെരുമാറാൻ നിങ്ങൾക്കറിയാം.
1: ഈ നാട്ടിൽ ദുർനടത്തക്കാരാണ് കൂടുതൽ. അവരുടെ ഇടയിൽ വല്ലപ്പോഴും സംസ്കാരശൂന്യനാകുന്നതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. നമ്മുടെ കാലാവസ്ഥയ്ക്കും സംസ്കാരശൂന്യത സൗകര്യമായൊരു മേലങ്കിയാണല്ലോ.
0: നിങ്ങൾക്കിവിടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെന്നാണല്ലോ കേൾവി. പലതരത്തിലുള്ള ബന്ധങ്ങൾ. പിന്നെ പ്രത്യേക ഉദ്ദേശമില്ലാതെ എന്നെ കാണാൻ വരില്ലല്ലോ.
1: അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, ഡോണിയയെ കാണണം. ഞാൻ കഴിഞ്ഞ 3 ദിവസമായി നഗരത്തിലുണ്ടായിരുന്നു. ആരെയും കണ്ടില്ല. പഴയ ലോഹ്യം പുതുക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല. പിന്നെ ഈ ക്ലബ്ബുകളും നൃത്തശാലകളും ഞാനില്ലെങ്കിലും മുന്നോട്ട് വയ്ക്കോളും. ആർക്ക് വേണം ചീട്ടുകൊണ്ടുള്ള ചൂതാട്ടം?
0: അപ്പോൾ നിങ്ങളൊരു ചീട്ടുകളിക്കാരനായിരുന്നു?
1: അതെ, 8 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു സംഘം ആളുകളുണ്ടായിരുന്നു. എല്ലാവരും സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികൾ. നാട്ടും പുറത്തുകാരനായ ഞാൻ റഷ്യൻ സമൂഹത്തിലെ ഉന്നതരുമായി ചങ്ങാത്തത്തിലായിരുന്നു. ചൂതാട്ടുകാരനായ ഒരു ഗ്രീക്കുകാരൻ്റെ കടം വീട്ടാൻ കഴിയാതെ ഞാൻ ജയിലിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്. 70,000 കടം. അപ്പോൾ എൻ്റെ കാമുകി മാർഫ പെട്രോവിന എത്തി വിലപേശി അത് 30,000 രൂപളാക്കി കുറച്ചു. പിന്നെ ഞങ്ങൾ നിയമാനുസൃതം വിവാഹിതരായി. ഒരു നിധി പോലെ അവൾ എന്നെയാണ് കാത്തത്. എന്നേക്കാൾ 5 വയസ്സിന് മൂപ്പുണ്ടവർക്ക്. ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ അവളെ എതിർത്തിരുന്നെങ്കിൽ അവൾ എന്നെ കിടിയിൽപ്പെടുത്തിയത്. എന്നോട് എത്രമാത്രം പ്രേമമുണ്ടായിരുന്നെങ്കിലും അവൾ അത് ചെയ്തേനെ. പൊതുവേ സ്ത്രീകൾ അതിലൊന്നും തെറ്റുകാണാത്തവരാണ് കെണിയൊരുക്കുന്നതിൽ.
0: ആ ഒരു ഭയമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവളെ ഉപേക്ഷിക്കുമായിരുന്നു അല്ലേ?
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 32-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾ നിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിൽ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
2: അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് സമാപിച്ചു.
3: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
4: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
3: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
4: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
3: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷരകേരളം.
0: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
1: സ്വരസാഗരത്തിൽ എം എസ് ഗോപാലകൃഷ്ണൻ വയലിനിൽ വായിച്ച സ്വാതി തിരുനാൾ കൃതികൾ. കൂടെ വായിച്ചത് നർമ്മദ ഗോപാലകൃഷ്ണൻ. ഗുരുവായൂർ ദൊരൈ മൃദംഗം. വി സുരേഷ് ഘടം. മായാമാളവ ഗൗളരാഗത്തിലുള്ള ദേവദേവ കലയാമിതേ. രൂപകതാളം.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
7: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
6: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
7: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
6: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
7: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
6: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

സ്വരസാഗരത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് MS ഗോപാലകൃഷ്ണൻ വയലിനിൽ വായിച്ച സ്വാതി തിരുനാൾ കൃതികൾ. കൂടെ വായിച്ചത് നർമ്മദ ഗോപാലകൃഷ്ണൻ. ഗുരുവായൂർ

0: ആകാശവാണി തൃശൂർ കാലാവസ്ഥ. കേരളത്തിൽ പലയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കാലാവസ്ഥാ അറിയിപ്പ് സമാപിച്ചു. സമയം 3 മണി. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
1: ലളിതം മധുരം.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടു പരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.
0: ലളിതം മധുരം.
1: മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും. ഏറെ പ്രതീക്ഷ ഉണർത്തി മുന്നേറിയപ്പോൾ അകാലത്തിൽ പൊലിഞ്ഞ ഗാനരംഗം

ജേതാവാണ് ഗിരീഷ് പുത്തഞ്ചേരി. അദ്ദേഹം എഴുതിയ പല ലളിതഗാനങ്ങളും പ്രശസ്തമാണ്. വരികളിൽ മായാജാലം തീർക്കുന്ന അദ്ദേഹത്തിന്റെ കഴിവുകൾ അനിർവചനീയം തന്നെ. വരികൾ കൊണ്ട് ജനഹൃദയം കീഴടക്കിയ കലാകാരൻ എന്ന വിശേഷണത്തിന് തീർത്തും അർഹനായ ഗിരീഷ് പുത്തഞ്ചേരി ആകാശവാണിയുടെ വിവിധ നിലയങ്ങൾക്ക് ലളിതഗാനം എഴുതിക്കൊണ്ടാണ് തുടക്കം കുറിച്ചത്. മനസ്സിൽ മായാതെ തങ്ങി നിൽക്കുന്ന ഓർമ്മകളെ തഴുകിയുണർത്താൻ കഴിവുള്ള ഈണം പകരുന്ന ഓരോ ഗാനങ്ങളിലും തന്റേതായ ഒരടയാളമിട്ട് എന്നും ശ്രോതാക്കളെ വിസ്മയിപ്പിക്കുന്ന എം ജയചന്ദ്രനും വരികൾ കൊണ്ട് ഗാനശാഖിയെ സമ്പുഷ്ടമാക്കിയ ഗിരീഷ് പുത്തഞ്ചേരിയും ഒന്നിച്ചപ്പോൾ കിട്ടിയത് ഓർമ്മയിൽ ഒളിമങ്ങാതെ നിൽക്കുന്ന ഒട്ടനവധി ലളിതഗാനങ്ങളാണ്. ഇവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന ആകാശവാണി ലളിതഗാന ശേഖരത്തിൽ നിന്നും പ്രശസ്തമായ ഒരു ലളിതഗാനം. ബിജു നാരായണന്റെയും കെ എസ് ചിത്രയുടെയും ആലാപന മാധുര്യത്തിൽ ഒരിക്കൽ കൂടി ആ ഗാനം ഇതാ.

ലളിതം മധുരം. എം ജയചന്ദ്രന്റെ ആദ്യത്തെ ഹിറ്റ് ലളിതഗാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഗാനം. ഒരുപക്ഷെ അന്നേ ഇല്ലാതാവാൻ തുടങ്ങിയിരുന്ന ഗ്രാമഭംഗിയും അതിന്റെ വികാരങ്ങളും കവി എഴുതിയത് ഒരു ഓർമ്മപ്പെടുത്തലാണെങ്കിൽ പിന്നീടത് യാഥാർത്ഥ്യമായി. ഗ്രാമഭംഗിയൊക്കെ ഇന്ന് ഒരു പരിധിവരെ ഓർമ്മകളുടെ അവശേഷിപ്പുകളായി മാറി എന്ന് തന്നെ പറയാം. ഒരിക്കലും മറക്കാനാവാത്ത, വർണ്ണനകൾക്കതീതമായ, തിരിച്ചുകിട്ടാത്ത മനോഹരമായ നാളുകളിലേക്കുള്ള ഒരു എത്തിനോട്ടം. എന്തൊരു മധുരഭാവഗാനമാണ്! ബാല്യകാലത്തെ തൊട്ടുണർത്തുന്ന മാസ്മരഗാനം. മലയാളത്തിന്റെ പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ഹരി കുടപ്പനക്കുന്നിന്റെ വരികളാൽ അനുഗ്രഹീതമായ എം ജയചന്ദ്രന്റെ ഈണത്തിൽ ഭാവഗായകന്റെ ഭാവാർദ്രമായ ആലാപനം.

ലളിതം മധുരം. ലളിത സംഗീതത്തെ ജനകീയമാക്കിയതിൽ മുഖ്യ പങ്കുവഹിച്ച സംഗീത സംവിധായകനായ എം ജി രാധാകൃഷ്ണൻ ആകാശവാണിക്ക് വേണ്ടി ഈണം പകർന്ന ലളിത ഗാനങ്ങൾ നിരവധിയാണ്. മഹാദേവൻ തമ്പിയുടെ തൂലികയിൽ പിറന്ന വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ ആലപിച്ച ഈ ലളിതഗാനം ശ്രോതാക്കൾ മറന്നിരിക്കാനിടയില്ല.

0: ലളിതം മധുരം.
1: മുൻതലമുറ പിൻതലമുറയ്ക്കൊരുക്കി വെച്ച നിധി മാധുര്യങ്ങളാണ് ഓരോ ഗാനങ്ങളും. പ്രകൃതിയും ആചാരങ്ങളും എത്രത്തോളം നൈർമല്യവും ലളിതവുമായിരുന്നെന്ന് വീണ്ടും വീണ്ടുമുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം പകർന്ന ഓരോ ഗാനങ്ങളും. വളരെ കുറച്ച് ലളിത ഗാനങ്ങളാണ് രാധിക തിലക് പാടിയിട്ടുള്ളൂ എങ്കിലും പാടിയതിലേറെയും അതിമനോഹരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആർ കെ ദാമോദരന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണമിട്ട് രാധിക തിലക് ആലപിച്ച ഈ ലളിതഗാനമാവട്ടെ ഇന്നത്തെ ലളിതം മധുരത്തിൽ അവസാനമായി.

0: ലളിതം മധുരം. സുഗമ സംഗീതത്തിന്റെ ശ്രുതി താളങ്ങൾ ഇഴുകിച്ചേർന്ന് അതിനോടൊപ്പമുള്ള സുഗതയാത്രയിൽ എല്ലാം മറന്നു പറന്നുയരാൻ നമുക്ക് വഴിയൊരുക്കുന്ന ഗാനങ്ങളും അതിന്റെ ഈണങ്ങളും മെനയുന്ന അനുഗ്രഹീത കലാപ്രതിഭകളും ഇനിയും ഇനിയും പിറക്കട്ടെ. എത്ര കേട്ടാലും മതിവരാത്ത ആ ലളിത ഗാനങ്ങൾ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള എളിയ ശ്രമം ഓർമ്മയിലേക്ക് ഒരു കിളിവാതിൽ ദൂരം മാത്രം. അതാണ് ലളിത മധുരം എന്ന ഈ ലളിത ഗാന പരിപാടി.
1: പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
0: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്, അവതരണം ബിനിത ഗോപിനാഥ്.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

ആകാശവാണി തൃശൂർ FM 101.1 MHz. സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ചലച്ചിത്രഗാനങ്ങൾ 18-ാം പടി. ഈ ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ രചിച്ചത് ലോറൻസ് ഫെർണാണ്ടസ്, വിനായക് ശശികുമാർ, ബി കെ ഹരിനാരായണൻ, ശ്യാം കൃഷ്ണ എന്നിവർ. സംഗീത സംവിധാനം പ്രശാന്ത് പ്രഭാകർ, കാഷിഫ് എ എച്ച്, രാകേഷ് ബ്രഹ്മാനന്ദൻ എന്നിവർ. ആലാപനം വിജയ് യേശുദാസ്, ഷാബാസ് അമൻ, ഹരിചരൺ, സൂര്യാംശ് ജെയിൻ, രാകേഷ് ബ്രഹ്മാനന്ദൻ, കെ എസ് ഹരിശങ്കർ, മനോജ് കെ ജയൻ, ജുണീറ്റ ഗാന്ധി, മഞ്ജരി എന്നിവർ.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz. സമയം 4 മണി. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. കണ്ടുകൊണ്ടേൻ, കണ്ടുകൊണ്ടേൻ, ശിവജി എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ.

സമയം 4:45 45 മിനിറ്റ്. FM 101.1 MHz-ൽ പ്രക്ഷേപണം തുടരുന്നു ചലച്ചിത്ര ഗാനങ്ങൾ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയിൽ, എം ജയചന്ദ്രന്റെ സംഗീതം, യേശുദാസ് പാടിയത്, ചിത്രം വൈരം

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
5: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ചിത്രപാടിയത് വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ചിത്രം ചന്ദ്രോത്സവം.

സുദീപ് കുമാറും രൂപാരേവതിയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും എം ജയചന്ദ്രന്റെ സംഗീതവും. ചിത്രം മാടമ്പി.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി തിരുവനന്തപുരം റിലേ.

സമയം 5 മണി കഴിഞ്ഞ് 15:03. ആകാശവാണി തൃശൂർ. മാപ്പിളപ്പാട്ടുകൾ കണ്ണൂർ ഷെറീഫും സംഘവും പാടിയത്. അധികനം ഇശലിൻ്റെ കുളിർക്കാറ്റായി എന്നാരംഭിക്കുന്നു.

0: മാപ്പിളപ്പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. കണ്ണൂർ ഷെരീഫും സംഘവും പാടിയത്. സമയം 5:30 ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കാര്യാലയത്തിലേക്കും ഈ കാര്യാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുന്നംകുളം ചാലക്കുട LBS ഉപകാര്യാലയങ്ങളിലേക്കും DCFA ടാലി കോഴ്സുകൾ പഠിപ്പിക്കുവാൻ ഗസ്റ്റ് ലെക്ചറർമാരെ ആവശ്യമുണ്ട്. പ്രവൃത്തി പരിചയം 1 വർഷം, യോഗ്യത DCFA ടാലിയോടുകൂടി, 1ാം ക്ലാസ് MCOM അല്ലെങ്കിൽ DCFAയോടുകൂടി 1ാം ക്ലാസ് BCOM. താല്പര്യമുള്ള വിശദമായ വ്യക്തി വിവരണ രേഖയും യോഗ്യതാ സാക്ഷ്യപത്രങ്ങളിൽ പകർപ്പുകളും സഹിതം നാളെ ശനിയാഴ്ച തൃശൂർ LBS സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ മുമ്പാകെ രാവിലെ 11 ഹാജരാകേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് 0487225751 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0487225751. തൃത്തല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കുന്നതിനായി അഭിമുഖം നടത്തും. UGC നിർദ്ദേശിക്കുന്ന യോഗ്യതയുള്ളതും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. June 4 രാവിലെ 10:30 ജേർണലിസം വിഷയത്തിനും ഉച്ചയ്ക്ക് 1:30 പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിനുമായാണ് അഭിമുഖം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയും: 0466227033. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0466227335. മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ രാത്രികാല ഡോക്ടർ, ഫിസിയോതെറാപ്പിസ്റ്റ്, ഇ ഹെൽത്ത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള MBBS സർട്ടിഫിക്കറ്റും TCMC സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് രാത്രികാല ഡോക്ടർ തസ്തികയിലേക്കും, BPC ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിലേക്കും, കമ്പ്യൂട്ടർ അധിഷ്ഠിത ഡിഗ്രി ഡിപ്ലോമയുള്ളവർക്ക് ഇ ഹെൽത്ത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കും അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അപേക്ഷകർ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രം ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 2 വൈകിട്ട് 4 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ നേരിട്ട് അന്വേഷിക്കുകയോ 0487226140 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0487226140. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ റിഗർ ട്രെയിനുകളുടെ 40 ഒഴിവുകളിലേക്ക് 1961 അപ്രന്റീസ് ആക്ട് പ്രകാരം 2 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് സ്കീമിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികളുടെ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് വിലാസം ഇനി പറയാം: www.cochinshipyard.in. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി 30 ഈ മാസം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൊഴിലവസര വാർത്തകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: മൊബൈൽ ചാർജ് ചെയ്യാനാ?
1: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
1: കണ്ടില്ലേ
0: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
3: നോ സിഗ്നൽ.
2: ഇനി എന്ത് ചെയ്യും?
0: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
1: ഏയ് മണ്ടത്തരം നിർത്ത്.
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
3: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
2: RBI പറയുന്നു
1: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
8: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7:00.
9: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

സമയം 5:40 2 സെക്കൻഡ്. ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളിൽ തുറന്ന 5:45 കർണാടക സംഗീത പാഠം. പഠിപ്പിക്കുന്നത് ഈ വാമന നമ്പൂതിരി, പഠിക്കുന്നത് പ്രിയദർശിനി കെയും. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ആത്മനിർഭർ ഭാരത് റോസ്കാർ യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുദ്രം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിലെ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും, വിജയകരമായ പപ്പായ കൃഷി. BS പത്മകുമാറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി. റേഡിയോ ഗൈഡ് ഹോർമോണുകളെ കുറിച്ച് അധ്യാപകനായി അനൂപ് ബി സംസാരിക്കുന്നു. 8:00 സാഹിത്യവേദി. 8:30 പദ്ധതികൾ ജനനമയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. കയർ വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും, തുടർന്ന് 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹിയിലെ 9:15 വിദ്യാഭ്യാസ രംഗം, പൊളിറ്റിക്കൽ സയൻസും ജീവിതവും എൻ നൌഫൽ സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി, ടുബാക്കോ ദ സൈലന്റ് കില്ലർ, ഡോക്ടർ ധനശ്രീ എ അയ്യങ്കാർ സംസാരിക്കുന്നു. 9:45 മൊഴിയാമൊരു കഥ, തകഴി ശിവശങ്കര പിള്ള എഴുതിയ കഥ, വെള്ളപ്പൊക്കത്തിൽ. 10:00 ചലചിത്രങ്ങളിൽ. 11:00 സുഭാഷം. 11:15 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിച്ചത് വി ടി വാസുദേവൻ. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം, അയ്യപ്പ ഭക്തിഗാനിൽ കെ ജെ യേശുദാസ് പാടിയത്. 6:35 വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിലെ വാർത്തകൾ. 7:00 പുലരിപ്പുകൾ. ഇന്നർ ഷോപ്പ് എം ജി റോഡ് തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. ഏഴഞ്ചന സ്വാസ്ഥ്യം, ആസക്തിയുടെ മനഃശാസ്ത്രം. മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ സിബിന്ദ് കുമാർ സംസാരിക്കുന്നു. 7:15 റീഗ ജ്വല്ല സിക്കണ്ട വാര റോഡ് തൃശൂർ. കാവ്യാഞ്ജലി. ജി കുമാരപിള്ളയുടെ മഴക്കാലം എന്ന കവിത ആലാപനം എസ് ജെ. 7:20 ആര്യ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗ ജ്വല്ല സിക് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാനസന്ദേശം. 7:40 സമകാലികം. കൃഷി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മില്ലറ്റ് കഫേ. 7:85 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യമുദ്രം ചിന്താ വിഷയം. 8:00 ഹിന്ദിയിലും, തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹിയിലെ 8:30 90 തറവിലെ ആകാശവാണി. 8:45 11:30 വൈകിട്ട് 5:30 ചലചിത്രഗാനങ്ങൾ. 9:30 രാഗപരിചയം. വയലിൻ ആവിഷ്കാരം. സി എസ് ആന്റെ രൂപ അവതരണം. 5:00 അർജുനൻ. രചന കണ്ണകി കെ എസ്. 10:00 നേർവഴി. 10:15 തമിഴ് ചൊൽമാലി. 11:00 ലളിത മധുരം. 11:50 റീഗ ജുലൈസി കണ്ട വരൂർ തൃശൂർ. ഇന്നത്തെ സ്വർണവില. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും, 12:30 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹിയിലെ 12:10 അയ്യപ്പൻ പാട്ട്, നാട്ടുകൽ രാജഗോപാലും സംഘം അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. എന്താണ് ആന്റി മൈക്രോബയൽ റെസിസ്റ്റൻസ്? ഡോക്ടർ സിബിൻ സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു. 12:50 മലയാളത്തിലെ വാർത്തകൾ. 1:00 ഗാനമഞ്ജരി. ശ്രോതാക്കൾ തെരഞ്ഞെടുത്തവരെ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. ഗാനങ്ങൾ തെരഞ്ഞെടുത്തത് സുലൈമാൻ കുരിക്കുഴി. പദം ഉണ്ണി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം. ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം. 33-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. സംവിധാനം പി എ ബിജു. 2:30 സ്വരസ.

0: പകരം ഒ എസ് ത്യാഗരാജൻ പാടുന്ന കൃതിയിൽ എ കന്യാകുമാരി വയലിൻ, മണ്ണാർക്കുടൈ എ ഈശ്വരൻ മൃദംഗം, ഇ എം സുബ്രഹ്മണ്യം ഘടം. 3 മണിക്ക് ലളിതഗാനങ്ങൾ, 3:30 ആകാശവാണി ജ്ഞാനം പ്രിയപ്പെട്ട പാട്ടുകളും, 4:30 ബാലലോകം കഥ കേൾക്കാൻ കൂട്ടുകാരെ പ്രദീപ് പേരശ്ശന്നൂർ അവതരിപ്പിക്കുന്ന കഥ, തുടർന്ന് വള്ളിവട്ടം ഗവൺമെന്റ് യു പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ 1 ഭാഗം. വൈകിട്ട് 5 മണിക്ക് സംസ്കൃത പരിപാടി, 5:15 പാട്ടുകളും, 5:45 തൊഴിലവസര വാർത്തകൾ, 5:55 അറിയിപ്പുകൾ, കാലാവസ്ഥ, 6 മണിക്ക് പദ്ധതികൾ, ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:15 ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 ചോദ്യമുത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിലെ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിലെ വാർത്തകൾ, 7:35 ഇംഗ്ലീഷ് ശിവപാണി, 8 മണിക്ക് നാടകം, 8:30 പദ്ധതികൾ, ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും, തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ, 9:15 കായികലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, 11 മണിക്ക് ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ, തുടർന്ന് 11:10 കാലാവസ്ഥ. അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലെ മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. കൂടാതെ കേരള തീരങ്ങളിലും ലക്ഷദ്വീപിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. സമയം 5 മണി കഴിഞ്ഞ 45:07.
1: ആകാശവാണി തൃശൂർ. കർണാടക സംഗീത പാഠം. ദേവമാമയി എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി. രാഗം കേദാരഗൗള, മിശ്രചാപ്പുതാളം. പഠിക്കുന്നത് ശ്രീമതി പ്രിയദർശിനി കെ എം. പഠിപ്പിക്കുന്നത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി.
2: ഈ കീർത്തനം ആദ്യം മുതലൊന്ന് പാടൂ.

0: അനുപല്ലവി, ശരിക്കും മനസ്സിലായില്ലേ?
1: മനസ്സിലായി.
0: ചരണത്തിൻ്റെ സാഹിത്യം എഴുതിയെടുക്കൂ. ദേവസേനാധിപ മഞ്ജുളശീല
1: മഞ്ജുളശീല
0: ദേവസേനാധിപ മഞ്ജുളശീല
1: ദേവസേനാധിപ മഞ്ജുളശീല
0: ദീനതര ജനതാപാലനലോല
1: ദീനതര
0: ജനതാപാലനലോല ചേർത്ത് പായിക്കൂ.
1: ദേവസേനാധിപ മഞ്ജുളശീല ദീനതര ജനതാപാലനലോല
0: ശ്രീവിജിതാനംഗ
1: ശ്രീവിജിതാനംഗ
0: മോഹനലീല
1: മോഹനലീല
0: ശ്രീപത്മനാഭ ഹൃദയാനുകൂല
1: ശ്രീപത്മനാഭ ഹൃദയാനുകൂല
0: ചരണം എഴുതിയതൊന്ന് വായിക്കൂ.
1: ദേവസേനാധിപ മഞ്ജുളശീല ദീനതര ജനതാപാലനലോല ശ്രീവിജിതാനംഗ മോഹനലീല ശ്രീപത്മനാഭ

0: കർണാടക സംഗീതപാഠമാണ് ഇതുവരെ കേട്ടത്. പഠിപ്പിച്ചത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി, പഠിച്ചത് ശ്രീമതി പ്രിയദർശിനി കെ എം.
1: ഒരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെയാണ് 31 ജൂലൈ 2024 ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു. മറ്റൊരറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31 ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000 താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 ജൂൺ 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 മാർച്ച് 1 2020 സെപ്റ്റംബർ 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 ജൂണിൽ അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 മാർച്ച് സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്.

0: to conduct the medical entrance examination. The bench asked the centre to file an affidavit and posted the matter for hearing in the second week of July. Solicitor General Tushar Mehta told the bench that the government is concerned about the youth and is committed to ensuring there are no lacunae. Benchmark domestic equity indices shed around 1.5% today after sell-off across most sectors intensified in the final hour of the trade. The BSE Sensex plunged 1,092 points to close at 74,776. The NSE Nifty fell 359 points to settle at 23,548. In IPL cricket, Gujarat Titans will clash with Rajasthan Royals in qualifier 2 match in New Chandigarh this evening. The match will start at 7:30 p.m. And that is the end of this news bulletin.
1: Akashavani. Jilla Vrtantam. ഇന്ന് തിരുവനന്തപുരം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
2: ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. പന്തളം എസ് നവീൻ കേരള വാഗേയകാരന്മാരുടെ കൃതികൾ പാടി. കച്ചേരിക്ക് മുൻപ് നടന്ന സമ്മേളനം ആകാശവാണി തിരുവനന്തപുരം റീജിയണൽ ചാനൽ മാനേജർ ഡോക്ടർ എ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി പി എ ബിജു ആമുഖ പ്രഭാഷണം നടത്തി. ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ വാഞ്ചീശ്വരയ്യർ അധ്യക്ഷനായ ചടങ്ങിന് ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയും മൃദംഗ കലാകാരനുമായ പ്രൊഫസർ വൈക്കം വേണുഗോപാൽ ആശംസയും ആകാശവാണി തിരുവനന്തപുരം നിലയം കർണാടക സംഗീത വിഭാഗം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മനീഷ് എം പി സ്വാഗതവും ആശംസിച്ചു. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 68th തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നു. മന്ത്രി സി പി ജോൺ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ ജൂനിയർ സബ് ജൂനിയർ വിഭാഗത്തിലെ 400 കുട്ടികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. കളരിപ്പയറ്റിലെ മെയ്ത്താരി മുതൽ അങ്കത്താരി വരെയുള്ള 13 ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ആകാശവാണി റീജിയണൽ ചാനൽ മാനേജർ ഡോക്ടർ എ ജി ബൈജു, പ്രോഗ്രാം മേധാവി പി എ ബിജു, വാർത്താവിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുരുത്തി, സെയിൽസ് സെന്റർ മേധാവി ജെറോം ജെ എം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാനവീയം വീഥി പാളയം ബേക്കർ ജംഗ്ഷൻ വഴി വഴുതക്കാട് ആകാശവാണി വരെ സഞ്ചരിച്ച സൈക്ലത്തോണിൽ ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100 പേർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കെ പി സി സി ആസ്ഥാനത്ത് പുഷ്പാർച്ചന നടത്തി. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, കോൺഗ്രസ് നേതാക്കൾ, പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഈദ്ഗാഹുകളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. പാളയത്ത് നടന്ന പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾക്ക് പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി നേതൃത്വം നൽകി. ആറ്റിങ്ങലിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ആറ്റിങ്ങൽ സലഫി ജുമാ മസ്ജിദ് മുഖ്യ ഇമാം മാഹിൻ മൗലവി നേതൃത്വം നൽകി. കല്ലമ്പലത്ത് നടന്ന ഈദ് പ്രാർത്ഥനകൾക്ക് ഇമാം ഹാഫിൽ ഷാക്കിർ ഹുസൈൻ മൗലവി നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ ജില്ലയിലെ വിവിധ ഈദ്ഗാഹുകളിൽ നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62nd ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള

0: ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തി. നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിൻ്റെ സംസ്ഥാനതല ക്യാമ്പായ ഐക്യ 2026 തിരുവനന്തപുരത്ത് നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. 6 ദിവസം നീണ്ട ക്യാമ്പ് പരേഡോടെയാണ് സമാപിച്ചത്. മന്ത്രി രമേശ് ചെന്നിത്തല പരേഡിന് അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 939 കേഡറ്റുകൾ ക്യാമ്പിൽ പങ്കെടുത്തു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു. സമയം 6 മണി കഴിഞ്ഞു 15 മിനിറ്റ്. ആകാശവാണി തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വൃക്ഷമാതാവ് എന്ന പേരിലറിയപ്പെടുന്ന കർണാടകയിൽ നിന്നുള്ള പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക ആരായിരുന്നു? ചോദ്യം ആവർത്തിക്കാം. വൃക്ഷമാതാവ് എന്ന പേരിലറിയപ്പെടുന്ന കർണാടകയിൽ നിന്നുള്ള പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക ആരായിരുന്നു? ഇതിൻ്റെ ഉത്തരം: സാലുമരത തിമ്മക്ക. മക്കളില്ലാതിരുന്ന ദുഃഖം മാറ്റുവാനായി ഭർത്താവ് ചിക്കയ്യോടൊപ്പം വഴിയരികിൽ ആൽമരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയെ സ്വന്തം മക്കളെപ്പോലെ പരിപാലിക്കുകയും ചെയ്തു. ഏകദേശം 385 ആൽമരങ്ങൾ ഇവർ നട്ടുപിടിപ്പിച്ചു. 2019 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി തിമ്മക്കയെ ആദരിച്ചു. 2025 നവംബറിൽ 114 വയസ്സിൽ സാലുമരത തിമ്മക്ക അന്തരിച്ചു. സാലുമരത എന്ന കന്നഡ വാക്കിൻ്റെ അർത്ഥം മരങ്ങളുടെ നിര എന്നാണ്. ഇനി ചിന്താവിഷയം. നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം സന്തോഷം കണ്ടെത്തുക എന്നതാണ്. ദലൈലാമ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം ആവർത്തിക്കാം. വൃക്ഷമാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന കർണാടകയിൽ നിന്നുള്ള പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക ആരായിരുന്നു? ഇതിന്റെ ഉത്തരം: സാലുമരത തിമ്മക്ക. മക്കളില്ലാതിരുന്ന ദുഃഖം മാറ്റുവാനായി ഭർത്താവ് ചിക്കയ്യോടൊപ്പം വഴിയരികിൽ ആൽമരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയെ സ്വന്തം മക്കളെപ്പോലെ പരിപാലിക്കുകയും ചെയ്തു. ഏകദേശം 385 ആൽമരങ്ങൾ ഇവർ നട്ടുപിടിപ്പിച്ചു. 2019 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി തിമ്മക്കയെ ആദരിച്ചു. 2025 നവംബറിൽ 114 വയസ്സിൽ സാലുമരത തിമ്മക്ക അന്തരിച്ചു. സാലുമരത എന്ന കന്നഡ വാക്കിൻ്റെ അർത്ഥം മരങ്ങളുടെ നിര എന്നതാണ്. ഇനി ചിന്താവിഷയം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം സന്തോഷം കണ്ടെത്തുക എന്നതാണ്. ദലൈലാമ. ശ്രോതകൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഒരറിയിപ്പ്: കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് 2024 ജൂലൈ 31 വരെ ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു.

മറ്റൊരറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് 2026 ജൂലൈ 31 വരെ ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. ഡെറിൻ ഹീറേ.

0: സമയം 6 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സർക്കാരിൻ്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി A കൗശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി M ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്.
6: കൃഷി സർക്കാരിൻ്റെ മുൻഗണനയായിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുന്നതിനു പുറമെ വ്യോമയാന മേഖലയിൽ സമഗ്ര വികസനം ഉറപ്പുവരുത്തും. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകും. അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് 6 മാസത്തെ പ്രസവാവധി അനുവദിക്കും. സംസ്ഥാനത്തെ എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കുന്നതിനൊപ്പം മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മലബാർ തീർത്ഥാടന പദ്ധതി ആവിഷ്കരിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. പോലീസിലും സമഗ്ര പരിഷ്കരണം നടപ്പാക്കും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: പുതിയ സർക്കാരിൻ്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്നും കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
7: കേരളത്തിൽ സമഗ്രമായ മാറ്റം അടിസ്ഥാന സൗകര്യ മേഖലയിലും വിദ്യാഭ്യാസ

0: സ്വാസ്ഥ്യ ആരോഗ്യ മേഖലയിലുമെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ് ഗവൺമെൻറ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. ഇതിനനുബന്ധമായി ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും.
1: കിഫ്ബിയുടെ കാര്യത്തിൽ സർക്കാർ പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും സഹായകമായ നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിൽ നിന്നും ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനം മൗനം പാലിച്ചതായും അദ്ദേഹം വിമർശിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെ സംബന്ധിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നയപ്രഖ്യാപനത്തിൽ സർക്കാർ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പിലാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനായി നിയമസഭയിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിൻ്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. കർണാടക സന്ദർശനം തുടരുന്ന ഉപരാഷ്ട്രപതി ഇന്ന് ബംഗളൂരുവിലും ദാവൻഖരയിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി A. കൗശികൻ നിയമിതനായി. 2009 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. ഡോക്ടർ രക്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായതോടെയാണ് പുതിയ നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ED റെയ്ഡ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. റെയ്ഡ് കേന്ദ്ര ഏജൻസിയുടെ നടപടിയാണെന്നും സംസ്ഥാന സർക്കാരിന് റെയ്ഡിൽ പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റെയ്ഡിനെ തുടർന്നുണ്ടായ സംഘർഷം ലഘൂകരിക്കാൻ പോലീസിന് സാധിച്ചതായും ക്രമസമാധാനം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി M. ലിജു. കാലാനുസൃതമായ മാറ്റങ്ങൾ വകുപ്പിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും തിരുവനന്തപുരത്ത് നടന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് വെല്ലുവിളിയെ നേരിടാൻ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ മന്ത്രി വകുപ്പിൽ അഴിമതി അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനോത്സവം June 1. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങുകൾ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ K. മുരളീധരൻ, CP ജോൺ, തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ്, ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും. പ്രവേശനോത്സവത്തിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി N. ശംസുദ്ദീൻ അറിയിച്ചു. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം മന്ത്രി N. ശംസുദ്ദീൻ പുറത്തിറക്കി.
1: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ പരിശോധനയില്ലാതെ ചിലർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതായി റിപ്പോർട്ടിലെ പരാമർശം തെറ്റാണെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കാൻ ഇന്ന് ചേർന്ന ക്ഷേത്രം ഭരണസമിതി യോഗത്തിൽ തീരുമാനമായി. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ മോക്ഡ്രിൽ തുടരുന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ഭീകരാക്രമണം ഉണ്ടായാൽ നേരിടേണ്ട രീതികൾ ഉൾപ്പെടുത്തിയുള്ള മോക്ഡ്രില്ലിൽ 160 NSG കമാൻഡോകളാണ് പങ്കെടുക്കുന്നത്. പോലീസ് സേന, ആരോഗ്യ പ്രവർത്തകർ, അഗ്നിരക്ഷാസേന തുടങ്ങിയ വിവിധ വകുപ്പുകളും മോക്ഡ്രില്ലിൻ്റെ ഭാഗമാകുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്ത് ഇക്കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴയായിരിക്കും ലഭിക്കുക എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളും മലപ്പുറവും വയനാടും ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അറബിക്കടലിൻ്റെയും ബംഗാൾ ഉൾക്കടലിൻ്റെയും കൂടുതൽ ഭാഗങ്ങളിലും ലക്ഷദ്വീപ് പ്രദേശത്തും കാലവർഷം മുന്നേറുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡീഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്ര

0: നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിൻ്റെ 134 പതിപ്പാണ് ഇത്. മഴക്കാലമെത്തുന്ന സാഹചര്യത്തിൽ എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16 കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമായി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ. സർക്കാരിൻ്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൗശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭയിൽ ഇന്ന് പുതുയുഗ കേരളത്തിന് ജനകീയ നയങ്ങളുമായി 16 നിയമസഭാ സമ്മേളനം. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ തിരുവനന്തപുരം. അവതരണം ആമിന നജുമ. വനിതകളെയും യുവാക്കളെയും വയോജനങ്ങളെയും ചേർത്ത് നിർത്തുന്ന നയങ്ങളുമായി വി ഡി സതീശൻ സർക്കാരിന്റെ 1 നയപ്രഖ്യാപനം നടത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരള നിയമസഭയിൽ ആദ്യമായി വന്ദേമാതര ഗാനം ആലപിച്ചു എന്ന പ്രത്യേകതയും 16 സമ്മേളനത്തിന് സ്വന്തം. നമസ്കാരം മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് നയപ്രഖ്യാപനത്തിലേക്ക് ഗവർണർ കടന്നത്. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത്. പൊതുനന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളോടെയാണ് വി ഡി സതീശൻ സർക്കാരിന്റെ നയം പ്രഖ്യാപിച്ചു തുടങ്ങിയത്. മാനുഷിക സഹാനുഭൂതിയോടുകൂടിയ സാങ്കേതിക പുരോഗതിയും അവസര സമത്വവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലെ പുതുയുഗ കേരളം സൃഷ്ടിക്കുന്നതിന് വിഭാവനം ചെയ്യുന്നവയാണ് പുതിയ നയങ്ങളെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം വരെ ആർത്തവാവധിക്കൊപ്പം അവർ പഠനത്തിൽ പിന്നിലാകാതിരിക്കാൻ വാരാന്ത്യത്തിൽ ക്യാച്ചപ്പ് ക്ലാസുകളും പ്രഖ്യാപിച്ചു. മെൻസ്ട്രൽ ഡിഗ്നിറ്റി പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സൌഹൃദപരമായ രീതിയിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 പ്രസവാവധിയും പ്രത്യേക ആനുകൂല്യങ്ങളുമുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യവേതനം നടപ്പാക്കും. എല്ലാ പ്രധാന പട്ടണങ്ങളിലും പൊതുവിശ്രമമുറികൾ ഒരുക്കും. സ്ത്രീകൾക്ക് സാനിറ്ററി നാപ്കിനുകൾ, പാദരക്ഷകൾ, മറ്റവശ്യ സാധനങ്ങൾ എന്നിവ ലഭ്യമാക്കും. ഓരോ പഞ്ചായത്തിലും വനിതാ കർഷകരെ കണ്ടെത്തി പ്രോത്സാഹനം നൽകാൻ വനിതാ കർഷക കൺസോർഷ്യം ആരംഭിക്കും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിരുന്നുവെങ്കിൽ ഇക്കുറി കേന്ദ്ര വിമർശനം ഒഴിവാക്കി. ഫെഡറലിസത്തിന്റെ ചട്ടക്കൂടിനുള്ളിലെ കേരളത്തിന്റെ അവകാശങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടനയിലെ നെടും തൂണുകളിന്മേൽ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും അവകാശപ്പെട്ട സാമ്പത്തിക വിഹിതവും ന്യായവും നീതിയുക്തവുമായ പരിഗണനയും ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും കേന്ദ്ര സർക്കാരുമായുള്ള ക്രിയാത്മക ഇടപെടലുകൾ നടത്തുമെന്നും നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുകയാണെന്നും നിലവിലെ ബാധ്യതകളും സാമ്പത്തിക ഞെരുക്കങ്ങളും പൊതുധനകാര്യത്തിൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും സൂചിപ്പിച്ച് മുൻ സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ജനങ്ങൾക്ക് പൂർണ്ണ വ്യക്തത വരുത്തുന്നതിനായി ധവളപത്രം പുറത്തിറക്കും. ഇന്ദിരാ ഗ്യാരന്റികളിലെ നയവും വ്യക്തമാക്കി. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1,000 വീതം വിദ്യാഭ്യാസ സഹായം നൽകും. ക്ഷേമ പെൻഷൻ പ്രതിമാസം 3,000 ഉയർത്തും. കേരളത്തിലെ ഓരോ കുടുംബത്തിനും പ്രതിവർഷം 25,00,000 സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകും. സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് 5,00,000 പലിശരഹിത വായ്പ നൽകും. കേരളത്തിന്റെ വ്യോമയാന മേഖലയെ സമഗ്രമായി വികസിപ്പിക്കും. ദക്ഷിണേന്ത്യയെ സിവിൽ വ്യോമയാനത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി മാറ്റും. സംസ്ഥാനത്തെ സംയോജിത തുറമുഖ കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. കർഷകരുടെ കാർഷിക വരുമാനവും വിളകളുടെ സംഭരണ സംവിധാനവും മെച്ചപ്പെടുത്തും. തറവില പുതുക്കുന്നതിനൊപ്പം നെല്ല്, റബ്ബർ, തേങ്ങ തുടങ്ങിയവയ്ക്ക് ന്യായവില ഉറപ്പാക്കും. മനുഷ്യ വന്യ

വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കും. നഷ്ടപരിഹാര സംവിധാനവും പ്രതിരോധ സംവിധാനവും ശക്തിപ്പെടുത്തും. സമഗ്ര മണ്ണ് പരിശോധനാ നയം തയ്യാറാക്കും. പിന്നാക്ക വിഭാഗത്തിൽ ഡോക്ടറൽ ഗവേഷകർക്കുള്ള പിന്തുണ ശക്തിപ്പെടുത്തും. സഹകരണ നിക്ഷേപകർക്ക് സംരക്ഷണം ഒരുക്കും. അഴിമതിരഹിതവും സുതാര്യവുമാക്കി സഹകരണ വകുപ്പുകളെ മാറ്റും. നിക്ഷേപ ഗ്യാരണ്ടി നൽകി നിക്ഷേപ സംരക്ഷണം ഉറപ്പാക്കും. കേരളത്തെ ഷൂട്ടിംഗ് കേന്ദ്രമാക്കി മാറ്റും. മീഡിയ സിറ്റിയും ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് ഹബും വികസിപ്പിക്കും. 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷനും ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തും. ക്ഷേത്രങ്ങളെ ഏകീകൃത തീർത്ഥാടന സർക്യൂട്ടുമായി ബന്ധിപ്പിക്കുന്ന മലബാർ ടെമ്പിൾ പിൽഗ്രിം പദ്ധതി നടപ്പാക്കും. എല്ലാ ജില്ലകളിലും പ്ലസ് ടു സീറ്റുകളുടെ എണ്ണം ആവശ്യകതയുടെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കും. തിരഞ്ഞെടുത്ത സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ആധുനികവൽക്കരിക്കും. സഞ്ചരിക്കുന്ന മാവേലി റേഷൻ കടകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ലഹരി വ്യാപനം തടയാൻ പ്രത്യേക സ്റ്റേറ്റ് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് ബ്യൂറോ സ്ഥാപിക്കും. ഐടി വകുപ്പിനെ കേരള ടെക് എന്ന പുതിയ ബ്രാൻഡോടുകൂടി ഐടി ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്പ് വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യും. കേരള ഐടി മിഷനെ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ മിഷൻ എന്ന് മാറ്റും. സംസ്ഥാനത്തെ എല്ലാ റോഡുകളും BMBC റോഡുകളാക്കി ഉയർത്തും. ഗുണമേന്മയുള്ളതും ചെലവ് കുറഞ്ഞതുമായ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കും. പൊതുജനാരോഗ്യരംഗത്ത് ആധുനികവൽക്കരണം ദ്രുതവേഗത്തിലാക്കും. ഹജ്ജ് തീർത്ഥാടനം സുഗമമാക്കും. വഖഫ് ആസ്തി സംരക്ഷണത്തിനും പരിപാലനത്തിനും വഖഫ് ബോർഡിന്റെ ആധുനികവൽക്കരണത്തിനും പ്രഥമ പരിഗണന നൽകും. സോളാർ, കാറ്റ് എന്നിവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കും. വൈദ്യുതി ശേഖരണത്തിന് സംവിധാനമൊരുക്കും. ഭൂമി സംബന്ധമായ എല്ലാ നിയമങ്ങളും പുനഃപരിഷ്കരിക്കാൻ കമ്മീഷൻ രൂപീകരിക്കും. റവന്യൂ വകുപ്പിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ പൌരകേന്ദ്രീകൃത സംവിധാനമാക്കും. പട്ടികവർഗ ഭൂമി കൈമാറ്റ നിയന്ത്രണവും പുനരവകാശ ആക്ടും നടപ്പിലാക്കി ഗോത്രവർഗ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ കർശനമായ ശിക്ഷാവ്യവസ്ഥകൾക്ക് ബാധകമാക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓരോ വീട്ടിലും വികസനമെത്തിക്കുന്ന ഒരു കേരളം സൃഷ്ടിക്കാമെന്നും ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകുമ്പോഴാണ് ഒരു സർക്കാർ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നുള്ള നെഹ്റുവിന്റെ വാക്കുകളോടെയാണ് നയപ്രഖ്യാപന പ്രസംഗം അവസാനിച്ചത്. നയപ്രഖ്യാപനത്തിനായി നിയമസഭയിലെത്തിയ ഗവർണറെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി VD സതീശൻ, പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ്, നിയമസഭാ സെക്രട്ടറി ഷാജി സി ബേബി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. നയപ്രഖ്യാപനം തുടങ്ങിയപ്പോഴും അവസാനിപ്പിച്ചപ്പോഴും വന്ദേമാതരവും തുടർന്ന് ദേശീയഗാനവും പോലീസ് ബാൻഡ് അവതരിപ്പിച്ചു. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് നിയമസഭയിൽ വന്ദേമാതരഗാനം ഉയരുന്നത്. ഇനി June 2 നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന്മേലുള്ള ചർച്ച ആരംഭിക്കുന്നത്. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. പുതുയുഗ കേരളത്തിന് ജനകീയ നയങ്ങളുമായി 16th നിയമസഭാ സമ്മേളനം. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ, തിരുവനന്തപുരം. അവതരണം ആമിന നജുമ.

സമയം 6 മണി കഴിഞ്ഞ 47 മിനിറ്റ് 28 സെക്കൻഡ്. അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് 2026 ജൂലൈ 31 വരെയുള്ളത് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു.

ഒരറിവ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31st ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31st ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. സന്തോഷമാണ് ജീവിതത്തിന്റെ അർത്ഥവും ഉദ്ദേശവും. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നുദ്ഭവിക്കുന്ന നന്മയുടെ ഉറവയാണത്. സന്തോഷം നിലനിർത്തേണ്ടത് ഓരോ ബന്ധങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. ത്യാഗമനോഭാവവും അർപ്പണ മനോഭാവവും വിശ്വാസവുമുണ്ടെങ്കിൽ ബന്ധങ്ങളിൽ തീർച്ചയായും സന്തോഷമുണ്ടാകും. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി വിജയകരമായി പപ്പായ കൃഷി ചെയ്ത VS പത്മകുമാറിനെ പരിചയപ്പെടുന്നതാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ചാണകത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. എന്തെങ്കിലും ഒരു കൃഷി ചെയ്യണമെന്ന് ചിന്തിക്കാത്തവർ ഇന്നില്ല എന്ന് തന്നെ പറയാം. ചിലപ്പോൾ ചില ഇഷ്ടങ്ങൾ കൃഷിയിലും കടന്നുകൂടാം. ഉദാഹരണത്തിന്, റംബൂട്ടാൻ, മാതളം, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയവയൊക്കെ ഒന്ന് കൃഷി ചെയ്ത് നോക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. കൃഷി തുടങ്ങാം എന്ന് കരുതി വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില നഷ്ടങ്ങളും രോഗങ്ങളുമൊക്കെ പലരെയും തളർത്തിയെന്ന് വരാം. കൃഷിയിൽ നിന്ന് തന്നെ പിന്തിരിയാനും ഇതൊക്കെ ഒരു കാരണമാകും. മടിപിടിച്ച് എല്ലാം ഉപേക്ഷിക്കും. പക്ഷേ സാഹചര്യങ്ങളും പ്രകൃതിയും സഹായിക്കാൻ ആളും ഇതെല്ലാം ഒത്തുവന്നാലോ? പിന്നെ ആ കൃഷി എത്രത്തോളം നന്നാവുമെന്ന് പറയേണ്ടതില്ല. ഇതാ ഈ അഭിമുഖം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും പപ്പായ ഒന്ന് നട്ടുനോക്കിയാലോ എന്ന്. കർഷകനായ VS പത്മകുമാറുമായി ഷിബു ജോർജ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ.
1: പത്മകുമാർ സാർ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: സാർ, താങ്കളൊരു പപ്പായ കർഷകനാണ്, ഒരേക്കറോളം സ്ഥലത്ത് താങ്കൾ ചെയ്യുന്നുണ്ടല്ലേ?
2: അതെ.
1: ഇതിൻ്റെ ഒരു തുടക്കത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഈ പപ്പായയിലോട്ട് തന്നെ വന്നത്?
2: എൻ്റെ കുടുംബം ഒരു കർഷക കുടുംബമാണ്. എൻ്റെ അച്ഛൻ നല്ല കൃഷിക്കാരനായിരുന്നു. അദ്ദേഹത്തോടൊപ്പം പറമ്പിൽ പോയി കൊച്ചുനാളിലെ തന്നെ, വളരെ ചെറിയ പ്രായത്തിൽ, ഒരു 4-ാം ക്ലാസ് 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ അച്ഛനാണ് എൻ്റെ പടിപടിയായിട്ട് കൃഷിയിലേക്ക് കൊണ്ടുവന്നത്. ഭാഗ്യത്തിന് എനിക്ക് കുറച്ച് ഭൂമിയുണ്ട്. അതിനോട് കോർപ്പറേഷൻ ലിമിറ്റിൽ തന്നെ ഏതാണ്ട് 1.5-2 ഏക്കറോളം സ്ഥലമുണ്ട്. ആ സ്ഥലം ഫെർട്ടൈൽ ലാൻഡാണ്. നന്നായിട്ട് തന്നെ ഞാൻ കൃഷിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി കിട്ടും. പിന്നെ വാഴയുണ്ട്, അതെല്ലാ ടൈപ്പിലുള്ള വാഴയുണ്ട്. പിന്നെ തെങ്ങുമുണ്ട്. നാളികേരമാണ് മുഖ്യ കൃഷി.
1: അപ്പോൾ ഇത് പപ്പായയിലോട്ട് എങ്ങനെയാണ് വന്നത്?
2: കുറേ നാൾ കൃഷി ചെയ്തപ്പോൾ എനിക്കൊരു വെറൈറ്റി, എനിക്കൊരു മറ്റൊരു കൃഷിയിലേക്ക് പോകണമെന്ന് തോന്നി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നത്, ഞാൻ ഈ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പഴക്കടകളിലൊക്കെ ഡിമാൻഡ് ചെയ്യുന്നത് പേരക്കയും പപ്പയ്യുമാണ്. അപ്പം ഞാൻ കൃഷി ഓഫീസറോട് പറഞ്ഞു, ഞാൻ എനിക്ക് ഒരു 1-2 ഏക്കർ സ്ഥലമുണ്ട്.
1: ഏത് കൃഷിഭവനാണ് സാറിന്?
2: ഉള്ളൂർ കൃഷിഭവൻ. അവിടെ കൃഷി ഓഫീസറുടെ സ്വപ്നയാണ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു,

0: എന്ത് കൃഷിയാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു എനിക്കൊരു ഒരു ഏക്കർ തെങ്ങും പുരയുടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ 8-10 തെങ്ങേ ഉള്ളൂ. അപ്പോൾ തെങ്ങിൻ്റെ ഒരു ഇടവളയായിട്ട് പപ്പയ ഒന്ന് കൃഷി ചെയ്താലോ, റെഡ് ലേഡി ഒന്ന് കൃഷി ചെയ്താലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ നന്നായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്തു, നന്നായിട്ട്, ചെറിയ രൂപത്തിലല്ല, അത് നല്ല ഡിമാൻഡുള്ള സാധനമാണ്, നമുക്ക് ഒരിക്കലും നഷ്ടം വരില്ല സാർ, സാർ അതിലേക്ക് പോകണം.
1: അപ്പോൾ ഈ റെഡ് ലേഡിയിലോട്ട് എങ്ങനെ നാരോ ചെയ്തത്?
0: റെഡ് ലേഡിയിൽ പോകാൻ കാരണം, റെഡ് ലേഡി നല്ല തുലിക്കെട്ടിയുള്ള ഒരുപാട് ദിവസം ഇരിക്കാവുന്ന ഒരു നല്ല കളറും നല്ല ടേസ്റ്റുമാണ്. പിന്നെ ചില ആളുകൾ എന്നോട് പറഞ്ഞത് അത് ഈ ഡയബറ്റിക് പേഷ്യൻസിന് മധുരം കുറച്ച് കുറവായതുകൊണ്ട് അവർ പ്രിഫർ ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണിത്, അതുകൊണ്ട് ഇതിന് ഡിമാൻഡ് ഉണ്ടാവുമെന്ന് കരുതി.
1: ഹൈറ്റ് ഒന്ന് കുറവാണ്,
0: ഹൈറ്റ് കുറവാണ്, എല്ലാം കൂടെ കൊണ്ടാണ് ഞാൻ ഈ റെഡ് ലേഡിയിലേക്ക് പോയത്. പക്ഷേ എനിക്ക് അതിൻ്റെ വിത്ത് സമ്പാദിച്ചെടുക്കാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നു.
1: ഇത് ഒരു ഏക്കർ സ്ഥലത്ത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു,
0: ഒരു ഏക്കർ സ്ഥലത്ത് തന്നെ ഈ പപ്പയ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ വീടിനടുത്ത് ടെക്നോ പാർക്കിൽ ജോലി ഉണ്ടായിരുന്ന ഒരു എഞ്ചിനീയർ, IT എഞ്ചിനീയർ, അയാൾക്കൊരു പോളിഹൗസ് ഉണ്ടായിരുന്നു. അയാൾ പോളിഹൗസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അയാൾക്ക് പുറത്തു പോകേണ്ടി വന്നു. അപ്പോൾ പോളിഹൗസ് ഒഴിഞ്ഞു കിടക്കുകയാണ്.

0: ഇത് ഒരു ഏക്കർ സ്ഥലത്ത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു.
1: ഒരു ഏക്കർ സ്ഥലത്ത് തന്നെ ഈ പപ്പയെ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ വീടിനടുത്ത് ടെക്നോ പാർക്കിൽ ജോലി ഉണ്ടായിരുന്ന ഒരു എഞ്ചിനീയർ, ഒരു ഐ ടി എഞ്ചിനീയർ, അയാൾക്കൊരു പോളി ഹൗസ് ഉണ്ടായിരുന്നു. അയാൾ പോളി ഹൗസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അയാൾക്ക് പുറത്ത് പോകേണ്ടി വന്നു. അപ്പോൾ പോളി ഹൗസ് ഒഴിഞ്ഞു കിടക്കായിരുന്നു. ഞാൻ ഈ ചെന്തിട്ടയിലുള്ള ഫാം ഹൗസിൽ പോയി ഇതിൻ്റെ വിത്ത് മേടിച്ച് വലിയ വില കൊടുത്താണ് വാങ്ങിയത്. 4,600 രൂപ കൊടുത്തിട്ട് 10 ഗ്രാം അത് വാങ്ങിയാൽ ഒരു 500-ൽ അധികം തൈ കിട്ടുമെന്ന് എന്നോട് പറഞ്ഞു. അത് ഞാൻ വാങ്ങി പോളി ഹൗസിൽ കൊണ്ടുവന്ന് നല്ല റിച്ചായിട്ട് തന്നെ അത് കൃഷിഭവൻ്റെ എല്ലാ പെരുന്തോട്ടത്തിലും തന്നെ ഞാനത് തയ്യാറാക്കി.
0: ഓക്കെ, നഴ്സറിയും സ്വന്തം തന്നെ ചെയ്തു?
1: സ്വന്തമായിട്ട് തന്നെ ചെയ്തു. കൃഷിഭവനിലെ കാർഷിക കർമ്മസേനയുടെ ഒരു ചെറിയ സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് തയ്യായി ഒരു 20 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കൃഷി ഓഫീസർ പറഞ്ഞു നമുക്ക് കംപ്ലീറ്റ് കളച്ച് തടവൊരുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പുരയിടം ഞാൻ ഹിറ്റാച്ച് കൊണ്ട് കളച്ചു. ലേബറേഴ്സ് കുറവായിരുന്നു. വയൽ നികത്തിയ പുരയിടായതുകൊണ്ട് തന്നെ ഇതിന് വെള്ളക്കെട്ട് വന്നാൽ ഇത് വേരൊഴുകി പോകുമെന്ന് പറഞ്ഞു. നല്ലതായിട്ട് പണ ഒരുക്കണമെന്ന് പറഞ്ഞു. ഞാനത് മുഴുവൻ ഒരു 3 അടി പൊക്കത്തിൽ പണയൊരുക്കി. പണയൊരുക്കി നല്ല വെയിലായതുകൊണ്ട് നല്ല വേനലിലാണ് ഞാനത് തുടങ്ങുന്നത്. നല്ല പണയൊക്കെ ഒരുക്കിയതിന് ശേഷം അവർ പറഞ്ഞു കുഴിയെടുത്ത് കുമ്മായം പതിരണമെന്ന്. 700-800 കുഴിയുണ്ടായിരുന്നു.
0: ഇതെങ്ങനെ, അതിൻ്റെ ഡിസ്റ്റൻസ് എത്ര?
1: 2 മീറ്റർ മാറിയാണ് ഞാൻ കുഴിയെടുത്തിട്ടുള്ളത്. 2 മീറ്റർ മാറി കുഴിയെടുത്തു. ഒരു 700 കുഴിയുണ്ടായിരുന്നു. 700 കുഴിയിലും കുമ്മായം വിതറി. കുമ്മായം വിതറി ഒരു 15 ദിവസം കഴിഞ്ഞാൽ പറഞ്ഞു നമുക്ക് കുറച്ച് അടിവളം കൊടുക്കണം. അത് കൃഷി ഓഫീസറാണ് പറഞ്ഞത്. സമ്പുഷ്ടീകരിച്ച്
0: എല്ലാ നിർദ്ദേശങ്ങളും അവിടെ നിന്ന്
1: തന്നെ കിട്ടിയത്. വളരെ കറക്റ്റായിട്ട് ഞാൻ പാലിച്ചിട്ടുണ്ട്. വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവരെന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, കഴിയുമെങ്കിൽ നമുക്കൊരു ട്രിപ്പ് കൂടെ കൊടുക്കണം. ട്രിപ്പ് ഇറിഗേഷൻ ആകുമ്പം നല്ല വേനലായതുകൊണ്ട് ഡയറക്റ്റായിട്ടത് മണ്ണിലേക്ക് പോകുമ്പോൾ അതുകൊണ്ട് കണികജലമാകുമ്പോൾ നമുക്ക് വെള്ളം മണ്ണിന് എപ്പോഴും ഈർപ്പം നിൽക്കുമോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്നു. ഞാൻ എന്നെ സംബന്ധിച്ചു അടിവളത്തിന് വേണ്ടി ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ മണ്ണാക്ക് ഒരു 7 കിലോ എങ്കിലും, 7 മുതൽ 8 കിലോ വരെ
0: ഒരു കുഴിയിലിട്ടു.
1: ഒരു കുഴിയിലിട്ട് പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പ്ലാന്റെല്ലാം നട്ടു. ഇതിനിടയ്ക്ക് തന്നെ ഞാൻ എല്ലാ കുഴികളിലും ട്രിപ്പ് കൊടുത്തു. ട്രിപ്പ് ഒരു കിണർ എനിക്ക് നേരത്തെ തന്നെ മറ്റു പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി ഞാൻ കിണർ കുഴിച്ചിരുന്നു. ആ കിണറിൽ നിന്നും വെള്ളം ടൈമർ വെച്ചിട്ട് 3 നേരം വെള്ളം ഒഴിച്ചു. പക്ഷേ അതെനിക്ക് തികയാതെ വന്നു. ഒരു 10-30 പ്ലാന്റ് ഈ വെള്ളം കിട്ടാത്തത് കൊണ്ട് തന്നെ കരിഞ്ഞു പോയി.
0: അപ്പോൾ ഈ ഞാൻ ചോദിക്കുന്ന തൈ എത്ര വലുതായി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ട് പറിച്ച് നട്ടത്?
1: ഞാനൊരു ഒരു മാസം ആയപ്പോൾ ഞാൻ തൈ
0: നട്ടിട്ടുണ്ട്. ആ കുഴിയിൽ ഒരു പിള്ളക്കുഴി എടുത്ത് എൻ്റെ അത്
1: നട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് കൃഷി ഓഫീസർ എന്നോട് പറഞ്ഞു നമുക്ക് ഇതിൽ ഭയങ്കരമായിട്ട് കള വരും, അതുകൊണ്ട് കള മാറ്റാൻ വേണ്ടി മച്ചിങ് നമുക്ക് ചെയ്യണം, മച്ചിങ് ഷീറ്റ് ഇടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ഏറ്റവും കട്ടി പറഞ്ഞു.
0: അപ്പോൾ നടന്നതിന് മുന്നേ തന്നെ പ്ലാസ്റ്റിക്,
1: തൈ നടുമ്പം തന്നെ ഞാൻ പ്ലാസ്റ്റിക് ഇട്ടു. അതിനോട് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് തൈ നടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ട്രിപ്പും ടൈമർ വെച്ച് 3 നേരം ട്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളവും കൊടുത്തിരുന്നു.
0: അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞ് ഈ തൈ നട്ടപ്പം അടിവളമൊക്കെ ഓൾറെഡി ഉണ്ട്, മൽച്ചിങ്ങും പ്ലാസ്റ്റിക് ഷീറ്റും ഇട്ടിട്ടുണ്ട്, ജലസേചനത്തിന് വേണ്ടി ഡ്രിപ്പും ഉണ്ട്.
1: ഓക്കെ,
0: അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നട്ടപ്പ് ഏതെങ്കിലും ചെടികൾ നഷ്ടപ്പെടുകയും ചെയ്തോ? അതെല്ലാം നല്ലപോലെ പിടിച്ചു വന്നു.
1: നട്ടപ്പ് ഏതാണ്ട് എല്ലാ ചെടികളും പിടിച്ചു വന്നു. പക്ഷേ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു 10-30-40 ചെടികൾ വെള്ളം കിട്ടാത്തതുകൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത് കരിഞ്ഞു പോയി, പൂർണ്ണമായിട്ട് കരിഞ്ഞു പോയി. അതിനുശേഷം ഒരു 3.5-4 മാസമായി മൊസൈക്ക് എന്ന് പറഞ്ഞൊരു അസുഖം എൻ്റെ കുറച്ച് ചെടികളെ ബാധിച്ചു.
0: ഇതൊരു 3-4 മാസം കഴിഞ്ഞു.
1: 3-4 മാസം കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഇലയുടെ മാറ്റം കണ്ടപ്പോൾ തന്നെ ഞാൻ കൃഷി ഓഫീസറോട് പറഞ്ഞു
0: മഞ്ഞളിപ്പോൾ വന്നല്ലേ ഇലയിൽ.
1: അതെ, അവരപ്പം തന്നെ നമ്മുടെ സ്ഥലത്ത് വന്നു എല്ലാം നോക്കിയിട്ട് പറഞ്ഞു സാറേ എത്രയും പെട്ടെന്ന് ഈ ചെടി അങ്ങ് പിടിതങ്ങ് മാറ്റണം, ഇത് വൈറൽ ഡിസീസാണ്, ഇതിന് വേറെ മരുന്ന് ഇപ്പം നമുക്ക് പ്രയോഗിക്കാൻ വേണ്ടിയില്ല, ഇത് മാറ്റിയില്ലെങ്കിൽ ഈച്ച കൊണ്ടത് പകരും, പിന്നെ ഈ ഈച്ചയ്ക്ക് കളയാൻ വേണ്ടി തൊട്ടടുത്ത മരങ്ങളിലെല്ലാം വേപ്പെണ്ണയോ എന്തെങ്കിലും ഒരു കീടനാശിനി സ്പ്രേ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ 15 മൂടും 15 അല്ല ഒരു 10-20 മൂടുണ്ടായിരുന്നു എല്ലാം മുഴുത് മാറ്റി
0: നശിപ്പിച്ചു.
1: കമ്പി നശിപ്പിച്ചു മുഴുതെന്ന് വെച്ചാൽ വേരോടുകൂടി തന്നെ ഞാൻ പുഴുതെടുത്ത് പുറത്ത് ഒരു പുരയിടത്തിന് പുറത്താക്കിക്കൊണ്ട് കളഞ്ഞിട്ട് ഈ വേപ്പെണ്ണ വാങ്ങി അത് അത്യാവശ്യം 1 ലിറ്ററിൽ 5 ml വെച്ച് ഞാൻ എല്ലാ പ്ലാന്റിലും വേപ്പെണ്ണ വെച്ചു
0: തളിച്ചു കൊടുത്തു.
1: പിന്നെ താഴെ ഉറുമ്പുണ്ട് നോക്കി, ഞാൻ ഉറുമ്പിൻ്റെ വലിയ ശല്യം എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ ഉറുമ്പുള്ള സ്ഥലങ്ങളിൽ ഈ ഉറുമ്പ് നാശിനിയായിട്ടുള്ള ചില സംഗതിയൊക്കെ കഴിച്ചപ്പോൾ പിന്നെ എനിക്ക് ആ മൊസൈക്ക് വലിയ രൂപത്തിൽ എൻ്റെ പ്ലാനിനെ ബാധിച്ചു.
0: അത് നല്ലൊരു നടപടിയായിരുന്നു, അല്ലെങ്കിൽ മറ്റേ ചെടികളിലെല്ലാം അത് കടന്നു പോയി.
1: പിന്നെ ഈ CTPRI ഡെവലപ്പ് ചെയ്ത ശ്രേയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു അതും ഞാൻ കുറച്ചടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 2 സംഗതിയും കൂടെ ആയപ്പോൾ എനിക്ക് വലിയ കീടരോഗബാധയൊന്നും
0: വന്നില്ല,
1: പിന്നെ എനിക്ക് വന്നിട്ടില്ല.
0: എനിക്ക് റെഡ് ലേഡി എന്ന് പറയുമ്പോൾ അധികം പൊക്കം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്പ്രേ ഒക്കെ ചെയ്യാൻ അധികം
1: വളരെ സൗകര്യമുണ്ട്. എനിക്കൊരു പ്രായമായ ഒരു സഹായിയുണ്ട്, അയാൾ അത്യാവശ്യത്തിന് കാര്യങ്ങൾക്കൊക്കെ വരും. പിന്നെ എൻ്റെ വൈഫ് റിട്ടയർഡ് ടീച്ചറാണ്, റിട്ടയർ ചെയ്തിട്ട് 2 കൊല്ലമാണ്, വലിയ വലിയ താല്പര്യമാണ്. ഞാൻ ഇല്ലാത്ത സമയങ്ങളിൽ അയാൾ ഒരു 1-2 പ്രാവശ്യമെങ്കിലും പുരയിടത്തിൽ പോയി പ്ലാന്റ് എല്ലാം
0: നോക്കും. നല്ലതല്ല.

0: അങ്ങനെയുള്ളൊരു ഗുണമുണ്ട്.
1: അപ്പൊ ഇതിപ്പം കായ്ക്കാൻ തുടങ്ങിയോ സാർ? നട്ടതെല്ലാം
0: കായ്ക്കാനല്ല, ഹാർവസ്റ്റ് ചെയ്യേണ്ട സമയമായി വരുന്നു.
1: എത്ര മാസമായി ഇപ്പം?
0: ഞാൻ ഒക്ടോബർ ആദ്യമാണ് നട്ടത്. 7 മാസം കഴിഞ്ഞു
1: സംഗതിയായിട്ടുണ്ട്.
0: ചെറുതായിട്ടൊക്കെ ഫലം എടുക്കാൻ പറ്റുന്നതായി.
1: ഫ്രൂട്ടിംഗ് ഒക്കെ നല്ലപോലെ
0: നന്നായിട്ട് ഫ്രൂട്ട് വന്നിട്ടുണ്ട്. ഒരു 3 കൊല്ലം നിന്നാൽ എനിക്കൊരു മിനിമം ഒരു 10-40 കിലോ എങ്കിലും ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.
1: അപ്പോൾ ഈ വളം താങ്കൾ പറഞ്ഞ ആദ്യം നടുന്നതിന് മുന്നേ തന്നെ അടിവളമായിട്ട് എല്ലുപൊടിയും മറ്റേതുമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ചെടികൾക്കൊക്കെ ഇങ്ങനെ വളരണമെങ്കിൽ കുറച്ചെങ്കിലും,
0: അത് ഞാൻ 3 മാസം കഴിഞ്ഞിട്ട് ചെറിയ ഒരു തടവെന്ന് പറഞ്ഞുകൂടാ, ഒരു അല്പം കൈകൊണ്ട് തന്നെ മാന്തി ഒരു ചെറിയ തടം പോലെ ആക്കിയിട്ട് ഫാക്ട് ആൻഡ് ഫോഴ്സ് 75-100 ഇടയ്ക്ക്, 100 ഗ്രാമിന് താഴെ 75 ഗ്രാം ഫാക്ട് ആൻഡ് ഫോഴ്സ് എല്ലാ മരത്തിനും കൊടുത്തിട്ടുണ്ട്. ഞാൻ 3 മാസം കഴിഞ്ഞിട്ടാണ് കൊടുത്തത്. അത് അടിവളത്തിനോടൊപ്പം കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ മണ്ണ് ടെസ്റ്റിംഗ് നടത്തിയപ്പോൾ പൊട്ടാഷ്യം നൈട്രജൻ്റെ ഒക്കെ ചെറിയൊരു ഷോർട്ടുണ്ടെന്ന് എഴുതിയിട്ട് അത് ഞാൻ കൃഷിഭവൻ നിർദ്ദേശിച്ച
1: അളവിൽ
0: പോലെ അളവിൽ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊതുവിൽ എനിക്ക് സംതൃപ്തിയുണ്ട്.
1: അപ്പോൾ ഈ മണ്ണ് പരിശോധനയൊക്കെയും കൃഷിഭവൻ സജസ്റ്റ് ചെയ്തതാണോ? അത് ചെയ്ത് നോക്കാൻ,
0: മണ്ണ് പരിശോധന നോക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്ത് കൃഷിഭവനാണ്. മാത്രമല്ല കൃഷിഭവനോട് ചേർന്ന് മണ്ണ് പരിശോധന ലാബുണ്ട്. ആ ലാബിൽ കൊടുത്തപ്പോൾ കൃഷി ഓഫീസറുടെയും കൂടി ഇടപെടൽ വന്നപ്പോൾ വളരെ പെട്ടെന്ന് പരിശോധന നടത്തി കിട്ടി.
1: പിന്നെ ഈ കഴിഞ്ഞ മാസത്തിലൊക്കെ നല്ല ചൂടായിരുന്നു സാർ പറഞ്ഞു, കുറച്ച് മരങ്ങൾ ഉണക്കിലും നഷ്ടപ്പെട്ടല്ലേ?
0: ഉണക്കിൽ എനിക്കൊരു 10-30-40 മരങ്ങൾ ഉണക്കിൽ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് മരങ്ങൾ എനിക്ക് തോന്നുന്നു ഫോറിൻ സീഡല്ലേ, കുറച്ച് മരങ്ങൾ കായ്ക്കുന്നില്ല ആണല്ല, പക്ഷേ ഇതുവരെയായിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടില്ല. അതെനിക്ക് തോന്നുന്നില്ല ഇത് കായ്ക്കുമെന്ന് തോന്നുന്നില്ല. എന്താണ്, ഞാൻ നശിപ്പിച്ചിട്ടില്ല. പൂക്കുന്നുണ്ട് പക്ഷേ കായില്ല,
1: കായില്ല,
0: പൂ മുഴുവൻ നശിച്ചു.
1: നമ്മുടെ പപ്പയാൽ ഇതൊരു പ്രശ്നം തന്നെയാണ്. നമ്മൾ നല്ല സീഡാണ്, വിത്ത് നല്ലതാണെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. എന്നാലും
0: പിന്നെ 2 ടൈപ്പ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. നീളൻ ഉള്ള പപ്പയുണ്ട്, നല്ല ഉണ്ടാകൃതിയിലിരിക്കുന്ന പപ്പയുണ്ട്. സാധാരണ നമ്മളൊരു സീഡ് വാങ്ങിയാൽ ഏതെങ്കിലും ഒന്നല്ലേ ആകാമോ, ഈ വിത്ത് വളരെ പ്രധാനമാണല്ലോ കൃഷിക്ക്. അപ്പം നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് യഥാർത്ഥത്തിൽ വിശ്വസ്തയോടുകൂടി വിത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു
1: ഏജൻസി
0: സ്ഥലം വേണമെന്നുള്ളത് നിർബന്ധമാണ്. അത് നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി അപ്രോച്ച് ചെയ്തിട്ട് പോലും അത് കിട്ടുന്നില്ല എന്നുള്ളതാണ്.
1: പത്മകുമാർ, നമ്മൾ ഇത്രയും വലിയ തോതിൽ ഇങ്ങനത്തെയൊക്കെ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വിപണി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് വല്ല സ്ട്രാറ്റജി താങ്കൾ ഉണ്ടാക്കിയിട്ടുണ്ടോ?
0: ഇതും ഞാൻ കൃഷി ഓഫീസർമാരെ ഡിസ്കസ് ചെയ്യും. അവർ ആദ്യം എന്നോട് പറഞ്ഞത് വാല്യൂ ആഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൂടെ ചെയ്യാം സാർ, അതിനാവശ്യമായിട്ടുള്ള സംഗതി നമുക്ക് കുറച്ച് സെൻട്രൽ എയ്ഡ് ഇപ്പം ഉണ്ട്, ആവശ്യമായിട്ടുള്ളൊരു സഹായം കിട്ടും. സ്റ്റേറ്റിലും ചില പ്രോഗ്രാംസ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്, അതിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റത്തില്ല, ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ തുടങ്ങാം. അപ്പോൾ പറഞ്ഞു ഈ പപ്പയുടെയൊക്കെ അതുപോലെ ജാം ഇതിനൊക്കെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വീട് നമുക്ക് ബാങ്കിനെയും കൂടെ അപ്രോച്ച് ചെയ്ത് അത് നമുക്ക് നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. സമ്മതിച്ചില്ല, നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു ധൈര്യം ഉണ്ടായത് ഇതിൻ്റെ ഡിമാൻഡ് ഞാൻ ഈ പഴക്കടകളിലൊക്കെ പോയി മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് എനിക്ക് പരിചയക്കാരായിട്ടുള്ള 2 ഹോൾസെയിൽ ഡീലേഴ്സിനെ ഞാൻ കണ്ട് അവരെ അപ്രോച്ച് ചെയ്തിട്ട് അവർ പറഞ്ഞു എത്രയുണ്ടെങ്കിലും എടുത്തോളാം. അത് കൂടാതെ ഞാൻ ചില ഈ സൂപ്പർ മാർക്കറ്റുകളെ, അവർക്കൊക്കെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ 10-15 ഔട്ട്ലെറ്റ്സ് ഉണ്ട്, അവരെ സമീപിച്ചപ്പോൾ അവർ 1 ആഴ്ചയ്ക്ക് 200 എണ്ണം വീതം എടുത്തോളാം പറഞ്ഞു. അപ്പം ഞാൻ പൊതുവിൽ എനിക്കത്
1: വിപണിയുണ്ട്.
0: അത് ഞാൻ കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെ ചോദിച്ചു ഈ 2 ആളുകളോടും. പിന്നെ എനിക്ക് നമ്മുടെ കൃഷിഭവനിൽ തന്നെ ഒരു മാർക്കറ്റുണ്ട്, അവിടെ ചെറിയ കോണ്ടം പോവും. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ നടത്തുന്ന ചില ഈ മാർക്കറ്റുകളുണ്ട്. പിന്നെ ഈ റെസിഡൻസ് അസോസിയേഷനൊക്കെ ശക്തമായതുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് കുറച്ച് ബിസിനസ് നടത്താൻ പറ്റും. നമ്മളൊന്ന് പരിശ്രമിച്ചാൽ, ഇതിൻ്റെ ഓഫീസ് ബാലൻസിനെ വിളിച്ചൊന്ന് പരിശ്രമിച്ചാൽ ഓൺലൈനായിട്ട് നടത്താം.
1: പിന്നെ അത് നമ്മൾ ഇതിൻ്റെ അകത്ത് രാസ കീടനാശിനികളൊന്നും ഉപയോഗിച്ചില്ലെന്ന് അറിഞ്ഞാൽ ഒരു സേഫ് ആണെന്ന് അറിഞ്ഞാൽ തന്നെ ഡിമാൻഡ്
0: സേഫ് ആണെന്ന്. 2 കാര്യങ്ങളാണ്, ഞാൻ എൻ്റെ പുരയുടെ നിന്ന് നേരിട്ട് കൊടുക്കുകയല്ലേ.
1: അത് തന്നെ.
0: അപ്പോൾ ഇതിനെ പഴവർഗ്ഗങ്ങൾ ഈ പഴിപ്പിക്കുന്നതാണല്ലോ, ഈ ഒരുപാട് കെമിക്കൽസ് ചേർത്താണല്ലോ ഇത് പഴിപ്പിക്കുന്നത്, അതിലവർക്ക് വിശ്വാസം വരുമല്ലോ. മാത്രമല്ല പുരയിടത്തിൽ വന്ന് നോക്കുന്ന ഒരാളിന് പൊതുവിൽ ഇതിൽ വലിയ രാസ സംവിധാനം ചേർത്തിട്ടുള്ള മതിലും കായും ചെറുതാണ്, വലിയ വലുപ്പമുള്ളതല്ല. ഒരു ആവറേജ് ഒരു 1 കിലോ 1.5 കിലോ 750 ഗ്രാം, പരമാവധി 2 കിലോയാണ്. എനിക്കതിൽ ലാഭം കുറവാണെങ്കിലും പൊതുവിൽ വന്ന് നോക്കിയാൽ ഇതൊരു ജൈവ സംവിധാനമാണെന്ന് തന്നെ എല്ലാവരും
1: ബോധ്യപ്പെടും.
0: മാത്രത്തിലാണ് ചെയ്തിട്ടുള്ളത്.
1: പിന്നെ സാർ, ഇതിൻ്റെ ഒരു ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 3 വർഷമൊക്കെ,
0: 3 വർഷം പരമാവധി 3 വർഷമാണ് പറയുന്നത്. ഇത് തുടർച്ചയായിട്ട് കായ് തരും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മറ്റു ഫ്രൂട്ട് പോലെയല്ല, സീസണലാണ്. ഇതാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് കായ കിട്ടും, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോഴും.
1: പിന്നെ സാർ, എന്തെങ്കിലും പ്ലാനിങ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇത് എല്ലാം ഒന്നിച്ചാണ് നട്ടത്, അപ്പോൾ ഇതൊരു 3 വർഷം ആകുമ്പോഴത്തേന് ഇതിൻ്റെ ഡിക്ലൈനിങ് ഫേസ് തുടങ്ങും.
0: അല്ല, ഞാൻ ഇതിൽ ഒരു ചെറിയ ലാഭമെങ്കിലും എനിക്ക് കിട്ടിയാൽ ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എങ്കിൽ ഒരു വട്ടവും കൂടി എനിക്ക് റെഡ് ലൈഡ് തന്നെ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം എൻ്റെ ചുവട്ടിൽ ട്രിപ്പ് ഉണ്ടല്ലോ, ആ തടയെടുത്തിട്ട് ആ ഒരു തവണയും കൂടി റെഡ് ലേഡി തന്നെ ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഈ പ്ലാറ്റ്

0: പൊങ്ങുന്നില്ല, കാണാനും ഈ ടൗണിനുള്ളിൽ ഈ പച്ചപ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയും സംഗതിയില്ല. നമ്മൾ റൂഫ് ടോപ്പിൽ നിന്ന് കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ്, വല്ലാത്ത ഭംഗിയുണ്ട്. അതുകൊണ്ട് ഒരു വട്ടവും കൂടി ഞാൻ എന്തായാലും
1: റീപ്ലാന്റ്
0: എന്ത് സംഭവിച്ചാലും റീപ്ലാന്റ് ചെയ്യും.
1: പത്മകുമാർ സർ താങ്കൾ പരിപാടിയിലേക്ക് വന്ന് താങ്കളുടെ എക്സ്പീരിയൻസ് റെഡ് ലേഡി പപ്പയ ഒരു ഏക്കർ സ്ഥലത്ത് താങ്കൾ ചെയ്യുന്ന നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ഷെയർ ചെയ്ത് പങ്കുവെച്ച് വളരെ നന്ദി സർ.
0: താങ്ക് യു, താങ്ക് യു.
2: എത്ര ആഹ്ലാദവാനായിട്ടാണ് പത്മകുമാർ പപ്പായ നട്ടുവളർത്തി പരിപാലിക്കുന്നത്. വിജയകരമായ ആ കാർഷിക യാത്രയെക്കുറിച്ച് വിശദമായി തന്നെ അദ്ദേഹം പറഞ്ഞു തന്നല്ലോ. വിശേഷങ്ങൾ ചോദിച്ചത് ഷിബു ജോർജാണ്. വി എസ് പത്മകുമാറിൻ്റെ ഫോൺ നമ്പർ 9446417191.
3: ഇനി ഒരു ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് വരാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
0: പയർ കൃഷി ചെയ്യുമ്പോൾ പ്രാണിശല്യവും മുഞ്ഞശല്യവും ഒഴിവാക്കാൻ അതിൽ മിശിറ് എന്നും നീർ എന്നും പറയുന്ന ഉറുമ്പിനെ കയറ്റിവിട്ടാൽ മതി. വെള്ളരി 4-5 ഇല വരുമ്പോൾ 2 ദിവസം നനയ്ക്കാതിരുന്നാൽ ചെറിയൊരു വാട്ടം വരും. തുടർന്ന് പതിവ് നന തുടരുക. വെള്ളരിയിൽ ധാരാളം പൂക്കൾ പിടിക്കും. ചീരയ്ക്ക് ചാരം അധികം ഉപയോഗിക്കരുത്. ഗോമൂത്രം സമം വെള്ളം ചേർത്ത് ആഴ്ചയിൽ 2 ദിവസം നനച്ചുകൊടുത്താൽ ചീര നന്നായി വളരും. പച്ചക്കറികളിൽ കായീച്ചയുടെ ശല്യം ഒഴിവാക്കാൻ മുളകിന്റെ അരി കത്തിച്ചു പുകച്ചാൽ മതി. പച്ചക്കറികളുടെ വിത്തിനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന പാത്രത്തിൽ ഉണങ്ങിയ വേപ്പിലകൾ 3-4 എണ്ണം ഇട്ടുവെക്കുക. കീടബാധ ഒഴിവാകും. പയർ, പാവൽ, മത്തൻ തുടങ്ങിയ വിത്തുകൾ 1 ദിവസം പാലിൽ ഇട്ടുവച്ച ശേഷം നടുക. എല്ലാ വിത്തുകളും നന്നായി മുളയ്ക്കും. വിത്തുകളുടെ പുറമേ വെളിച്ചെണ്ണ പുരട്ടിയാലും കീടബാധ കുറയും. തീരെ ചെറിയ വിത്തുകൾ വിതയ്ക്കുമ്പോൾ ചാരം കൂട്ടി വിതച്ചാൽ അവ പറന്നുപോകാതിരിക്കും. മിച്ചം വരുന്ന തൈര് വെള്ളം ചേർത്ത് കറിവേപ്പിൻ ചുവട്ടിൽ ഒഴിച്ചാൽ തഴച്ചു വളരും. ആട്ടിൻകാഷ്ടം കറിവേപ്പിന് യോജിച്ച വളമാണ്. വളരാതെ മുരടിക്കാൻ തുടങ്ങുന്ന പച്ചക്കറി ചെടികളുടെ ചുവട്ടിൽ കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മുരടിപ്പ് മാറും.
1: രാഷ്ട്രീയ കൃഷി വികാസ് യോജന കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാർഷിക വികസന പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാൻ RKVY കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. RKVY പ്രധാന പ്രത്യേകതകളിലൊന്ന് നവീകരണത്തിനും സംരംഭകത്വത്തിനും നൽകുന്ന പ്രാധാന്യമാണ്. കാർഷിക ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, മൂല്യവർദ്ധന, വിളശേഷിപ്പുകളുടെ പ്രയോജനപ്പെടുത്തൽ, കാർഷിക സംരംഭങ്ങൾ എന്നിവയെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും. കർഷകർക്ക് പരിശീലനം, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയും RKVY വഴി ലഭിക്കുന്നു. കൃഷിയെ ശാസ്ത്രീയവും കാലാവസ്ഥാ സൗഹൃദവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലൂടെ സ്ഥിരതയുള്ള കാർഷിക വളർച്ച കൈവരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഒരു സഹായ പദ്ധതി മാത്രമല്ല, കൃഷിയുടെ ഭാവി ശക്തിപ്പെടുത്തുന്ന ദീർഘദർശനമാണ്. സംസ്ഥാനങ്ങളുടെയും കർഷകരുടെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ കൃഷിയെ കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ മേഖലയായി മാറ്റുന്നു. യോഗ്യതയുള്ളവർ ഈ പദ്ധതിയുടെ പ്രയോജനം പരമാവധി ഉപയോഗപ്പെടുത്തണം.
0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. മഴക്കാല പച്ചക്കറികൾ ഈ സമയത്ത് നടാവുന്നതാണ്. സെന്റൊന്നിന് 3 കിലോ കുമ്മായമിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പച്ചിലയും

0: കാലിവളവും ചേർക്കണം. ഉദ്ദേശം മൂന്നാഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടങ്ങളാണെങ്കിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകാവുന്നതാണ്. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. ഇടവപ്പാതി തുടങ്ങുന്നതോടെ ഉയർന്ന തവാരണകൾ ഉണ്ടാക്കി വിത്ത് തേങ്ങകൾ പാകാം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തണം. കുരുമുളകിലെ ദ്രുതബാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിർത്തി നല്ലവണ്ണം ഇളക്കി ചേർത്ത് ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി തണലിൽ സൂക്ഷിക്കുക. 5 ദിവസത്തിന് ശേഷം വെള്ളം തളിച്ച് വീണ്ടും ഇളക്കി 3 ദിവസം കൂടി വയ്ക്കുക. ശേഷം ഇവ ഇളക്കി യോജിപ്പിച്ച് ഈ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോഗ്രാം വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകിൻ തൈകൾ ഈ മാസത്തിലും നടാം. 12 മുതൽ 18 മാസം വരെ വളർച്ചയെത്തിയ നല്ല തൈ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കമില്ലാത്തതുമായ തൈകൾ തിരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപാദനശേഷി കൂടിയ ഇനങ്ങളാണ്. 60x60x60 സെന്റിമീറ്റർ വലിപ്പത്തിൽ കുഴികൾ 2.7x2.7 മീറ്റർ അകലത്തിൽ വടക്ക് തെക്ക് ദിശയിൽ എടുത്ത ശേഷം തൈകൾ കുഴിയുടെ നടുക്ക് നടുക. ഇതിനുശേഷം ചെടി 1 12 കിലോഗ്രാം ജൈവവളവും മേൽമണ്ണും ചേർത്ത് കുഴി മൂടുക. കുമിൽ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചു കൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി രോഗം ബാധിച്ച ഇലകൾ വെട്ടിമാറ്റി നശിപ്പിച്ച ശേഷം 1% വീര്യമുള്ള ബോഡോ മിശ്രിതത്തോടൊപ്പം പശ 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കൃഷിസ്ഥലത്ത് നീർവാർച്ച ഉറപ്പാക്കണം. കളനിയന്ത്രണം നടത്തുക. വാഴ കൃത്യമായ ഇടയകലത്തിൽ നടാനും ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം ബാക്കിയുണ്ട്. ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞില്ല. ചോദ്യം ഇതായിരുന്നു, ചാണകത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ബയോഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം എന്താണ്? ഉത്തരം മീഥേൻ.
1: വയലിൻ വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950104 എന്ന വിലാസത്തിലോ വയലിൻ വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലിൻ വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.
3: സമയം 7 മണി കഴിഞ്ഞ് 18:46. ഒരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ്. 2026 ജൂലൈ 31 വരെയുള്ള പ്രായം ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 7 മണി കഴിഞ്ഞ് 20:04 ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളരിങ്ങിന് പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിലയ്ക്ക് ലഭ്യമാണ്. വിൽപ്പന സമയം പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. വിളിക്കേണ്ട നമ്പർ ഇനി പറയും: 9188248481. ഫോൺ നമ്പർ ആവർത്തിക്കാം: 9188248481. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ ബേബി 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയും: 8547070773. വിളിക്കേണ്ട സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. ഫോൺ നമ്പർ ആവർത്തിക്കാം: 8547070773. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഇ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടിയ SSLC അഥവാ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ CELKAU.IN എന്ന വെബ്സൈറ്റിലെ ഇ പഠനശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 15 ജൂൺ. അതിനുശേഷം വരുന്ന രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതില്ല. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് CELKAU@gmail.com ഇമെയിൽ ആയോ അഥവാ 0487243867 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487243867. വെള്ളനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിൻ്റെ കീഴിൽ അഞ്ഞലിച്ചക്കയുടെ അയിനിച്ചക്ക ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്താൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന അഞ്ഞലി അഥവാ അയിനി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം അഞ്ഞലി മരങ്ങൾ വളർത്തുന്ന കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക: 9995155546. ഫോൺ നമ്പർ ആവർത്തിക്കാം: 9995155546. ഇനി കാർഷിക നിർദ്ദേശങ്ങൾ. മഴക്കാല പച്ചക്കറികളെയുമായി സമയത്ത് നടാവുന്നതാണ്. സെന്റൊന്നിന് 3 കിലോ കുമ്മായിട്ട് ഒരാഴ്ച കഴിഞ്ഞ പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കള തോട്ടങ്ങളാണെങ്കിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകാവുന്നതാണ്. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. ഇടവപ്പാതി തുടങ്ങുന്നതോടെ ഉയർന്ന തവാരണകൾ ഉണ്ടാക്കി വിത്ത് തേങ്ങകൾ പാകാം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നീർവാർച്ച സൗകര്യവും ഉൾപ്പെടുത്തണം. ശ്രോതകൾ ഇതുവരെ കേട്ടത് ഗ്രാമക്ഷേമ വാർത്തകൾ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയെന്ന് സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ പിഴവുകളില്ലാതെ കൃത്യമായി നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭരണ നിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് ബി ജെ പി എം എൽ എ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, എൽ പി ജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഐ പി എൽ ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആധുനികതയും ഇന്ത്യയുടെ പുരാതന പൈതൃകവും പരസ്പര പൂരകങ്ങളാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയാണുണ്ടായതെന്ന് സുപ്രീംകോടതി. മെഡിക്കൽ പ്രവേശന പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ, അലോക് ആരാധെ എന്നിവരടങ്ങിയ ബെഞ്ച്. കേന്ദ്രത്തോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട ബെഞ്ച് വാദം കേൾക്കുന്നതിനായി കേസ് ജൂലൈ 2nd വാരത്തിലേക്ക് മാറ്റി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പുനഃപരീക്ഷാ പ്രക്രിയ കൃത്യമായും പിഴവുകളില്ലാതെയും നടത്തുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇതിനായി എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്ന് ഡി ഡി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ സർക്കാർ മനസ്സിലാക്കുന്നുവെന്നും അർഹരായ ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി പരീക്ഷാ മാഫിയകളുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചതായും ശ്രീ പ്രധാൻ വ്യക്തമാക്കി.
1: जो घटना हुई है ये अत्यंत दुर्भाग्यजनक है, नहीं होनी चाहिए था. अभी दोबारा जब हम लोगों ने री नीट की घोषणा किया है, वो री नीट सुव्यवस्थित हो जाए, इसमें निर्भुलता के साथ हो, ये अभी हमारा दायित्व है. इस काम पे सभी का सहयोग हम अपेक्षा रखते हैं.
0: സി ബി എസ് ഇ പുനർമൂല്യനിർണയ പോർട്ടലിലെ തകരാറുകളെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് പരിഹരിക്കുന്നതിന് സജീവമായ പ്രവർത്തനങ്ങൾ തുടരുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കും. സാധുവായ അഡ്മിറ്റ് കാർഡ് ഹാജരാക്കിയാൽ മതിയാകും. അടുത്ത മാസം 21st പരീക്ഷ. 16th കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന് നടന്നു. ഭരണ നിർവഹണം ലളിതവും വേഗമേറിയതുമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കും. കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുമെന്നും ഗവർണർ വ്യക്തമാക്കി. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കുക, ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി, സമഗ്ര സിനിമാ നയം, മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കുക തുടങ്ങിയവയും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും ജനക്ഷേമത്തിനും സഹായകമായ നിർണായക നിർദ്ദേശങ്ങളില്ലാത്ത നയപ്രഖ്യാപനമാണ് ഗവർണർ നിയമസഭയിൽ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതോ പരിഹാരങ്ങളോ മുൻഗണനയിൽ വന്നിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. നയപ്രഖ്യാപനത്തിലെ കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കാൻ തയ്യാറാകണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും നിയമം എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം

0: നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു.
1: 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. 2 തീരുമാനമെടുത്തു കഴിഞ്ഞു, ബാക്കിയുള്ളത് ഗവൺമെന്റ് തലത്തിൽ പരിശോധിച്ച് ഉചിതമായ സമയത്തും പ്രഖ്യാപിക്കും. ഞങ്ങളുടെ സ്വപ്ന പദ്ധതികൾ കേരളത്തിലെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കും, മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടികളുമായി ഗവൺമെന്റ് പോകും, അതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കും.
0: കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്ന് ഇഡി റെയ്ഡ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ശ്രീ വി ഡി സതീശൻ മറുപടി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഒഫീസറായി എ കൗശികനെ നിയമിച്ചു. സ്ഥാനമൊഴിഞ്ഞ രത്തൻ യു കേൽക്കർക്ക് പകരമായാണ് നിയമനം. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന ലക്ഷ്യം മുൻനിർത്തി ടോഫി ആപ്ലിക്കേഷന്റെ പരീക്ഷണ പതിപ്പ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. രാജ്യത്തെ സ്കൂളുകളിലും കോളേജുകളിലും പുകയില രഹിത മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച. പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെക്കുറിച്ചും ഇറാൻ യു എസ് മധ്യസ്ഥതയെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ ഡിജിറ്റലായി മാറ്റം വരുത്തിയതും നിർമ്മിത ബുദ്ധിയിൽ സൃഷ്ടിച്ചതുമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, എൽ പി ജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. എൽ പി ജി ഉൽപ്പാദനം എക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർമന്ത്രാലയതല യോഗത്തിനുശേഷം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
3: मैं आप सभी के द्वारा सभी लोगों से अपील करना चाहूंगी कि सरकार सभी घरों तक एलपीजी सिलेंडर्स की उपलब्धता और डिलीवरी सुनिश्चित कराने के लिए हर संभव प्रयास कर रही है. इसके साथ सरकार सभी पेट्रोल पंप पर पेट्रोल और डीजल की आपूर्ति सुनिश्चित करने के लिए भी प्रयासरत है. इसलिए अफवाहों पर ध्यान न दें और अपने दैनिक उपयोग में ऊर्जा को बचाने का हर संभव प्रयत्न करें.
0: മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്നും നാവികരുടെ ക്ഷേമം ഉറപ്പുവരുത്തുമെന്നും തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറായ നിസോസ് കെറോസ് ഹെർമുസ് കടലിടുക്ക് കടന്നു. കപ്പൽ ജൂൺ മൂന്നോടെ വിശാഖപട്ടണത്ത് എത്തിച്ചേരും. ഹോർമുസിൽ സംഘർഷങ്ങൾ തുടരുന്നതിനിടെയാണ് IRGC 23 വാണിജ്യ കപ്പലുകൾ കടലിടുക്ക് വഴി കടത്തിവിട്ടത്. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ടോസ് നേടിയ രാജസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ജപ്പാനിൽ ഇന്ന് നടന്ന അണ്ടർ 18 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ കസാഖിസ്ഥാനെ എതിരില്ലാത്ത 13 പരാജയപ്പെടുത്തി ഇന്ത്യ. ക്യാപ്റ്റൻ കേതൻ കുഷ്വാഹ ഹാട്രിക് നേടി. മറ്റന്നാൾ ഇന്ത്യ ജപ്പാനെ നേരിടും. കേരളത്തിൽ മഴ ശക്തമാകുന്നു. ജൂൺ 2 കേരളത്തിലെ മാഹിയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 10 മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1092 ഇടിഞ്ഞ് 74,776. നിഫ്റ്റി 359 നഷ്ടത്തിൽ 23,548 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയെന്ന് സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ പിഴവുകളില്ലാതെ കൃത്യമായി നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭരണനിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16 കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ, കേരളത്തിൽ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് ബി ജെ പി എം എൽ എ രാജീവ് ചന്ദ്രശേഖർ.

0: രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: യുവവാണി.

0: ആകാശവാണി റേഡിയോ ഗൈഡ് മത്സര പരീക്ഷകൾക്കൊരു വഴികാട്ടി.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണിയിൽ ഇന്ന് റേഡിയോ ഗൈഡ്. ഇന്ന് യുവവാണിയുടെ റേഡിയോ ഗൈഡിൽ ഹോർമോണുകളെപ്പറ്റി അധ്യാപകനായ അനു ബി സംസാരിക്കുന്നു, ഒപ്പം ജെ ജയദേവ്.
2: സർ, ഇന്ന് ഏത് വിഷയത്തെക്കുറിച്ചാണ് സർ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്?
3: നമുക്കിന്ന് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് ഒരു അവയവ്യവസ്ഥ പഠിക്കാം. അതായത് പി എസ് സി എപ്പോഴും ചോദിക്കുന്ന ഒരു അവയവ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിൽ മറ്റൊരു പങ്കുള്ള അവയവ്യവസ്ഥയാണ് ഇത്, അന്തസ്രാവി വ്യവസ്ഥ അഥവാ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. എൻഡോക്രൈനോളജിയുടെ പിതാവ് ടി അഡിസണ. അന്തസ്രാവി ഗ്രന്ഥികളും അവയുടെ ഹോർമോണുകളും ചേർന്നതാണ് അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആദ്യം അന്തസ്രാവി ഗ്രന്ഥികൾ പഠിക്കുന്നു, അതുപോലെ ഹോർമോണുകൾ പഠിക്കുന്നു. അന്തസ്രാവി ഗ്രന്ഥികളെ പൊതുവെ അറിയപ്പെടുന്നത് ഡക്ട്ലെസ് ഗ്ലാൻസ് എന്നാണ് അറിയപ്പെടുന്നത്, അഥവാ നാളി രഹിത ഗ്രന്ഥികൾ. ഈ അന്തസ്രാവി ഗ്രന്ഥികൾക്ക് അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തില്ല, കുഴലുകളില്ല. അപ്പോൾ അവ രക്തത്തിലൂടെ ആയിരിക്കും കോശങ്ങളിലേക്ക് എത്തുന്നത്. അതുപോലെ ഈ ഹോർമോണുകൾ എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കില്ല. ഹോർമോണുകൾ പ്രവർത്തിക്കുന്ന കോശങ്ങളെ വിളിക്കുന്ന പേരാണ് ലക്ഷ്യകോശം അഥവാ ടാർജറ്റ് സെൽ എന്ന് പറയും. ആ ടാർജറ്റ് സെല്ലിൽ തന്നെ ആ ഹോർമോണിൻ്റെ ഗ്രാഹ്യം ഉണ്ടായിരിക്കും, ഹോർമോൺ റിസപ്റ്റർ ഉണ്ടായിരിക്കും. ഇനി ലക്ഷ്യകോശങ്ങളിലേക്ക് ഹോർമോൺ തന്മാത്രകളെ എത്തിക്കുന്നത് രക്തമാണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? അന്തസ്രാവി ഗ്രന്ഥികളാണ്. അപ്പോൾ അന്തസ്രാവി ഗ്രന്ഥികളുടെ സ്രവങ്ങളെയാണ് എന്ത് പറയുന്നത്? ഹോർമോണുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ രാസ സന്ദേശവാഹകർ അഥവാ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഇൻ ദി സെൽ
2: ഹോർമോൺസ്
3: ആണ്. കോ എൻസൈമുകൾ എന്നറിയപ്പെടുന്നത് വൈറ്റമിനുകളാണ്. ഗ്രന്ഥികൾ നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് പാൻക്രിയാസ് ആണ്. അതായത് ഒരു അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. പാൻക്രിയാസിലെ സവിശേഷ കോശ സമൂഹങ്ങളുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന്
2: പറയുന്നത്.
3: അവയിലെ രണ്ട് തരത്തിലുള്ള കോശങ്ങളാണുള്ളത്, ആൽഫ കോശങ്ങളും ബീറ്റാ കോശങ്ങളും. ഇവ രണ്ടും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ പാൻക്രിയാസിന് അതുകൂടാതെ തന്നെ നമ്മുടെ ദഹനവുമായി ബന്ധപ്പെട്ടും ജോലികളുണ്ട്. അതായത് ഇവ എൻസൈമുകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പറഞ്ഞത് അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ പാൻക്രിയാസിനുണ്ട്. ഇനി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. അതുകൊണ്ട് തന്നെ ഇതിനെ മധുരഗ്രന്ഥി അഥവാ സ്വീറ്റ് ബ്രെഡ് ഗ്ലാൻഡ് എന്നും അറിയപ്പെടാറുണ്ട്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകൾ ഗ്ലൂക്കഗോണും ഇൻസുലിനും, അല്ലെ, നമ്മൾ ജീവിതശൈലി രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസുലിനൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. പാൻക്രിയാസിന്റെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്, ഏത് കോശങ്ങളാണ് ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നത്, അത് തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. രണ്ട് തരത്തിലുള്ള കോശങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു, ഏതൊക്കെയാണ്? ബീറ്റാ കോശങ്ങൾ. ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഹോർമോണുകൾ നമ്മൾ പഠിച്ചു, ഏതൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോൺ. ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ ആണെങ്കിൽ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന് ഓർമ്മിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവരെ രണ്ടുപേരുടെ ആക്ഷൻ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ആണ്. ഒരാൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഉയർത്തി സാധാരണ നിലയിലാക്കും, മറ്റേ ആൾ കുറയ്ക്കും. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറച്ച് സാധാരണ നിലയിലാക്കുന്നത് നമ്മുടെ ഇൻസുലിനാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ അതിനെ ഉയർത്തി സാധാരണ നിലയിലാക്കുന്നത് ഗ്ലൂക്കഗോൺ. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ജോഡിയാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ നില 70 mg/100 ml. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥി, പാൻക്രിയാസ്, ഹോർമോണുകൾ, ഇൻസുലിനും ഗ്ലൂക്കഗോൺ, ഇവരെങ്ങനെയാണ് ഈ കുറയ്ക്കുന്നത് കൂട്ടുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ കോശത്തിനകത്തേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനം ത്വരിതപ്പെടുത്തുന്നത് ഇൻസുലിനാണ്. അങ്ങനെ എന്ത് ചെയ്യും? കുറയ്ക്കും. അതുപോലെ പേശികളിലും കരളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യും. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലും ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയാണ്. അപ്പോൾ ആ പോയിന്റ് പഠിച്ചില്ലെങ്കിൽ പോലും ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി, ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്ന പ്രവർത്തനമാണെങ്കിൽ അത് ഇൻസുലിൻ. ഇനി അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു, അപ്പോൾ ഗ്ലൂക്കോസിന്റെ അളവ് എന്ത് ചെയ്യാണ്? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക, ഏത് ഹോർമോണായിരിക്കും? ഗ്ലൂക്കഗോൺ ആയിരിക്കും. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഉയർത്തി സാധാരണ നിലയിലാക്കുന്നത്
2: ഗ്ലൂക്കഗോൺ,
3: കുറച്ച് സാധാരണ നിലയിലാക്കുന്നത് ഇൻസുലിൻ. പക്ഷേ പി എസ് സി വേറൊരു രീതിയിൽ ചോദിക്കാം, കുറയുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? അപ്പോൾ ഓർമ്മിക്കുക, ഗ്ലൂക്കോസ് എന്തിനാണ്? നമുക്ക് ഊർജ്ജോൽപാദനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഊർജ്ജത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ഊർജ്ജ എനർജി കുറയുമ്പോൾ അല്ലേ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടണം. അപ്പോൾ ഗ്ലൂക്കോ

0: ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത് അപ്പൊ കൂട്ടാൻ സഹായിക്കുന്നതാണ് അല്ലെ, ഏതാണ്? ഗ്ലൂക്കഗോൺ. അതുപോലെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഇൻസുലിൻ. എന്തിനു വേണ്ടി? കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ ചോദിക്കും. അതുപോലെ ഇവിടെ മറ്റൊരു ചോദ്യമാണ് പ്രമേഹം. അപ്പോൾ നമ്മുടെ പ്രഭാത ഭക്ഷണത്തിന് മുമ്പുള്ള രക്തപരിശോധനയിൽ 126 mg കൂടുന്ന കണ്ടീഷനാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ബീറ്റാ കോശങ്ങളുടെ തകരാറ് വഴി ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന കുറവ്. രണ്ട്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ. ഇങ്ങനെ നമ്മുടെ ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഉയർന്ന വിശപ്പ്, ദാഹം, ക്ഷീണം, കൂടെ കൂടെ ഉണ്ടാകുന്ന മൂത്രശങ്ക, അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനി രക്തത്തിൽ ഇങ്ങനെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ അത് കാലക്രമേണ യൂറിനിലൂടെയും എന്ത് ചെയ്യാൻ തുടങ്ങും? വിസർജിക്കാൻ തുടങ്ങും. നമുക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗ്ലൂക്കോമീറ്റർ. അങ്ങനെ ഗ്ലൂക്കോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആരോഗ്യ പദ്ധതി ഓർമ്മിക്കാം.
1: വയോമധുരം.
0: സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. അതുപോലെ കുട്ടികൾക്ക് പ്രമേഹ ചികിത്സ നൽകുന്ന പദ്ധതിയാണ്. കുട്ടികൾക്ക് നമ്മൾ എന്ത് വാങ്ങിക്കൊടുക്കും?
1: മിഠായി.
0: അങ്ങനെ ഓർമ്മിക്കാം. അപ്പോൾ വയോമധുരവും മിഠായി. അതുപോലെ നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, ലോക പ്രമേഹ ദിനം നവംബർ 14 ഓർമ്മിക്കാൻ എളുപ്പമുണ്ട്. നമ്മുടെ ശിശുദിനം, ശിശുദിനം ഓർമ്മിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓർമ്മിക്കാം. അതുപോലെ പ്രമേഹ ദിന ലോഗോ, നീലവൃത്തം ലോഗോ വരുന്നു. ഇനി യൂറിനിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നതാണ് ബെനഡിക്റ്റ് ലായനി.
1: ഇനി അടുത്ത ഗ്രന്ഥിയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്.
0: അടുത്ത് നമുക്ക് തൈറോയിഡ് ഗ്രന്ഥി പഠിക്കാം. അപ്പോൾ നമ്മുടെ കഴുത്തിൽ ആഡംസ് ആപ്പിൾ അഥവാ ചിത്രശലഭത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. അപ്പോൾ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ കരളാണ്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ തൈറോയിഡാണ്. അപ്പോൾ അത് മാറിപ്പോകരുത്. ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ, ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ്
1: തൈറോയിഡ്.
0: തൈറോയിഡാണ് നമ്മുടെ മെറ്റബോളിസം നിയന്ത്രിക്കുന്നത്, ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥി അഥവാ ബേസൽ മെറ്റബോളിക് റേറ്റിനെ നിയന്ത്രിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. അതുപോലെ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി പ്രധാനമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഒന്ന് തൈറോക്സിനും രണ്ട് കാൽസിറ്റോണിനും.
1: തൈറോക്സിനും കാൽസിറ്റോണും.
0: കാൽസിറ്റോണിന് അതിൽ തൈറോക്സിനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫംഗ്ഷൻസ് പഠിക്കണം, അതുപോലെ രോഗങ്ങളും പഠിക്കണം. തൈറോക്സിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ആദ്യം നമുക്ക് നോക്കാം. ഒന്ന്, ഊർജോൽപാദനം വർദ്ധിപ്പിക്കുക. അതുപോലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് നിയന്ത്രിക്കുക. അതുപോലെ ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും കുഞ്ഞുങ്ങളുടെ മസ്തിഷ്ക വികാസത്തെ നിയന്ത്രിക്കുക. കുട്ടികളിൽ വളർച്ചയെ നിയന്ത്രിക്കുന്നതും തൈറോക്സിനാണ്. അപ്പോൾ ഈ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയുണ്ട്, കൂടുന്ന അവസ്ഥയുണ്ട്. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം. അപ്പോൾ ബയോളജിയിൽ പഠിക്കാൻ അടുത്തൊരു ടേമാണ് ഹൈപ്പോയും ഹൈപ്പർ.
1: ഹൈപ്പോ കുറയുന്നത്, ഹൈപ്പർ കൂടുന്നത്.
0: ഹൈപ്പോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത്, ഹൈപ്പർ എന്ന് കേൾക്കുമ്പോൾ
1: കൂടുന്നു.
0: അതുപോലെ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം, കൂടുന്നത് ഹൈപ്പർ തൈറോയിഡിസം. ഈ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ കുട്ടികളിലും കുറയാം, മുതിർന്നവരിലും കുറയാം. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുട്ടികളിൽ കുറഞ്ഞാൽ ക്രെറ്റനിസം, മുതിർന്നവരിൽ കുറഞ്ഞാൽ മിക്സഡീമ. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ ധാതു ഈ കഴിഞ്ഞ പരീക്ഷയ്ക്കും ചോദിച്ചു.
1: തൈറോക്സിൻ്റെ
0: അയഡിൻ, കറക്റ്റ് ആണ്, അയഡിൻ ആണ് തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ ധാതു. മുമ്പൊക്കെ നമുക്ക് ടിവിയിലും റേഡിയോയിലൊക്കെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഗർഭിണികൾ ഭക്ഷണത്തിൽ അയഡിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു തൈറോക്സിൻ്റെ ഒരു ധർമ്മമാണ് ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും കുഞ്ഞിൻ്റെ മസ്തിഷ്ക വികാസത്തിന് സഹായിക്കുന്നത് തൈറോക്സിനാണ്. അപ്പോൾ തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആര് വേണം? അയഡിൻ വേണം. ഇനി അയഡിൻ്റെ അളവ് കുറഞ്ഞാൽ എന്ത് പറ്റും? തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കുറയും. പക്ഷേ തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞെന്ന് പറയുന്നത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി വെറുതെ ഇരിക്കില്ല. തൈറോയിഡ് ഗ്രന്ഥി കൂടുതലായിട്ട് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ തന്നെ തൈറോയിഡ് ഗ്രന്ഥിയിൽ വീക്കം ഉണ്ടാവാം. അതിനാണ് നമ്മൾ സിമ്പിൾ ഗോയിറ്റർ എന്നൊക്കെ പറയും. അപ്പോൾ തൈറോക്സിൻ്റെ കുറവ്, അതായത് അയഡിൻ്റെ അഭാവം മൂലം തൈറോക്സിൻ കുറയുന്നത് വഴി തൈറോയിഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന വീക്കമാണ് സിമ്പിൾ ഗോയിറ്റർ. ദെൻ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്നതാണ്. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥ നമ്മൾ പറയും ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ ഈ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും, എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. ദെൻ അടുത്ത മറ്റൊരു തൈറോയിഡ് ഹോർമോണാണ് നമ്മുടെ കാൽസിറ്റോണിൻ. കാൽസിറ്റോണിൻ്റെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറച്ച് സാധാരണ നിലയിലാക്കുക. അപ്പോൾ നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ നില ചിലപ്പോൾ ചോദിക്കാം, 9-11, 9 മുതൽ 11 mg നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ നില എന്ന് പറയുന്നത്. അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറച്ച് സാധാരണ നിലയിലാക്കുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ കാൽസിറ്റോണിനാണ്. അപ്പോൾ അത് എങ്ങനെ കുറയ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിലേക്ക് എന്ത് ചെയ്യും? സംഭരിച്ച് വയ്ക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നത്. അപ്പോൾ അവിടെ പഠിക്കേണ്ട മറ്റൊരു ഹോർമോണാണ് നമ്മുടെ പാരാതോർമോൺ. പാരാതോർമോൺ നമ്മൾ നേരത്തെ പഠിച്ചില്ല, വിപരീത ജോഡികൾ ഇൻസുലിനും ഗ്ലൂക്കഗോണും പഠിച്ചു. അതുപോലെ ഉള്ള ഒരു വിപരീത ജോഡിയാണ് ഇവിടെ കാൽസ്യത്തിൻ്റെ കാര്യം. കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന കുറയ്ക്കുന്നത് നമ്മുടെ കാൽസിറ്റോണിനാണ്, എന്നാൽ കാൽസ്യത്തിന്റെ അളവ് ഉയർത്തുന്നത് പാരാതോർമോണാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഗ്രന്ഥി പഠിക്കാം, പാരാതൈറോയിഡ് ഗ്രന്ഥി അല്ലേ. നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി

0: യുടെ പുറകിലായിട്ട് തന്നെയാണ് ആര് കാണപ്പെടുന്നത്, അതിന് പാരയായിട്ട് കാണപ്പെടുന്നത് എന്ന് ഓർമ്മിച്ചാൽ മതി, പാരാ തൈറോയ്ഡ് ഗ്രന്ഥി. നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോണിനും. പാരാ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് പാരാതൊർമോൺ, പാരാ തൈറോയ്ഡ് ഹോർമോൺ അഥവാ പാരാതൊർമോൺ എന്ന് പറയും. ഇതിനെയാണ് ഹൈപ്പർ കാൽസിമിക് ഹോർമോൺ എന്നും പറയുന്നത്. ഇനി കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ പേശികൾക്കുണ്ടാവുന്ന കൊച്ചു വലിവാണ് ടെറ്റനി എന്ന്
1: പറയുന്നത്.
0: അതേ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ടെറ്റനസ്, അത് നമ്മുടെ ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന രോഗമാണ്, ക്ലോസ്ട്രീഡിയം ടെറ്റനി. അതെ, ടെറ്റനസ്. ഓക്കെ, തൈറോയിഡ് പറഞ്ഞു, പാരാതൈറോയിഡ് പറഞ്ഞു, അതുപോലെ പാൻക്രിയാസ്, അങ്ങനെ മൂന്ന് ഗ്രന്ഥികൾ പറഞ്ഞു. അടുത്ത് നമുക്ക് തൈമസിലോട്ട് വരാം. നമ്മുടെ മാറലിന് അടുത്തായിട്ട് കാണപ്പെടുന്ന തൈമസ് ഗ്രന്ഥി,
1: യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമസ് അല്ലേ?
0: അത് തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിനാണ്.
1: തൈമോസിൻ, തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന
0: തൈമോസിൻ. ഇതൊക്കെ പേര് പഠിക്കാൻ എളുപ്പമാണ്. തൈറോയിഡ് തൈറോക്സിൻ, തൈറോക്സിൻ, അതുപോലെ പാരാതൈറോയിഡ് പാരാതൊർമോൺ.
1: ഒരു വ്യക്തി യുവത്വത്തിലോട്ട് കടക്കുമ്പോൾ ഇത് ഇതിന്റെ പ്രവർത്തന നിലയ്ക്ക് വന്നോണല്ലേ?
0: ആ, അതായത് നമ്മൾ വളരുന്തോറും ചുരുങ്ങി വരുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ശൈശവ ഗ്രന്ഥി എന്നാണ് അറിയപ്പെടുന്നത്, അഥവാ ജുവനൈൽ ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. നമ്മുടെ ടീ ലിംഫോസൈറ്റുകൾ, ടീ ലിംഫോസൈറ്റുകളുടെ പാകമാകലിനെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ച് രോഗ പ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നത് തൈമോസിനാണ്. ഓർമ്മിക്കുക, ടീ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മിക്കുക തൈമസ് അല്ലെ. തൈമസിൽ വെച്ച് പാകമാകുന്ന ലിംഫോസൈറ്റുകളെയാണ് ടീ ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ടീ ലിംഫോസൈറ്റുകളുടെ പാകമാകലിനെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ച് രോഗ പ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ എന്ന് പറയുന്നത്. തൈമസ് ഗ്രന്ഥി അറിയപ്പെടുന്നത് ശൈശവ ഗ്രന്ഥി, തൈമോസിൻ അറിയപ്പെടുന്നത് യുവത്വ ഹോർമോണാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഗ്രന്ഥിയിലോട്ട് വരാം. തലച്ചോറിന്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയുണ്ട്, ഒരു ചെറിയ ഗ്രന്ഥി, പീനിയൽ ഗ്രന്ഥി. ഈ കഴിഞ്ഞ പരീക്ഷകൾക്കും ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു അതിൽ, നമ്മുടെ ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതും രാത്രി നമ്മളൊരു പർട്ടിക്കുലർ സമയത്ത് ഉറങ്ങുന്നതും അല്ലെ, ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ
1: ബയോളജിക്കൽ ക്ലോക്ക്.
0: അതെ, നമ്മുടെ ശരീരത്തിൽ ഒരു ക്ലോക്ക് ഉണ്ട്, ആരും വിശ്വസിക്കും നമ്മുടെ ശരീരത്തിൽ ഒരു ക്ലോക്ക് ഉണ്ട് അല്ലെ? ആ, അപ്പോൾ നമ്മുടെ ജീവിത താളക്രമം നിയന്ത്രിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. അതിനെ വിളിക്കുന്ന പേരാണ് ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക്.
1: ഈ പ്ലാന്റാണോ സോ ഈ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്?
0: അതെ, പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ. ഈ മെലാറ്റോണിന്റെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് ജീവിത താളക്രമം, അതായത് നമ്മൾ നമ്മുടെ ഒരു ബോഡി റിതം ഉണ്ടല്ലേ, 24 hours. അതെ, 24 hours റിതം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഉറക്കം വരുന്നത്, നമ്മൾ എഴുന്നേൽക്കുന്നത്. ഇപ്പൊ മനുഷ്യരിൽ രാത്രിയിൽ മെലാറ്റോണിന്റെ ഉൽപ്പാദനം കൂടുതലും പകൽ കുറവായിരിക്കും. കൃത്യമായിട്ടുള്ള പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ പ്രത്യുൽപാദന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഈ മെലാറ്റോണിനാണ്. അതും ഒരു പ്രീവിയസ് ചോദ്യമാണ്. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് സെറോട്ടോണിൻ, നമ്മുടെ വൈകാരിക അവസ്ഥയൊക്കെ നിയന്ത്രിക്കുന്നത് അല്ലെ. നമുക്ക് പെട്ടെന്ന് ദേഷ്യം, സങ്കടം ഇതൊക്കെ വരാറുണ്ടല്ലേ, അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയാം. അപ്പൊ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ് നാഡീയ പ്രേക്ഷകമാണ്, ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടെയാണ് ഇത്, സെറോട്ടോണിൻ. സെറോട്ടോണിൻ ദെൻ നമുക്ക് അടുത്തൊരു ഗ്രന്ഥിയിലോട്ട് വരാം. ഓൾറെഡി നമ്മൾ തലച്ചോറുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, റിലീസിങ് ഹോർമോണുകൾ, ഇൻഹിബിറ്ററി ഹോർമോണുകൾ. അതിൽ ഓക്സിറ്റോസിൻ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലെ, എന്നാലും ഒന്ന് ഓർമ്മിക്കാം. നമ്മുടെ ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്ന ഹോർമോൺ, അതുപോലെ പ്രസവ അല്ലെ സുഗമമാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ, മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ, അതെല്ലാം ആരാണ്? നമ്മുടെ ഓക്സിറ്റോസിനാണ്. ദെൻ അതുപോലെ വാസോപ്രസിൻ, ADH എന്നറിയപ്പെടുന്നത്, ആന്റി ഡയുററ്റിക് ഹോർമോൺ. ഒരിക്കൽ ചോദിച്ചു, വൃക്കയിൽ പ്രവർത്തിച്ച് ജലത്തിന്റെ പുനരാഗ്രഹണത്തിന് സഹായിക്കുന്ന ഹോർമോണാണിത് നമ്മുടെ ADH അഥവാ വാസോപ്രസിൻ എന്നറിയപ്പെടുന്നത്. ഇത് രണ്ടും ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ നമ്മുടെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റു രണ്ട് ഹോർമോണുകളാണ് റിലീസിംഗ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും. ഇവ രണ്ടുപേരും പ്രവർത്തിക്കുന്നത് നമ്മുടെ പീയുഷ ഗ്രന്ഥിയിലാണ്, പിറ്റ്യൂറ്ററി ഗ്രന്ഥിയുടെ മാസ്റ്റർ ഗ്ലാൻഡ്, നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. അതായത് ചെറിയൊരു ഗ്രന്ഥിയാണെങ്കിലും മറ്റു ഗ്രന്ഥികളെല്ലാം നിയന്ത്രിക്കുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ നായക ഗ്രന്ഥി എന്ന് വിളിക്കാറുണ്ട്. പയർവിത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂറ്ററി ഗ്രന്ഥി. പിറ്റ്യൂറ്ററി ഗ്രന്ഥിയുടെ മുൻതളത്തിൽ പ്രവർത്തിച്ച് ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നത് റിലീസിംഗ് ഹോർമോണുകളാണ്. അതുപോലെ ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയുന്നത് ഇൻഹിബിറ്ററി ഹോർമോണാണ്. അപ്പൊ നമ്മുടെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഇങ്ങനെ ഓർമ്മിക്കുക. പ്രധാനമായിട്ട് ഒത്തിരി ഹോർമോണുകളുണ്ട്, നമ്മൾ ഈ നാലെണ്ണമെങ്കിലും പ്രധാനമായിട്ട് ഒന്ന് പഠിച്ചു വയ്ക്കണം. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, റിലീസിംഗ് ഹോർമോണുകൾ, ഇൻഹിബിറ്ററി ഹോർമോണുകൾ. റിലീസിംഗ് ഹോർമോണുകൾ പീയുഷ ഗ്രന്ഥിയുടെ മുൻതളത്തിൽ പ്രവർത്തിച്ച് ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു, ആ ഹോർമോൺ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു. അടുത്ത് ഇൻഹിബിറ്ററി ഹോർമോണുകളാണെങ്കിലോ പീയുഷ ഗ്രന്ഥിയുടെ മുൻതളത്തിൽ പ്രവർത്തിച്ച് ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയുന്നു. അതാണ് നമ്മുടെ ഹൈപ്പോതലാമസുമായിട്ട് ബന്ധപ്പെട്ട് ആയിട്ട് പറയാനുള്ളത്. അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞ പീയുഷ ഗ്രന്ഥി, അത് നമ്മുടെ ഹൈപ്പോ തലാമസിന് ചുവടെയായിട്ട് കാണപ്പെടുന്ന രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്ന ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ് പീയുഷ ഗ്രന്ഥി എന്ന് പറയുന്നത്, അല്ലെ നായക ഗ്രന്ഥി അഥവാ മാസ്റ്റർ ഗ്ലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ പീയുഷ ഗ്രന്ഥിയാണ്. അപ്പോൾ പീയുഷ ഗ്രന്ഥിയുടെ മുൻതളവുണ്ട് പിന്തളവുണ്ട് അല്ലെ. പീയുഷ ഗ്രന്ഥിയുടെ മുൻതളത്തിൽ

0: ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളാണ് TSH, ACTH, GTH, GH, പ്രോലാക്റ്റിൻ എന്നിവ. അല്ലെ, TSH പേര് പഠിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻ പഠിക്കാൻ എളുപ്പമാണ്. TSH തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. TSH എന്ന് പറഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അടുത്ത് ACTH അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. അടുത്ത് GTH ഗൊണാഡോ ട്രോപ്പിക് ഹോർമോൺ. ദെൻ GH എന്ന ഉദ്ദേശിച്ച ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോ ട്രോപ്പിനാണ്. അതും PSC ഒരു ഇഷ്ട ചോദ്യമാണ്, സൊമാറ്റോ ട്രോപ്പിനുമായിട്ട് ബന്ധം. രോഗങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ദെൻ ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് പ്രോലാക്റ്റിൻ. മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ആദ്യം TSH. TSH എന്ന് പറഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അതായത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുക, അതിൽ തന്നെ ഉണ്ട് സ്റ്റിമുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. ദെൻ അടുത്ത് ACTH അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സ് ഭാഗത്തെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ACTH ആണ്. ദെൻ ഗൊണാഡോട്രോപ്പിൻസ് അല്ലെ, ഗൊണാഡോട്രോപ്പിക് ഹോർമോൺസ്, അതിൽ തന്നെ ഉണ്ട് ഗൊണാഡ്സ്.
1: അതായത് പ്രൈമറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കൺവേർട്ട് ചെയ്ത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിലോട്ട് ആക്കുന്നത് ഈ ഗൊണാഡ്സ് അല്ലേ സാർ?
0: അതെ അതെ, സെക്സ് ഓർഗൻസ് ആണ്. അപ്പൊ അവയുടെ പ്രവർത്തനങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺസ് ആണ്, ഓക്കെ, GTH എന്ന് പറയുന്നത്. അല്ലെ, ഗ്രോത്ത് ഹോർമോൺ പഠിക്കണം. ഗ്രോത്ത് ഹോർമോൺ എപ്പോഴും ചോദിക്കുന്നതാണ്, നമ്മുടെ വളർച്ചയെ അല്ലെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് വളർച്ചാ ഹോർമോൺ. സൊമാറ്റോട്രോപ്പിനാണ് നമ്മൾ വളർച്ചാ ഹോർമോൺ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ കുട്ടികളിൽ വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് അല്ലെ. കുട്ടികളിപ്പോൾ അതായത് വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിയാൽ ഭീമാകാരത്വം ഉണ്ടാവും,
1: ജൈജാൻറ്റിസം.
0: ആ ജൈജാൻറ്റിസം. ഇനി വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കുറഞ്ഞാൽ നമ്മുടെ ഈ അത്ഭുത ദ്വീപ് സിനിമയിലൊക്കെ ഉള്ളതുപോലെ അല്ലെ പൊക്കം കുറഞ്ഞിട്ട് വാമനത്വം അഥവാ ഡോർഫിസം ഉണ്ടാവും. നമ്മുടെ ഈ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് വളർച്ചാ ഘട്ടത്തിന് ശേഷം അഥവാ മുതിർന്നവരിൽ, അത് ചോദിച്ചു കേട്ടോ ഈ അടുത്ത കാലത്ത് ചോദിച്ചത്, വളർച്ചാ ഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിയാൽ അക്രോമെഗാലി, അതായത് നമ്മുടെ മുഖാസ്ഥികളുടെയും കൈവിരലുകളുടെ ഒക്കെ നീളം കൂടുന്ന ഒരു അവസ്ഥ. അപ്പൊ ഈ മൂന്ന് അസുഖങ്ങൾ ഓർമ്മിക്കുക, ഏതൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞത്? ഒന്ന്
1: ജൈജാൻറ്റിസം,
0: ഡോർഫിസം, അക്രോമെഗാലി. ഈ ഗ്രന്ഥികൾ നമ്മൾ പഠിക്കുമ്പോൾ അവയുടെ വിശേഷണങ്ങളും കൂടെ ഒക്കെ നമുക്ക് ഓർമ്മിക്കുക. നമ്മളിപ്പോ പറഞ്ഞു അല്ലെ നായക ഗ്രന്ഥി എന്ന് കേട്ടുമ്പോൾ തന്നെ ഓർമ്മിക്കുക ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി, പീയൂഷ ഗ്രന്ഥി. അതുപോലെ ആഡംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥി. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ തൈറോയിഡ് ഗ്രന്ഥി. ഇനി ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് വെച്ചാൽ
1: ലിവർ.
0: ലിവറാണ്, കരളാണ്.
1: ഗ്രന്ഥി എന്ന് പറയുമ്പോൾ ഗ്ലാൻഡ്.
0: അതുപോലെ നമ്മൾ പറഞ്ഞു ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്, ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്.
1: സാർ അടുത്ത ഗ്രന്ഥിയെ പറ്റി സംസാരിക്കാം.
0: അപ്പൊ ഇനി നമ്മൾ പറയാത്തത് ഒന്ന് അഡ്രീനൽ ഗ്രന്ഥിയാണ്. നമ്മുടെ അഡ്രീനൽ അതിവൃക്കാ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്, നമ്മുടെ വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി എന്ന്
1: പറയുന്നത്.
0: അതെ, ഈ അഡ്രീനൽ ഗ്രന്ഥിക്ക് അഡ്രീനൽ കോർട്ടെക്സ് ഉണ്ട്, മെഡുല്ലയുണ്ട്. നമ്മൾ നേരത്തെ മസ്തിഷ്കം പറഞ്ഞപ്പോഴും പറഞ്ഞു അതെ അതെ, നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സ് ഭാഗത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഉണ്ട് കോർട്ടിസോൾ, അൽഡോസ്റ്റിറോൺ, അതുപോലെ ലൈംഗിക ഹോർമോണുകൾ. കോർട്ടിസോൾ, അൽഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോൺ. അവിടെ ഈ അടുത്ത കാലത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മുടെ ജല ലവണ തുലന നില നിയന്ത്രിക്കുന്നത് അൽഡോസ്റ്റിറോൺ ആണ്. ജല ലവണ തുലന നില നിയന്ത്രിക്കുന്നത് അൽഡോസ്റ്റിറോൺ ആണ്. അതുപോലെ അവിടെ ഓർമ്മിക്കേണ്ട മറ്റൊരു ചോദ്യമാണ്, നമ്മുടെ BP നിയന്ത്രിക്കുന്ന ഹോർമോൺ, നമ്മുടെ BP അൾഡോസ്റ്റിറോൺ ആണ്. അപ്പോ BP ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും. BP എപ്പോഴും ചോദിക്കുന്നതാണ് നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ് BP എന്ന് പറയുന്നത്. BP നിയന്ത്രിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ആൽബുമിൻ.
1: ആൽബുമിൻ
0: ആ, ഇനി BP നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാല് അൽഡോസ്റ്റിറോൺ ആണ്. അതെ, ദെൻ അടുത്ത് അഡ്രീനൽ മെഡുല്ല. മെഡുല്ല രണ്ട് ഹോർമോണുകളാണ് അവിടെ പറയുന്നത്. ഒന്ന് നമ്മുടെ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും, വേറെ ഒരു പേരുണ്ട് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മുടെ നാഡീവ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, സിമ്പതറ്റിക് സിസ്റ്റം.
1: സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്.
0: ആദ്യം നമുക്ക് ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലും പേടിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്യൂപ്പിൾ വലുതാവും അല്ലെ, നമ്മൾ പേടിക്കുന്ന സമയത്ത് പ്യൂപ്പിൾ വലുതാവുന്നു. അതെ, അതുപോലെ നമ്മുടെ ഹൃദയമെടുപ്പ് കൂടുന്നു, മുന്നീര് ഉൽപ്പാദനം കുറയുന്നു, ശബ്ദമൊന്നും പുറത്തോട്ട് വരുന്നില്ല. അപ്പോൾ അതാണ് സിമ്പതറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ സിമ്പതറ്റിക് വ്യവസ്ഥയോട് ചേർന്ന് പിന്തിരിഞ്ഞോടാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇത് അഡ്രിനാലിൻ. അപ്പോൾ അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പതറ്റിക് വ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിച്ച് പിന്തിരിഞ്ഞോടാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അഡ്രിനാലിൻ. അപ്പോൾ അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് പേടിയുള്ളത്, പിന്തിരിഞ്ഞോടുന്നത്. ഇല്ലാത്തവർ പേടിയില്ലാതെ അവിടെ നിൽക്കും. ഓക്കെ, അതുപോലെ നമ്മുടെ ഹൃദയസ്പന്ദനത്തെ ഉത്തേജിപ്പിക്കുന്നത് ഈ അഡ്രിനാലിനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലേ ആദ്യം നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുമെന്ന് പറഞ്ഞു അഡ്രിനാലിൻ. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്നത് എമർജൻസി ഹോർമോൺ എന്നാണ് വിളിക്കുന്നത്, അടിയന്തര ഹോർമോൺ. അടിയന്തര ഹോർമോൺ എന്ന് ചോദിച്ചാൽ അഡ്രിനാലിനാണ്. ഞാൻ അതിൻ്റെ കൂടെ അഡ്രിനാലിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റൊരു ഹോർമോണാണ് നോർ അഡ്രിനാലിൻ. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് അഡ്രിനാലിനും ദെൻ സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിനാണ്. സർജറി സമയത്തൊക്കെ അല്ല ബി പി കൂടാതിരിക്കാൻ

0: ഇഞ്ചക്ട് ചെയ്യുന്ന ഹോർമോണാണ് ഇത് ന്യൂറോട്ടിനാൽ. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്, സർജിക്കൽ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്.
1: വളരെ ഇൻഫോർമേറ്റീവ് ആയ ഒരു സെഷൻ ആയിരുന്നു സാർ, വളരെ നന്ദി. അടുത്തൊരു സെഷനായി വീണ്ടും കാണാം.
0: ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്തൊരു ക്ലാസ്സിൽ പഠിക്കാം. അതിലേക്കും ബൈ.
2: ശ്രോതാക്കൾ ഇതുവരെ റേഡിയോ ഗൈഡിൽ കേട്ടത് ഹോർമോണുകളെ പറ്റി അധ്യാപകനായ അനു ബി സംസാരിച്ചത്, ഒപ്പം ജെ ജയദേവ്. നിർവഹണം സെവിൽ ജിഹാൻ. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

പറ്റി അധ്യാപകനായ അനു ബി സംസാരിച്ചത്. ഒപ്പം ജെ ജയദേവ്. നിർവഹണം സെവിൽ ജിഹാൻ. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ പൊളിറ്റിക്കൽ സയൻസും ജീവിതവും എൻ നൌഫൽ സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി ടൊബാക്കോ ദി സൈലന്റ് കില്ലർ ഡോക്ടർ ധനശ്രീ എ അയ്യങ്കാർ സംസാരിക്കുന്നു.

0: ഇന്ന് രാത്രി 10 മണിക്ക് പിയാനോ. ബ്രസീലിയൻ എഴുത്തുകാരൻ ആനിബാൽ മോണ്ടേറോ മൊഷാദുവിന്റെ ചെറുകഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. രചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. ശബ്ദം നൽകിയവർ തിലകൻ, ആർ സി ഗോപാൽ, ജോൺ ടി വേക്കൻ, സുനിൽ ഞാറയ്ക്കൽ, ഡോക്ടർ സി ജെ ജോൺ, ടി പി രാധാമണി, മീര കൃഷ്ണൻ, ഏഞ്ചൽ, ലേഖാഭാസി.
1: സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റ് 14 സെക്കൻഡ്. അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് പ്രായം കണക്കാക്കുന്നത്. 2026 ജൂലൈ 31 വരെ ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

ഇന്ന് രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടിയിൽ ടുബാക്കോ ദ സൈലന്റ് കില്ലർ ഡോക്ടർ ധനശ്രീ എ അയ്യങ്കാർ സംസാരിക്കുന്നു. ഇന്ന് രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടിയിൽ.

0: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ ക്ലാപ്പന ഷൺമുഖൻ, ജ്യോതിലക്ഷ്മി പുനലൂർ, കെ ആർ അനിൽകുമാർ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും വസന്ത എസ് പിള്ള എഴുതി അവതരിപ്പിക്കുന്ന കഥകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ക്ലാപ്പന ഷൺമുഖൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത സ്വന്തക്കാർ വരും.
1: കാര്യസാധ്യത്തിനും ലാഭത്തിനും അല്ലാതാർക്കുണ്ട് സ്നേഹം ഈ ജീവിതയാത്രയിൽ. നൽകിയ സ്നേഹം മറക്കുവോരും തക്ക നേരം വരുമ്പോൾ ചതിക്കുവോരും കാണും. ബന്ധങ്ങൾ ബന്ധനം എന്ന് ചിന്തിക്കുന്ന കൂടപ്പിറപ്പുകൾ കൂട്ടുകാരെത്രയോ. ആപത്ത് കാലത്ത് വന്നു നോക്കാൻ അത്ര പേരൊന്നും കാണില്ല. എല്ലാം സഹിക്കണം. സ്വന്തം കളത്രവും മക്കളും എത്രയോ സമ്പന്നരാകിലും കരുതലുണ്ടാകില്ല. ഇങ്ങനെയൊക്കെ അഭിശപ്ത ജീവിതം എങ്ങുമീ ഭൂമിൽ വിളയാടി നിൽക്കിലും ഒട്ടും നനയ്ക്കാതെ വന്നെത്തിടാം ചില നേരങ്ങളിൽ ചിലർ സാന്ത്വനമേകുവാൻ. ആരാണവരെന്നറിയുവാൻ ഒട്ടുമേ ആകില്ലവരാണ് സ്നേഹം പകരുവോർ. നന്മയുടെ വെട്ടം മറഞ്ഞുപോകുമ്പോഴും ഇങ്ങനെയും ചിലർ സ്വന്തക്കാരായി വരും.
0: അടുത്ത കവിത ഇനിയെല്ലാം ഇങ്ങനെ.
1: ഇന്നലെ എന്റെ സ്നേഹിതൻ ഒരാൾ ഓർമ്മയായി കഴിഞ്ഞതറിഞ്ഞു ഞാൻ. ബാല്യകാലം മുതലായുള്ള നിർമ്മല സ്നേഹം ഞങ്ങൾ പകുത്തു കഴിഞ്ഞവർ. മക്കളൊക്കെയും വിദേശ രാജ്യങ്ങളിൽ ഉന്നതരായി കഴിയുന്നുവെങ്കിലും ജീവിതത്തിൻ സുഖം അറിയാതെ എത്രയോ കാലമായി വൃദ്ധഗേഹത്തിൽ ജീവിതം. ഒട്ടും വൈകാതിനി എത്തിടും ഡെമ്പുകൾ കാട്ടുവാനായി വിമാനത്തിൽ പുത്രന്മാർ. ഭാര്യമാരെല്ലാം വിദേശികൾ. പിന്നിനി വേറെ എന്ത് വിശേഷങ്ങൾ കാണണം. കേമമോടെ ശവസംസ്കാരം ആർഭാടപൂർവമായി നടക്കും ഇനിയിപ്പോൾ. നാട്ടിലൊക്കെ ഈ വാർത്ത വരക്കുമ്പോൾ വീട്ടിലെത്രയോ പേർ വന്നു ചേർന്നിടും. പിന്നെ എത്രയും വേഗത്തിൽ തിരിച്ചുള്ള യാത്രയായി വിഷാദങ്ങളില്ലാതെ. രക്തബന്ധത്തിൻ്റെ ബന്ധനം തീരുന്നു. ബാക്കിയെല്ലാം ഇനി ഭാര്യമാർ മക്കളും. ഇന്ന് നമ്മൾ തൻ മാനുഷ്യമൂല്യങ്ങൾ ഇങ്ങനെയൊക്കെ മാറിയതിൻ കാരണങ്ങൾ നാം ചിന്തിച്ചു മേലിലും വേവലാതിപ്പെട്ടിട്ടെന്തു നേടിയിടുവാൻ.
0: ഒരു കവിത കൂടി കേൾക്കാം. ബഹുജനം പലവിധം.
1: സത്യസന്ധതയൊട്ടുമേ ചെയ്യുന്ന നിത്യകാര്യങ്ങളില്ലാത്ത ജീവിതം എത്ര പേർ നയിച്ചു പുലരുന്നു. തൃപ്തിയും അതിൽ നേടുന്നു സന്തോഷാൽ. മറ്റുള്ളവരാകട്ടെ മിത്രങ്ങൾ ബന്ധുക്കൾ ഉറ്റ സുഹൃത്തുക്കളെങ്കിലും എന്ത് ദ്രോഹവും ചെയ്യുന്നവരോട് തന്ത്രമൊക്കെ മെനഞ്ഞെടുക്കും ചിലർ. തക്കം കിട്ടിയാൽ താറടിക്കും കാലുവാരിടും. പിന്നെ കാലു പിടിക്കേണ്ട കാലം വന്നാൽ അതിനും മടിക്കാതെ നാണം കെട്ടും തൻ സ്വാർത്ഥത പേറിടും. അന്ധവിശ്വാസം അനാചാരമൊക്കെയും നെഞ്ചിലേറ്റി ഞെളിഞ്ഞു നടന്നിടും. എത്രയെങ്കിലും ഈ വക ദർശനമിഥ്യകൾക്ക് പണം ചെലവാക്കിടും. അല്പമെങ്കിലും കാരുണ്യമോ ദയ ഇല്ല. അക്രമം കാട്ടുവാൻ മാനസം സജ്ജമാണ്. മനുഷ്യത്വം കൈമോശം വന്ന ജീവിതം തന്നെ നയിക്കുന്നു. ഹീനമാർഗങ്ങളിൽ കൂടി സമ്പത്ത് വാരിക്കൂട്ടിയിട്ട് വാഴ്വിത് തീരുമ്പോൾ കൂടെ കൊണ്ടുപോയിടാം ഇതൊക്കെയും എന്ന ധാരണ ഉള്ളവരുണ്ടെത്രയോ. എന്തുമാകട്ടെ ജീവിതം നൽകുവതൊക്കെയും തന്നെ കൈനീട്ടി വാങ്ങി ഈ ഭൂമിയിൽ തെല്ലും പാഴ്മോഹമില്ലാതെ സ്നേഹവീഥിയിൽ കൂടി നടന്നൂടെ.
0: ക്ലാപ്പന ഷൺമുഖൻ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി വസന്ത എസ് പിള്ള എഴുതി അവതരിപ്പിക്കുന്ന കഥ പാണ്ടിലോറി

വൈകി വന്ന വസന്തം പോലെ അവൻ വന്നു. ഒരിക്കലും കണ്ടുമുട്ടരുത് എന്നാഗ്രഹിച്ചിരുന്നു. നീണ്ട 45 വർഷം പരസ്പരം ഒരറിവും ഇല്ലാതെ കടന്നുപോയി. ഈ അമ്പലനടയിൽ വെച്ച് കണ്ടുമുട്ടും എന്ന് കരുതിയതേയില്ല. കരിയിലെയും പച്ചിലെയും ഒന്നിച്ചുകൂട്ടി അവൾ തീയിട്ടിരിക്കുന്നു. വിനിത: ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, സന്ധ്യയ്ക്ക് പുകയിടുക, അത് അവൾക്ക് നിഷ്ഠയാണ്. ഉയർന്നു വന്ന പുകച്ചുരുളുകൾ നോക്കി വരാന്തയിലെ കൈവരിയിലിരുന്നു. പച്ചിലകത്തുമ്പോഴുണ്ടാകുന്ന ഗന്ധം അരോചകമായി തോന്നി. ഇന്നലെ ശിവപെരുമാളെ തൊഴുത് നട ഇറങ്ങിയപ്പോൾ തീർത്ഥക്കുളത്തിനടുത്തു നിന്ന ആളെ വെറുതെ ഒന്ന് നോക്കിയതാണ്. അയാൾ ആരെയോ പ്രതീക്ഷിച്ചു നിൽക്കുന്നു. കണ്ണട വയ്ക്കാതെ നോക്കിയതുകൊണ്ട് മുഖം വ്യക്തമായില്ല. നരച്ച താടിയും അമിതവണ്ണം കൂടിയ ശരീരവും ഉള്ള ആൾ. എവിടെയോ ഒരു ഓർമ്മപ്പെടുത്തൽ മനസ്സിൽ കടന്നുകൂടി. ഒരു കാരണവും കൂടാതെ അയാളുടെ മുന്നിലൂടെ 2-3 പ്രാവശ്യം നടന്നു. ഒന്ന് നിൽക്കാമോ? ചോദ്യം കേട്ട് തിരിഞ്ഞു നോക്കി. നിങ്ങൾ ജനനിയല്ലേ? വിമൻസ് കോളേജിൽ പഠിച്ചിരുന്ന ജനനി? എന്നെ ഓർമ്മയുണ്ടോ? അയാളുടെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരുന്നു. ജനനിയാണെന്നും അല്ലെന്നും പറഞ്ഞില്ല. ഒന്ന് തറപ്പിച്ച് അയാളുടെ മുഖത്ത് നോക്കി. എൻ്റെ പേര് ശശിധരൻ, ഇന്നിരെ ടീച്ചറിൻ്റെ അനുജൻ. ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? ഓർമ്മയുണ്ടായിട്ടും ഇല്ല എന്ന് തലയാട്ടി. എൻ്റെ ഫോൺ നമ്പർ ഇതാ, ഓർമ്മ വരുന്നെങ്കിൽ വിളിക്കണം. അയാൾ വച്ചു നീട്ടിയ കാർഡ് വാങ്ങി. രണ്ട് കൈകളും പുറകിൽ കൂട്ടിപ്പിടിച്ച് കാർഡിനെ അയാൾ അറിയാതെ ചുരുട്ടിക്കൂട്ടി. എവിടെയാ താമസം? ഞാൻ മൗനം ഭഞ്ജിച്ചു. ചെന്നൈയിലാണ്, മറുപടി വന്നു. ഇവിടെ മകൾ ഇവിടെ ജോലി ചെയ്യുന്നു, ഇലക്ട്രോണിക് എഞ്ചിനീയറാണ്. ഒരു പയ്യനെ സ്നേഹിച്ച് കൂടെ പോന്നു. ഭാര്യ? ചോദിച്ചു നിർത്തി. അവൾ പോയിട്ട് 11 വർഷമായി. വീണ്ടും അയാൾ ചോദിച്ചു, ഇപ്പോഴും എന്നെ ഓർമ്മ വരുന്നില്ലേ? ഇല്ല എന്ന് തലയാട്ടിയപ്പോൾ അയാളുടെ തീക്ഷ്ണദൃഷ്ടി ഉള്ളിലേക്ക് തുളച്ചിറങ്ങി. അമ്മേ പോകാം, മകൻ വന്ന് കൈപിടിച്ച് വിളിച്ചു. അയാളുടെ മുഖത്ത് നോക്കി ഒന്നും പറയാനില്ലാതെ മോൻ്റെ ഒപ്പം നടന്നു. ആരാ അമ്മേ അദ്ദേഹം? അമ്മയോട് സംസാരിച്ചു നിന്ന മാന്യൻ. മോൻ്റെ ചോദ്യം കേട്ട് ഞെട്ടി. പെട്ടെന്ന് മനസ്സിൽ വന്ന കള്ളം ചോദ്യത്തിന് മറുപടിയായി കൊടുത്തു. അച്ഛൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന ആളാണ്. സായാഹ്നങ്ങളിൽ സുഹൃത്തുക്കൾ നമ്മുടെ വീട്ടിൽ ഒത്തുകൂടുമായിരുന്നു. അതിൽ ഒരാളാണ് എന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല അദ്ദേഹത്തെ. കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന കാർഡ് മോൻ കാണാതെ നിലത്തെറിഞ്ഞു. പടി കയറി വീട്ടിലെത്തിയപ്പോൾ വിനിത വിളക്ക് തെളിച്ചിരുന്നു. ദീപം തൊഴുത് അകത്ത് കയറി വസ്ത്രം മാറി. അപ്പോഴേക്കും വിനിത ചായയുമായി വന്നു. അമ്മേ ചായ കുടിക്കേ. അവൾ ചായ വെച്ചിട്ട് പോയി. ചായ കുടിച്ച് വരാന്തയിൽ ചാരുകസേരയിൽ വന്ന് ചാഞ്ഞിരുന്നു. പ്രഭാതത്തിൽ കൂട്ടിൽ നിന്നും പുറത്തിറങ്ങുന്ന തേനീച്ചകളെപ്പോലെ അടച്ചിട്ടിരുന്ന മനസ്സിൻ്റെ വാതിൽ തുറന്ന് ചിന്തകൾ പുറത്തു ചാടി. ചങ്ങലക്കിട്ട നായയെ അഴിച്ചുവിട്ടാൽ അതിൻ്റെ സന്തോഷം അതിരറ്റതല്ലേ? കണ്ണടച്ചിരുന്നു. മനോദർപ്പണത്തിൽ ഒരു സംഭവം പൊന്തി വന്നു. എന്നും ഹോസ്റ്റലിൽ നിന്നും കുറച്ച് നടന്നാണ് കോളേജിൽ പോകുന്നത്. കുറച്ച് നടന്ന് പാലം കയറിയിറങ്ങി അപ്പുറത്തേക്ക് പോയാൽ അധികം നടക്കാതെ കോളേജിലെത്താം. ഞാനും കൂടെ 5 കുട്ടികളുടെയും യാത്ര ഇതുവഴിയായിരുന്നു. ഒരു ദിവസം ഓടിക്കിതച്ചു വന്ന പയ്യൻ ദേഹത്തറിയാതെ ഒന്ന് മുട്ടി കടന്നുപോയി. മനഃപൂർവ്വം അല്ലെന്ന് തോന്നി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു കണ്ടുമുട്ടൽ. അന്നും ആ പയ്യൻ ഒറ്റയ്ക്കായിരുന്നു. നീണ്ടു മെലിഞ്ഞ ഒരു കൊച്ചു സുന്ദരൻ. അവൻ്റെ പേര് ചോദിച്ചു. പേര് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പരിചയപ്പെടുത്തി. ഇന്നലെ ടീച്ചറിൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ ഒരു പൊടിക്ക് ബഹുമാനം കൂടി. പലപ്പോഴും കണ്ടുമുട്ടൽ ആവർത്തിച്ചു. ഉള്ളിൽ പ്രണയം മുട്ടിട്ടു. ആരോ പറഞ്ഞു, ടീച്ചർ വിവരം അറിഞ്ഞു. അവർ ശശിയെ വല്ലാതെ വിരട്ടി. ഒരു ദിവസം ടീച്ചർ അവസരമുണ്ടാക്കി നേരിട്ട് ചോദിച്ചു, ജനനിയും ശശിയും തമ്മിൽ ഇഷ്ടത്തിലാണോ? മറുപടി ഉടനെ പറഞ്ഞില്ല. വീണ്ടും അവർ ചോദ്യം ആവർത്തിച്ചു. ഇനി മറുപടി പറഞ്ഞേ മതിയാകൂ. ഞാൻ പറഞ്ഞു, ടീച്ചറെ, രാത്രിയും പകലും ഒന്നിച്ച് യാത്ര ചെയ്യില്ല, ആഗ്രഹിച്ചാലും നടക്കില്ല. വിഷയം അവിടെ തീർന്നു എന്നാണ് കരുതിയത്. പിറ്റേ ദിവസം ശശി വളരെ മ്ലാനവതൻ ആയിട്ടാണ് കണ്ടത്. ഒന്നും ചോദിക്കാനും പറയാനും ആകാതെ രണ്ടുപേരും വിഷമിച്ചു. അന്ന് ഫീസ് കൊടുക്കാൻ ഓഫീസിലേക്ക് പോയി തടിയിൽ തീർത്ത കോണിപ്പടി കയറുമ്പോൾ അകത്തെ മുറിയിൽ ശ്യാമയുടെ സംസാരം കേട്ടു. ഒന്ന് നിന്ന് ശ്രദ്ധിച്ചു. ശശി വെളുത്തു മെലിഞ്ഞ സുന്ദരൻ. ജനനിയോ വൈക്കോൽ കൊണ്ടുവരുന്ന പാണ്ടി ലോറിയെപ്പോലെയല്ലേ? ആരോടാണ് ശ്യാമ ചോദിച്ചതെന്നറിയാൻ ഒളിഞ്ഞു നോക്കി. ശശിയോടാണ് കമൻ്റ് പറഞ്ഞതെന്ന് കണ്ടപ്പോൾ മനസ്സൊന്ന് പിടഞ്ഞു. പിന്നെ അവിടെ നിന്നില്ല. വളരെ നിശബ്ദമായി കോളേജ് ജീവിതം പൂർത്തിയാക്കി. മാസങ്ങൾക്ക് ശേഷം മോൻ്റെ അച്ഛൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഒരു നാണവുമില്ലാതെ അവരുടെ മുന്നിൽ നിന്ന് ആകെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. കല്യാണ പിറ്റേന്ന് വിഷയം ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിച്ചു. മുത്തച്ഛൻ്റെ ചിരിയുടെ അനന്തരഫലങ്ങൾ പൊട്ടിച്ചിരിക്കാതെ ഓർക്കാനാവില്ല. ഇപ്പോൾ അറിയുമോ എന്ന് ചോദിച്ച വിദ്വാന്റെ രൂപം കണ്ട് തടിലോറിയാണോ എന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു ബാലിശമായ തോന്നൽ. മുഖത്ത് വിരിഞ്ഞ മന്ദഹാസം മോനും മരുമകളും കാണാതിരിക്കാൻ ചേലത്തുമ്പിൽ മുഖം ഒളിപ്പിച്ചു. ഏക്കറുകൾ സ്വന്തമായിട്ടുണ്ടെങ്കിലും തരിശുഭൂമിയായി മണ്ണിൽ

0: പിന്നെ മാറ്റിയാൽ പിന്നെ ഒരു പുൽനാമ്പെങ്കിലും കിളിർക്കുമോ? മനസ്സ് തരിശുഭൂമി പോലെയായി. ഒറ്റക്കാലിൽ തപസ്സു ചെയ്ത് പാടത്തുനിന്ന് തന്നെ ഉറങ്ങിപ്പോയ കൊറ്റിക്ക് ഇനി ഒരു കുളവും വേണ്ട, അതിലെ മീനും വേണ്ട. മോൻ്റെ അച്ഛൻ്റെ വേർപാടുണ്ടാക്കിയ മുറിവിനെ ഉണക്കാൻ കാലത്തിന് കഴിയില്ല തന്നെ. അറിയാതെ ഉതിർന്ന നെടുവീർപ്പിന് ദുഃഖത്തിൻ്റെ മണം ഒക്കെയും ഇന്നലെ പോലെ മനസ്സിൽ തെളിയുന്ന ഓർമ്മകൾ ഒന്നും എരിഞ്ഞടങ്ങുന്നില്ല. പാണ്ടിലോറിയോട് എന്നെ ഉപമിച്ചവർ ശശിയെന്ന തടിലോറിയെ കണ്ടില്ലായിരിക്കും. കാലത്തിൻ്റെ ഓരോ വികൃതികളെ ജനനിയുടെ മനസ്സിൽ നിന്നും ചുണ്ടിലേക്ക് ചെറു ചിരി പടർത്തി ഓർമ്മകൾക്ക് വിരാമമിട്ടവൾ ഇരുന്നു വെറുതെ വെറുതെ.
1: പാണ്ടിലോറി എന്ന കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി ജ്യോതിലക്ഷ്മി പുനലൂർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യ കവിത ഓർമ്മ മരം.

കാലത്തിൻ കെടുതിയാൽ കറുത്ത വാനമേ, കണ്ണടച്ചു ഞാനൻ കരളു വിളർക്കട്ടെ.

0: ജ്യോതിലക്ഷ്മി പൂനലൂർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ ഒരു കഥ കൂടി കേൾക്കാം. ഭിക്ഷ തേടി.
1: നഗ്നപാദങ്ങളാൽ രാജവീഥിയിലൂടെ അവൾ നടന്നു, നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളുമായി. കവിളിൽ കൂടി ഒഴുകി മാറത്തിറങ്ങുന്ന മഴത്തുള്ളികളെയും കണ്ണുനീർത്തുള്ളികളെയും തുടയ്ക്കാതെ ദൂരെ നോക്കി നടന്നു. കണ്ണുനീർത്തുള്ളികളിലെ ഉപ്പുരസം മഴത്തുള്ളികൾ അപഹരിച്ചു. റോഡിൻ്റെ രണ്ടു വശത്തുമുള്ള കടവരാന്തകളിൽ നിന്നവരും ഇരുന്നവരും കഴുകൻ കണ്ണുകൾ കൊണ്ട് അവളുടെ ശരീരവടിവ് ഒപ്പിയെടുത്തു. രാവിലെ ഇറങ്ങിയതാണ്. അധികനേരം നടക്കാൻ കഴിയില്ല. കുറച്ചു നേരം നടന്നാൽ പിന്നെ കുറച്ചിരിക്കണം. അങ്ങനെ യാചിച്ചു കിട്ടിയ പണം ഇന്നലെ ആരോ മോഷ്ടിച്ചു. ഇനി ഭക്ഷണം കിട്ടണമെങ്കിൽ ആരെങ്കിലും ഭിക്ഷയിടണം. മഴയ്ക്ക് ശമനം കാണുന്നില്ല. കാൽവണ്ണകളിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ നടക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിച്ചു. അടുത്തു കണ്ട തട്ടുകടയുടെ ഓരം ചേർന്ന് അവൾ നിന്നു. എന്താ, ചായ വേണോ? തട്ടുകടക്കാരൻ ചോദിച്ചു. വേണമായിരുന്നു, പക്ഷേ കാശില്ല ചേട്ടാ, അവൾ പറഞ്ഞു. നീ കാശ് തരണ്ട, നനഞ്ഞ് വിറങ്ങലിച്ച് നിൽക്കയല്ലേ, ഇന്നാ ഈ ചായ കുടിക്കൂ. അയാൾ വച്ചു നീട്ടിയ ചായ വാങ്ങി കുടിച്ചു. അവൾ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന പ്ലാസ്റ്റിക് കവർ നിവർത്തി അതിനുള്ളിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് കാണിച്ചു. വായിക്കാൻ മിനക്കെടാതെ അടുത്ത ആളിന് ചായ ഒഴിച്ചു കൊടുത്ത് അയാൾ ജോലിയിൽ മുഴുകി. ചേട്ടാ, ഞാൻ തിരിച്ചു വരുമ്പോൾ കാശ് തരാം.
2: വേണ്ട പെണ്ണേ, കാശ് വേണ്ട, നീ പൊയ്ക്കോ, അയാൾ സ്നേഹത്തോടെ പറഞ്ഞു.
1: മഴ ഒരൽപ്പം തോർന്നത് കണ്ട് അവൾ ഇറങ്ങി നടന്നു. കടവരാന്തയിലെ മറ്റൊരു കോണിൽ അവളെ ആപാദ ചൂടം വീക്ഷിച്ചുകൊണ്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. കഴുകൻ കണ്ണുള്ള കൊമ്പൻ മീശയുള്ള അയാൾ പെട്ടെന്ന് കുട നിവർത്തി അവളുടെ പിന്നാലെ നടന്നു. ആദ്യം സാവധാനത്തിൽ നടന്ന അയാൾ നടത്തയ്ക്ക് വേഗത കൂട്ടി അവളുടെ ഒപ്പം എത്തി. അയാൾ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ പിടിവിട്ടു. നഗരമധ്യത്തിൽ എവിടെയോ മറഞ്ഞു. വിശപ്പും ദാഹവും വല്ലാതെ വലച്ചു. അവൾ ചുറ്റും നോക്കി. അന്നദാനം എന്ന ബോർഡ് കണ്ടു. അവിടേക്ക് ചെന്നു. നനഞ്ഞൊട്ടിയ വസ്ത്രവുമായി അവളെ കണ്ട ഒരാൾ അന്നദാന ഹാളിൽ ഒരറ്റത്തിരുത്തി ഭക്ഷണം കൊടുത്തു. ദൈവത്തിന് നന്ദി പറഞ്ഞ് അവൾ ഭക്ഷണം കഴിച്ചു. മഴയ്ക്ക് ശമനം വന്നു. നനഞ്ഞ വസ്ത്രങ്ങൾ ശരീരത്തിൻ്റെ ചൂടിൽ ഉണങ്ങിത്തുടങ്ങി. ഊണുപുരയ്ക്ക് അടുത്ത് നിൽക്കുന്ന ആൽമരച്ചോട്ടിലെ സിമൻ്റ് പടിയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു ഭിക്ഷ കിട്ടുന്നതിനായി. ഊണ് കഴിച്ചു വന്ന ചിലരെങ്കിലും ഭിക്ഷ കൊടുത്തു. അവിടെ സന്ധ്യ വരെ അവൾ ഇരുന്നു. കിട്ടിയ കാശുമായി അവൾ തിരിച്ചു നടന്നു. റെയിൽവേ പരിസരത്ത് യാചകരുടെ കൂടെയാണ് അന്തിയുറക്കം. അവൾ വേഗം നടന്നു. വീണ്ടും മഴ തുടങ്ങി. വല്ലാതെ വയറുവേദന അവളെ കുഴക്കി. വേദന സഹിച്ചു നടന്നു. പെട്ടെന്ന് ഒരു കാർ അവളുടെ അടുത്ത് വന്ന് നിന്നു. നിനക്ക് എവിടെയാ പോകണ്ടെന്നേ? ഞാൻ അവിടെ വിടാം, ഡ്രൈവർ പറഞ്ഞു. അവൾ സ്ഥലം പറഞ്ഞു. എന്നാൽ വണ്ടിയിൽ കയറൂ. അവൾ മടിച്ചു നിന്നു. പേടിക്കണ്ട, ഞാൻ അവിടെ വിടാം. ഒരു ചെറിയ ധൈര്യം തോന്നി. അവൾ കാറിൽ കയറി. വളരെ ദൂരം ഓടിയിട്ടും സ്ഥലത്തെത്താതെ വന്നപ്പോൾ അവൾക്ക് ഭയം തോന്നി. ചേട്ടാ, വഴിതെറ്റിയെന്നാ തോന്നുന്നേ? ഇത്രയും ദൂരം ഇല്ല ചേട്ടാ.
2: വഴിതെറ്റിയില്ല, എനിക്ക് ഓഫീസിലൊന്ന് കയറണം, അതാ ഇതുവഴി വന്നത്.
1: ഓഫീസിലോ? ഈ രാത്രിയിലോ? പെട്ടെന്ന് അവൾ ചോദിച്ചു. മിണ്ടാതെ ഇരിക്കടി, നിന്നെ അവിടെ എത്തിക്കാമെന്നല്ലേ പറഞ്ഞത്, അയാൾ ദേഷ്യത്തിൽ പറഞ്ഞു. അയാളുടെ ഭാവമാറ്റം അവൾക്ക് പേടി തോന്നി. വനമേഖലയിലെ ഒരു ഒറ്റമുറി കെട്ടിടത്തിൻ്റെ മുന്നിൽ കാർ നിർത്തി. കാറിനുള്ളിൽ നിന്നും മദ്യക്കുപ്പിയെടുത്ത് തുറന്ന് അയാൾ കുടിക്കുന്നത് കണ്ട് അവൾ പരിഭ്രാന്തയായി. ഡോർ തുറന്ന് അവളെ കൈക്ക് പിടിച്ച് വലിച്ച് താഴെ ഇറക്കി. അവൾ കൈകൾ കൂപ്പി അപേക്ഷിച്ചു. ചേട്ടാ, ഞാനൊരു രോഗിയാണ്, എന്നെ ഉപദ്രവിക്കല്ലേ ചേട്ടാ. എനിക്കാരുമില്ല, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, ഇപ്പോൾ പോകാം എന്ന് പറഞ്ഞ് അവളെ അയാൾ വലിച്ചു പിടിച്ച് ആ ഒറ്റമുറി കെട്ടിടത്തിനുള്ളിൽ കൊണ്ടുപോയി. ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. രണ്ടാഴ്ച കഴിഞ്ഞു വനവാസികൾ തേൻ ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടിനുള്ളിൽ അഴുകിയ ശരീരം കണ്ട് വനപാലകരെ വിവരം അറിയിച്ചു. വനപാലകരും പോലീസും ചേർന്ന് നടപടികൾ പൂർത്തിയാക്കി സംസ്കാരം നടത്തി. അപ്പോൾ കുറച്ചകലെ ഒരാൾ ഒരു പ്ലാസ്റ്റിക് സഞ്ചി കൊണ്ടുവന്ന് കാണിച്ചു. ഇത് അവിടെ നിന്ന് കിട്ടിയതാണ്. അകലേക്ക് വിരൽ ചൂണ്ടി അയാൾ പറഞ്ഞു. പോലീസുകാരിൽ ഒരാൾ രോഷം പ്രകടിപ്പിച്ചു. ഒരു ക്യാൻസർ രോഗിയെപ്പോലും വെറുതെ വിടാത്ത ആ നരാധമന് തല കീഴായി കെട്ടിത്തൂക്കണം. അയാൾ കോപം അടക്കാനാവാതെ പറഞ്ഞു. അത് കേട്ടു നിന്ന ഒരു വനപാലകൻ മുഖം തിരിക്കുന്നത് ആരും കണ്ടില്ല.
0: ഭിക്ഷ തേടി. വസന്ത എസ് പിള്ള എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി കെ ആർ അനിൽകുമാർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ആദ്യ കവിത

ചുടലയുമെല്ലിൻ കഷണവും പകയും പതയ്ക്കുന്ന സുരയും ദുരയും പുകയ്ക്കുന്ന ഭ്രാന്തിൻ്റെ ഭാങ്കും അന്ധനാമരജൻ്റെ മുന്നിൽ

അയക്കുന്ന സുരപാനമേകില്ല ലഹരി. കാണാത്ത ലോകങ്ങൾ കാട്ടിത്തരുന്നോരു കറുപ്പിലുമല്ലെൻ്റെ ആത്മീയ ലഹരി. വെറുപ്പിൻ്റെ വേദങ്ങൾ ഓതിക്കൊടുക്കുന്ന രാഷ്ട്രമീമാംസയുമല്ലെൻ്റെ ലഹരി. അക്രമം വിറ്റുപജീവനം ചെയ്യുന്ന അക്രമ

0: മധുചഷകം പകരുന്നൊരുന്മാദലഹരി അറിവാണുലഹരി അക്ഷരം ലഹരി.
1: കെ ആർ അനിൽകുമാർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.
3: സമയം 8 മണി കഴിഞ്ഞ് 29:26. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപ്പാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപ്പാദന അടിസ്ഥാന സൗകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപ്പാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപ്പാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപ്പാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപ്പാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിന് ആവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൗകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: സമയം 8:34

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ മൂന്ന് സംസ്ഥാനങ്ങൾ

0: സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനം തുടരുന്നു. ഇന്ന് കർണാടകയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന് നടന്നു. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതുമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. June 1 മുതൽ 3 വരെ സഭയിൽ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നടക്കും. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്നും ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്ന് ഇ ഡി റെയ്ഡ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം മറുപടി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൌശികനെ നിയമിച്ചു. സ്ഥാനമൊഴിഞ്ഞ രത്തൻ യു കേൽക്കർക്ക് പകരമായാണ് നിയമനം. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്നും CBSE അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE ടെലി കൌൺസിലിംഗ് സേവനങ്ങൾക്ക് 1800 1100 4 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് CBSE 2026@cbseshiksha.in എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാവുന്നതാണ്. കർഷകർക്ക് വിത്ത് ലഭ്യത ഉറപ്പാക്കുന്നതിനായി 174,000 ക്വിന്റലിന്റെ ദേശീയ വിത്ത് ശേഖരം സ്ഥാപിച്ചതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ ഖാരിഫ് കാർഷിക സമ്മേളനത്തിന്റെ 2-ാം ദിവസം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നിർവഹിക്കും. പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷനാകും. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം വിദ്യാഭ്യാസ മന്ത്രി പുറത്തിറക്കി. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ മോക് ഡ്രിൽ നടന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ഭീകരാക്രമണമുണ്ടായാൽ നേരിടേണ്ട രീതി NSG സംഘം ആവിഷ്കരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: കൊൽക്കത്തയിൽ നിന്നുള്ള NSG കമാൻഡോകൾ 160 പേരാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചും മോക് ഡ്രിൽ നടത്തുന്നത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ SP ഉൾപ്പെടെയുള്ള പോലീസ് സേന, ആരോഗ്യ പ്രവർത്തകർ, അഗ്നിരക്ഷാ സേന തുടങ്ങി ധാരാളം വകുപ്പുകളും മോക് ഡ്രില്ലിന്റെ ഭാഗമാകുന്നുണ്ട്. ശബരിമലയിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ വീഴ്ചകളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന മോക് ഡ്രില്ലിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്.
0: തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്ന് ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്നും ഭരണസമിതി അറിയിച്ചു. വൈസ് അഡ്മിറൽ അജയ് കൊച്ചാർ ഇന്ന് നാവികസേനയുടെ 48-ാമത് വൈസ് മേധാവിയായി ചുമതലയേറ്റു. 1988 ജൂലൈയിൽ ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് സേവനം ആരംഭിച്ച വൈസ് അഡ്മിറൽ അജയ് കൊച്ചാർ പൂനെയിലെ പ്രശസ്തമായ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന ജനകീയ ശുചീകരണ പ്രവർത്തന യജ്ഞം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നാളെ ഉദ്ഘാടനം ചെയ്യും. തുടക്കം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിൽ മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ മഴ ശക്തമാകുന്നു. June 2 വരെ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചി നഗരസഭയുടെ സുസ്ഥിര വികസനവും അടിസ്ഥാന സൌകര്യങ്ങളും ലക്ഷ്യമിട്ടുള്ള 9 മുൻഗണനാ പദ്ധതികളുടെ പ്രപ്പോസൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. ഹൈബിയുടെ എംപിയുടെ സാന്നിധ്യത്തിൽ നഗരസഭാ പ്രതിനിധി സംഘമാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം സമർപ്പിച്ചത്. ഗതാഗതക്കുരുക്ക്, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രതിസന്ധി തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ലക്ഷ്യം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: സമയം 8:40 കഴിഞ്ഞ് 40 മിനിറ്റും

0: 14 സെക്കൻഡ്. ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിള സുസ്ഥിരതയ്ക്കായുള്ള ജൈവ ഇടപെടലുകൾ, ഓർഗാനിക് ഇന്റർവെൻഷൻസ് ഫോർ ക്രോപ്പ് സസ്റ്റൈനബിലിറ്റി എന്ന വിഷയത്തിൽ 3 മാസത്തെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2026 ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ നടത്തപ്പെടുന്ന കോഴ്സിന് കുറഞ്ഞത് +2 വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമാണ്. രജിസ്ട്രേഷൻ ഫീസ് 100 രൂപയും കോഴ്സ് ഫീസ് 4000 രൂപയുമാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 30, അതായത് നാളെ. കോഴ്സിലൂടെ കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളെ പരിസ്ഥിതി, സാമ്പത്തിക, സാമൂഹിക മേഖലകളിൽ കൂടുതൽ സുസ്ഥിരമാക്കുന്നതിനുള്ള ജൈവ ഇടപെടലുകൾ സംബന്ധിച്ച് സാങ്കേതിക അറിവ് നൽകും. അപേക്ഷിക്കേണ്ട വിധം ഇനി പറയാം. അപേക്ഷകർ www.cti.kau.in എന്ന വെബ്സൈറ്റിലെ സർട്ടിഫിക്കറ്റ് കോഴ്സ് വിഭാഗം ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് cti@kau.in എന്ന ഇമെയിലിലോ 04 8 7 2 3 7 1 1 0 4 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04 8 7 2 3 7 1 1 0 4. ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുകയും റീപാക്കിംഗ് ചെയ്യുന്നതുമായ ഭക്ഷ്യ സംരംഭകർക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ വാർഷിക റിട്ടേൺ ഈ മാസം 31-നകം പിഴ കൂടാതെ സമർപ്പിക്കാം. ഈ മാസം 31-ന് ശേഷമുള്ള ഓരോ ദിവസത്തിനും 100 രൂപ എന്ന കണക്കിൽ പിഴ അടയ്ക്കണം. യഥാസമയം വാർഷിക റിട്ടേൺ സമർപ്പിക്കാത്ത നിർമ്മാതാക്കൾ വരും വർഷങ്ങളിൽ FSSI ലൈസൻസ് പുതുക്കുവാൻ സാധിക്കുന്നതല്ല. ഭക്ഷ്യ സംരംഭകർക്ക് foscos.fssai.gov.in എന്ന പോർട്ടൽ വഴി വാർഷിക റിട്ടേൺ ഓൺലൈനായി സമർപ്പിക്കാം. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നതാണ്. നാളെ, അതായത് 30-ാം തീയതി, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത്. ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ കഥകളി സൗജന്യമായി പഠിക്കുന്നതിന് ആൺകുട്ടികളായ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. PSC അംഗീകൃത കഥകളി വേഷം, കഥകളി സംഗീതം, കഥകളി ചെണ്ട, കഥകളി മന്ദലം, കഥകളി ചുട്ടി, കോപ്പുപണി എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ ഡിപ്ലോമയോ തത്തുല്യ യോഗ്യത ഉള്ളവർക്ക് PG കോഴ്സുകളിലേക്കും അപേക്ഷിക്കാം. ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുന്നവർ 7-ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടിയ പ്രായപരിധി 18 വയസ്സ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. പരിശീലനവും ഭക്ഷണവും ഒഴികെയുള്ള താമസ സൗകര്യവും സൗജന്യമാണ്. വിദ്യാർത്ഥികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി പ്രതിമാസം 1500 രൂപ സ്റ്റൈപ്പൻഡും കഥകളി വേഷം വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡിന് പുറമെ സ്കോളർഷിപ്പും ലഭിക്കും. പഠനത്തോടൊപ്പം സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യവും വിദ്യാർത്ഥികൾക്കുണ്ട്. താല്പര്യമുള്ളവർ 5 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച കവറിൽ രക്ഷിതാവിൻ്റെ സമ്മതപത്രവും ഫോൺ നമ്പർ അടങ്ങുന്ന അപേക്ഷ വെള്ളക്കടലാസിൽ തയ്യാറാക്കി ജൂൺ 15 മുൻപ് കലാനിലയം ഓഫീസിൽ ലഭിക്കത്തക്ക വിധം അയക്കണം. വിലാസം സെക്രട്ടറി, ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട 6801, തൃശൂർ ജില്ല. ഫോൺ നമ്പർ 04 8 0 2 8 2 2 0 3 1. ഫോൺ നമ്പർ ആവർത്തിക്കാം, 04 8 0 2 8 2 2 0 3 1. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
1: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിൻ്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണവർഷങ്ങൾ പിന്നിടുകയാണ്.
2: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 ആണ്ടുകളായി തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
1: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 ജൂൺ 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
2: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
1: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ
3: നമസ്കാരം. ആകാശവാണി സെ സമാചാർ സന്ധ്യ കെ സാത്ത് മേ പ്രിയങ്ക അരോറ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് പൊളിറ്റിക്കൽ സയൻസും ജീവിതവും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ നൌഫൽ എൻ.
1: ജീവിതത്തിന്റെ രാഷ്ട്രീയം വളരെ വിശാലമായ ഒരു വിഷയമാണ്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് രാഷ്ട്രീയം. നമ്മുടെ ജീവിതത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സാമൂഹിക വികാസത്തിൻ്റെ ആണിക്കല്ലാണ് രാഷ്ട്രീയം. രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിലവിലുണ്ട്. പലരും രാഷ്ട്രീയം ഒരു ന്യൂനപക്ഷത്തെ

മാത്രം പ്രവൃത്തിയാണെന്നും തങ്ങൾ നേരിട്ട് ഇടപെടേണ്ട കാര്യമില്ലെന്നും കരുതുന്നു. രാഷ്ട്രീയം മോശമാണെന്ന് കരുതുന്ന ആളുകളും സമൂഹത്തിലുണ്ട്. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തെയും തലമുറകളുടെ ഭാവിയെയും രാഷ്ട്രത്തിൻ്റെ വികാസത്തെയും നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയ എന്ന നിലയിൽ രാഷ്ട്രീയത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ കൃത്യമായി ഇടപെടുകയും രാഷ്ട്രീയ നിലപാടുകൾ സൂക്ഷിക്കുകയും അതുവഴി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയത്തെപ്പറ്റി ശാസ്ത്രീയമായും സമഗ്രമായും പഠിക്കാനുതകുന്ന വിഷയമാണ് രാഷ്ട്രമീമാംസ അഥവാ പൊളിറ്റിക്കൽ സയൻസ്. രാഷ്ട്രമീമാംസ പഠിക്കുന്നതിലൂടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറും. ഇന്ന് പൊളിറ്റിക്കൽ സയൻസ് എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാകുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ ആലോചന ആത്യന്തികമായി രാഷ്ട്രമീമാംസ എങ്ങനെയാണ് നമ്മെ രാഷ്ട്രബോധമുള്ള പൗരന്മാരായും രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന വ്യക്തികളായും രൂപാന്തരപ്പെടുത്തുന്നത് എന്നുകൂടി അന്വേഷിക്കുന്നു. നമ്മളെപ്പോഴും ജീവിതത്തിൽ കേൾക്കുന്ന വാക്കാണ് ജനാധിപത്യം. എന്താണ് ജനാധിപത്യം? ജനാധിപത്യം എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ മാത്രം നിർവഹിക്കുന്ന ഒരു പ്രവർത്തനമാണോ? അല്ല, ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ആകെത്തുകയാണ് ജനാധിപത്യം. എന്നാൽ അതുമാത്രമല്ല താനും. ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി ആദ്യം തിരിച്ചറിയുന്നത് ജനാധിപത്യം ഒരു സൂക്ഷ്മാനുഭവമാണ് എന്നതാണ്. അതായത് ഭരണകൂടവുമായോ ഭരണനിർവഹണവുമായോ മാത്രം ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമല്ല ജനാധിപത്യം. മറിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ, കുടുംബത്തിൽ, കൂട്ടായ്മകളിൽ, സമൂഹത്തിൽ ഒക്കെ നമ്മൾ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനാധിപത്യം നിർവചിക്കപ്പെടുകയും നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നത്. ജനാധിപത്യം ആത്യന്തികമായി പങ്കാളിത്തമാണ്. തുല്യതയും നീതിയും ജനാധിപത്യത്തിൻ്റെ കേന്ദ്ര അനുഭവങ്ങളാണ്. ജനാധിപത്യം എല്ലാവർക്കും തീരുമാനമെടുക്കൽ ശേഷി ഉറപ്പാക്കുന്നു. ഇതെല്ലാം രാഷ്ട്രമീമാംസയുടെ അടിസ്ഥാന പാഠങ്ങളാണ്. നമ്മുടെ കുടുംബം തന്നെ ഉദാഹരണമായി എടുക്കാം. കുടുംബത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നു എന്ന് കരുതുക. ഉദാഹരണത്തിന്, നിങ്ങൾ കോളേജിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വിഷയം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹം പോലെയുള്ള ഒരു കാര്യം. ഈ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ആരാണ്? ആ തീരുമാനങ്ങളിൽ അത് ബാധിക്കുന്ന വ്യക്തികൾക്ക് പങ്കാളിത്തമുണ്ടോ? ജനാധിപത്യം ആത്യന്തികമായി തീരുമാനമെടുക്കൽ ശേഷിയാണ്. തീരുമാനമെടുക്കൽ പ്രക്രിയയിലുള്ള തുല്യമായ പങ്കാളിത്തം ഉറപ്പാക്കലാണ്. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന, ചിലപ്പോൾ നമ്മൾ വിയോജിക്കുക പോലും ചെയ്യുന്ന ആശയങ്ങളെയും വ്യക്തികളെയും ആദരവോടെ ഉൾക്കൊള്ളാൻ നമ്മളെ ശീലിപ്പിക്കുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ സവിശേഷത. ജനാധിപത്യം വ്യത്യസ്തതകളെ അംഗീകരിക്കുന്നു, വിയോജിക്കുമ്പോഴും വെറുക്കാതിരിക്കാനുള്ള മൂല്യബോധം നൽകുന്നു. പൊളിറ്റിക്കൽ സയൻസ് വിദ്യാഭ്യാസം നമ്മെ ഈ പാഠങ്ങളിലേക്കാണ് നയിക്കുന്നത്. അതോടൊപ്പം പ്രധാനമാണ് ജനാധിപത്യത്തിൻ്റെ ഉൾക്കാമ്പായി പ്രവർത്തിക്കുന്ന തുല്യത, നീതി എന്നീ അനുഭവങ്ങൾ. എന്താണ് തുല്യത? നമ്മൾ ജന്മം കൊണ്ട് വ്യത്യസ്തരാണ്. നമ്മൾ ജനിച്ച ജാതി, മതം, മാതാപിതാക്കൾ, നമ്മുടെ ഉയരം, നിറം, വർഗം എന്നിവയെല്ലാം വ്യത്യസ്തമാണ്. കഴിവുകളും വ്യത്യസ്തമാണ്. എന്നാൽ ഈ വ്യത്യസ്തതകൾ ഒന്നും കൊണ്ട് നമ്മൾ വിവേചനം നേരിടാൻ പാടില്ല. സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ വിവേചനങ്ങൾക്കൊന്നും തന്നെ മേൽപ്പറഞ്ഞ കാരണങ്ങൾ ന്യായമാകാൻ പാടില്ലാത്തതാണ്. ഉദാഹരണമായി ഡോക്ടർ B.R. അംബേദ്കറെ എടുക്കാം. നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയ അസംബ്ലിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ശ്രീ അംബേദ്കർ. ദളിത് വിഭാഗത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം താൻ പഠിച്ച സ്കൂളിലും തൊഴിലെടുത്ത ഇടങ്ങളിലും വലിയ വിവേചനങ്ങൾ നേരിട്ടു. ഇത്തരം വിവേചനങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് ജനാധിപത്യത്തിൻ്റെ ഉത്തരവാദിത്വം. ഈ മൂല്യങ്ങളെപ്പറ്റിയെല്ലാം നാം പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയെപ്പറ്റി പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിൻ്റെ ഭാഗമായി നമ്മൾ വിശദമായി പഠിക്കുന്നുണ്ട്. അതിൽ ആദ്യം പഠിക്കുന്നൊരു കാര്യം 18 വയസ്സ് തികഞ്ഞ എല്ലാ പൗരർക്കും വോട്ടവകാശമുണ്ട് എന്നുള്ളതാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗം വരെ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് വോട്ടവകാശമുണ്ടായിരുന്നില്ല. പല രാജ്യങ്ങളിലും സ്വന്തമായി ഭൂമിയുള്ളവർക്കും നികുതി അടയ്ക്കുന്നവർക്കും മാത്രമേ വോട്ടവകാശം നൽകിയിരുന്നുള്ളൂ. എന്നാൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായപ്പോൾ ആദ്യം നടപ്പിലാക്കിയ ആശയങ്ങളിലൊന്ന് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നതാണ്. 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും ജാതി, മതം, ലിംഗം, വർണ്ണം എന്നീ വ്യത്യാസങ്ങളില്ലാതെ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. ഇത് ഒരേ സമയം തുല്യത, ജനാധിപത്യം, നീതി എന്നീ ആശയങ്ങളെ പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരാശയമാണ് ഒരു വോട്ട് ഒരു മൂല്യം എന്നത്. നമ്മൾ ചെയ്യുന്ന വോട്ടുകൾക്കെല്ലാം ഒരേ മൂല്യമാണുള്ളത്. രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നൻ്റെയും ദരിദ്രൻ്റെയും വോട്ടിന് ഒരേ മൂല്യമാണ്. രാജ്യത്തെ ഏറ്റവും അധികാരമുള്ള മനുഷ്യരുടെയും ഏറ്റവും അധികാരരഹിതരായ മനുഷ്യരുടെയും വോട്ടിന് ഒരേ മൂല്യം തന്നെയാണുള്ളത്. ഇത്തരം മൂല്യങ്ങളെപ്പറ്റി അടിസ്ഥാനപരമായ ധാരണയുണ്ടാക്കാൻ പൊളിറ്റിക്കൽ സയൻസ് പഠനം സഹായിക്കും. രാഷ്ട്രവും പൗരരും തമ്മിലുള്ള ബന്ധം എന്താകണമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. രാഷ്ട്രത്തിൻ്റെ ഭാഗമായ എല്ലാ പൗരർക്കും അവകാശങ്ങളുണ്ട്.
ഈ അവകാശങ്ങളാകട്ടെ ഭരണഘടന

ദത്തവുമാണ്. നമ്മൾ രാഷ്ട്രമീമാംസ പഠിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. രാഷ്ട്രം പൗരർക്ക് ഉറപ്പാക്കേണ്ട അന്തസ്സും അഭിമാനവുമുള്ള ജീവിതത്തിനുതകുന്ന അവകാശങ്ങളെയാണ് മൗലികാവകാശങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. നമുക്ക് 6 മൗലികാവകാശങ്ങളാണുള്ളത്. തുല്യതയ്ക്കുള്ള അവകാശവും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും മുതൽ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം വരെയുള്ള ഈ 6 അവകാശങ്ങൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ അന്തസ്സോടെയുള്ള ജീവിതം ഉറപ്പാക്കുന്നു. അതേസമയം തന്നെ രാജ്യത്തോട് പൗരർക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതും നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗമായി പഠിക്കുന്നു. മൗലിക കടമകളാണ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളാണ് അവ. ഈ രാജ്യത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ ദേശീയ പതാകയെയും ദേശീയഗാനത്തെയും ബഹുമാനിക്കുന്നത് മുതൽ പരിസ്ഥിതി സംരക്ഷണം വരെ മൗലിക കടമകളുടെ ഭാഗമാണ്. അതായത്, രാഷ്ട്രമീമാംസ ശ്രദ്ധയോടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പഠനം പൂർത്തിയാകുമ്പോഴേക്കും രാഷ്ട്രത്തോടും സമൂഹത്തോടും ഉത്തരവാദിത്തമുള്ള ഒരു നല്ല പൗരനായി മാറും. മാത്രമല്ല, തനിക്ക് ഈ രാഷ്ട്രത്തിൽ ചില അവകാശങ്ങളുണ്ടെന്നും ആ അവകാശങ്ങൾ ഏതെങ്കിലും നിലയിൽ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖാന്തിരം അത് പുനഃസ്ഥാപിക്കാനുള്ള അവകാശമുണ്ടെന്നും വിദ്യാർത്ഥി തിരിച്ചറിയുന്നു. ഏതൊരു രാഷ്ട്രവും പ്രവർത്തിക്കുന്നത് എഴുതപ്പെട്ടതോ അല്ലാത്തതോ ആയ ഒരു ഭരണഘടനയുടെ കീഴിലാണ്. വലിയ സംവാദങ്ങൾക്കും തിരുത്തലുകൾക്കും ശേഷമാണ് ഭരണഘടനകൾ രൂപപ്പെടുന്നത്. പൊളിറ്റിക്കൽ സയൻസ് പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടനയെന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടന എങ്ങനെയാണ് രൂപം കൊണ്ടതെന്ന് നാം പഠിക്കുന്നു. നിരവധി സംവാദങ്ങളിലൂടെ ഏതാണ്ട് 3 വർഷത്തോളം എടുത്താണ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഭരണഘടന രൂപം കൊണ്ടത്. സംവാദങ്ങളുടെയും തിരുത്തലുകളുടെയും പ്രസക്തി തിരിച്ചറിയാൻ ഈ ഭരണഘടനാ സംവാദങ്ങൾ സഹായിക്കും. ജീവിതത്തിൽ വിയോജിപ്പുകളോട് അക്രമോത്സുക മനോഭാവം കാണിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ്. എങ്ങനെയാണ് വ്യത്യസ്തമായി ചിന്തിക്കുന്ന മനുഷ്യർക്ക് തമ്മിൽ സംവാദം നടത്താനും ശരി തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട് പുതിയ ആശയങ്ങൾ രൂപീകരിക്കാനും അവയെ സ്വീകരിക്കാനും കഴിയുക എന്ന് ഇന്ത്യൻ ഭരണഘടനാ സംവാദങ്ങൾ നമ്മെ പഠിപ്പിക്കും. ആദ്യം തന്നെ സൂചിപ്പിച്ചുവല്ലോ, സമൂഹത്തിൽ വ്യത്യസ്തരായ മനുഷ്യരാണ് ഉള്ളതെന്ന്. അതിൽ തന്നെ ദുർബലരായ മനുഷ്യരും ഉണ്ടായിരിക്കും. ജാതിപരമായും മതപരമായും ലിംഗപരമായും സാമ്പത്തികമായും ദുർബലരായ ജനവിഭാഗങ്ങളോട് മുഖ്യധാരാ സമൂഹം സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിക്കും. ബസ്സിൽ കയറുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, സ്ത്രീകൾക്കും മുതിർന്നവർക്കും ഗർഭിണികൾക്കും ഭിന്നശേഷിക്കാർക്കുമൊക്കെ പ്രത്യേക സീറ്റുകൾ അവിടെ മാറ്റിവെച്ചിട്ടുണ്ട് എന്നത്. ആ സീറ്റുകളിൽ അവർക്കാണ് മുൻഗണന. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കായികബലവും ആരോഗ്യവുമുള്ള ഒരു വ്യക്തിയോട് മത്സരിച്ച് ഒരു സീറ്റ് കണ്ടെത്താനും തിരക്കിനിടയിൽ ഇരിക്കാനും ഒരു വൃദ്ധനോ ഗർഭിണിക്കോ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് അവർ ബസ്സിൽ നിന്നു പോകേണ്ടവരാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. സഹായം വേണ്ടുന്ന, സാമൂഹികമായ പിന്തുണ വേണ്ടുന്ന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് മറ്റുള്ളവരോടൊപ്പം മത്സരിക്കാനാകില്ല. അവർ പ്രത്യേക പരിഗണനയും പിന്തുണയും അർഹിക്കുന്നു. അത്തരം മനുഷ്യരോട് ഒരു രാഷ്ട്രവും സമൂഹവും പുലർത്തേണ്ട ജാഗ്രതയെപ്പറ്റി തിരിച്ചറിവുണ്ടാകാൻ രാഷ്ട്രമീമാംസയിലെ പഠനം സഹായിക്കും. ഇതോടൊപ്പം പ്രധാനമാണ് പഴയതും പുതിയതുമായ നിയമങ്ങളെപ്പറ്റിയും ആ നിയമങ്ങളിലൂടെ സാധ്യമാകുന്ന അവകാശങ്ങളെപ്പറ്റിയും ധാരണയുണ്ടാകുന്നത്. സ്ത്രീധന നിരോധന നിയമം, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം, പോക്സോ നിയമം തുടങ്ങി നിരവധി നിയമങ്ങൾ ഇക്കാലയളവിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞു. ഇത്തരം നിയമങ്ങളെപ്പറ്റി ധാരണയുണ്ടാകുമ്പോഴാണ് ആ നിയമങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടുന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ആ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രതികരിക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. 2005 പാസാക്കപ്പെട്ട വിവരാവകാശ നിയമം ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണ്. സർക്കാർ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഏതൊരു വിവരവും നിശ്ചിത ഫീസ് ഒടുക്കി ചോദ്യരൂപത്തിൽ അപേക്ഷിച്ചാൽ 30 ദിവസത്തിനകം കൃത്യമായ രേഖകൾ ഉൾപ്പെടെ ലഭ്യമാക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രധാനപ്പെട്ട വിപ്ലവമെന്ന് പറയാവുന്ന ഒരു നിയമമാണ് ഇത്. ഗവൺമെന്റിനെപ്പറ്റി കൂടുതൽ അറിയാനും സർക്കാരിനും പൗരർക്കുമിടയിലെ രഹസ്യങ്ങൾ ഇല്ലാതാക്കാനും അഴിമതിയും ചുവപ്പ് നാടയും തടയാനും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് വിവരാവകാശ നിയമം. ഉദാഹരണത്തിന്, നിങ്ങൾ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പദ്ധതിക്കായി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. പ്രതീക്ഷിച്ച സമയത്തിനുള്ളിൽ യാതൊരുവിധ നടപടിക്രമങ്ങളും അധികൃതർ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇത് സംബന്ധിച്ച് നിങ്ങളൊരു വിവരാവകാശ അപേക്ഷ നൽകിയാൽ കൃത്യമായ മറുപടി നൽകാൻ അധികൃതർ ബാധ്യസ്ഥരാണ്. അതുമാത്രമല്ല, പലപ്പോഴും മറുപടി നൽകേണ്ട കാലാവധിക്ക് മുൻപായി തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ നടപടി സ്വീകരിക്കാനും ഇതിലൂടെ സാധ്യതയേറുന്നു. ഇത്തരത്തിൽ കൂടുതൽ മികച്ച രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പൗരത്വം വിനിയോഗിക്കാനും അവകാശങ്ങളെ സംരക്ഷിക്കാനും കൂടുതൽ ജാഗ്രതയുള്ള വ്യക്തികളാകാനും വ്യക്തതയുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാനും പൊളിറ്റിക്കൽ സയൻസ് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് സാധിക്കും. ചോദ്യങ്ങൾ ചോദിക്കാനും വിയോജിക്കാനും അവകാശങ്ങളെപ്പറ്റി ബോധ്യമുള്ളവരാകാനും നമ്മളെ പ്രാപ്തരാ

0: ഉണ്ടാക്കുന്ന ഏറ്റവും നവീനമായ സാമൂഹിക മാറ്റങ്ങളെപ്പോലും വിശദീകരിക്കുന്ന ഒരു ശാസ്ത്രമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ സാധ്യതകൾ എല്ലാ കാലത്തും സ്വയം നവീകരിച്ചുകൊണ്ട് തുടർന്നുകൊണ്ടേയിരിക്കും.
1: പൊളിറ്റിക്കൽ സയൻസും ജീവിതവും ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ എൻ നൌഫൽ.
2: സമയം 9 കഴിഞ്ഞ് 26:51.
3: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
4: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
3: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
4: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
3: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ ഇന്ന് തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ അവതരിപ്പിക്കുന്നത് സന്ദീപ് സുരേഷ്.
3: നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്. അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു. വെള്ളം, സർവത്ര ജലം. നാട്ടുകാരെല്ലാം കര തേടിപ്പോയി. വീട്ടുകാവലിനൊരാൾ വീട്ടിൽ വള്ളമുണ്ടെങ്കിലുണ്ട്. ക്ഷേത്രത്തിലെ മൂന്ന് മുറിയുള്ള മാളികപ്പുറത്ത് 67 കുട്ടികളുണ്ട്. 386 ആളുകൾ, പട്ടി, പൂച്ച, ആട്, കോഴി മുതലായ വളർത്തുമൃഗങ്ങളും എല്ലാം ഐകമത്യമായി

കഴിയുന്നു. ഒരു ശണ്ഠയുമില്ല. ചേന്നൻ ഒരു രാത്രിയും പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു. അവന് വള്ളമില്ല. അവൻ്റെ തമ്പുരാൻ മൂന്നായി പ്രാണനും കൊണ്ട് കരപറ്റിയിട്ട്. ആദ്യം പുരയ്ക്കകത്തേക്ക് വെള്ളമെത്തി നോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും പരണും കെട്ടിയിരുന്നു. വെള്ളം പെട്ടെന്നിറങ്ങുമെന്ന് കരുതി രണ്ട് ദിവസം അതിൽ കുത്തിയിരുന്നു. അവിടെ നിന്നും പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ തട്ടിൻ്റെയും പരണിൻ്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട്. മേൽക്കൂരയുടെ രണ്ടു വരി ഓല വെള്ളത്തിനടിയിലാണ്. അകത്ത് കിടന്ന് ചേന്നൻ വിളിച്ചു. ആര് വിളി കേൾക്കും? അടുത്താരുണ്ട്? ഗർഭിണിയായ ഭാര്യ, നാല് കുട്ടികൾ, ഒരു പൂച്ച, ഒരു പട്ടി, ഇത്രയും ജീവികൾ അവനെ ആശ്രയിച്ചിട്ടുമുണ്ട്. പുരയ്ക്ക് മുകളിൽ കൂടി വെള്ളമൊഴുകാൻ 30 നാഴിക വേണ്ടെന്നും തൻ്റെയും കുടുംബത്തിൻ്റെയും അവസാനമെടുത്തുവെന്നും അവൻ തീർച്ചപ്പെടുത്തി. ഭയങ്കരമായ മഴ തോർന്നിട്ട് 3 ദിവസമായി. കൂരയുടെ ഓല പൊളിച്ച് ചേന്നൻ ഒരു കണക്കിൽ പുറത്തിറങ്ങി. 4 ചുറ്റിനും നോക്കി. വടക്കൊരു കെട്ടുവെള്ളം പോകുന്നു. അത്യുച്ചത്തിൽ ചേന്നൻ വള്ളക്കാരെ കൂവി വിളിച്ചു. വള്ളക്കാർക്ക് ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി. അവർ വള്ളം കൊട്ടിലിന് നേർക്ക് തിരിച്ചു. കിടാങ്ങളെയും പെണ്ണാളിനെയും പട്ടിയെയും പൂച്ചയെയും പുരയുടെ വാരിക്കിടയിൽ കൂടി ഓരോന്നായി ചേന്നൻ വലിച്ച് വെളിയിലിട്ടു. അപ്പോഴേക്ക് വള്ളവും വന്നെടുത്തു. കിടാങ്ങൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേന്നച്ചാ, പൂഹൈ! പടിഞ്ഞാറ് നിന്ന് ആരോ വിളിക്കുന്നു. ചേന്നൻ തിരിഞ്ഞു നോക്കി. ഇങ്ങാ വായോ! അത് മടിയത്തറ കുഞ്ഞേപ്പനാണ്. അവൻ പുരപ്പുറത്ത് നിന്ന് വിളിക്കുകയാണ്. തെഴുതിപ്പെട്ട് പെണ്ണാളിനെ പിടിച്ച് വള്ളത്തിൽ പിടിച്ചു കയറ്റി. അത്തക്കത്തിന് പൂച്ചയും വള്ളത്തിൽ ചാടിക്കയറി. പട്ടിയുടെ കാര്യം ആരും ഓർത്തില്ല. അത് പുരയുടെ പടിഞ്ഞാറെ ചെരുവിൽ അവിടെയും ഇവിടെയും മണപ്പിച്ച് നടക്കുകയാണ്. വള്ളം നീങ്ങി. അതകലെയായി. പട്ടി മുകളെടുപ്പിൽ തിരിച്ചു വന്നു. ചേന്നൻ്റെ വള്ളം അങ്ങ് അകലെയായി കഴിഞ്ഞു. അത് പറന്നു പോകുന്നു. മരണവേദനയോടെ ആ ജന്തു മൂങ്ങിത്തുടങ്ങി. നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദപരമ്പരകൾ പുറപ്പെടുവിച്ചു. ആരുണ്ടത് കേൾക്കാൻ? പുരയുടെ 4 ചുവരുകളിലും അതോടി നടന്നു. ചിലയിടങ്ങളിലെല്ലാം മണപ്പിച്ചു, മൂങ്ങി. സ്വൈര്യമായി പുരപ്പുറത്തിരുന്ന ഒരു തവള അപ്രതീക്ഷിതമായ ഈ ബഹളം കണ്ട് പേടിച്ച് പട്ടിയുടെ മുൻപിൽ കൂടി വെള്ളത്തിലേക്ക് തുടിയുമെന്നൊരു ചാട്ടം ചാടി. ആ നായ ഭയപ്പെട്ട് ഞെട്ടി പിന്നിലേക്ക് കുതിച്ച് ജലത്തിനുണ്ടായ ചലനത്തെ കുറേ നേരം തുളിച്ചു നോക്കി നിന്നു. ആഹാരം തേടിയാവാം. ആ മൃഗം അവിടെയും ഇവിടെയും ഒക്കെ ചെന്ന് ഘ്രാണിക്കുന്നു. ഒരു തവള അവൻ്റെ നാസാരന്ധ്രത്തിൽ മൂത്രം വിസർജിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടിക്കളഞ്ഞു. അസ്വസ്ഥനായ നായ് ചീറ്റി തുമ്മി തലയറിഞ്ഞ് ചീറ്റി. മുൻകാലുകളൊന്നുകൊണ്ട് മോന്ത തുടച്ചു. ഭയങ്കരമായ പേമാരി വീണ്ടും ആരംഭിച്ചു. കൂനിക്കൂടി കുത്തിയിരുന്ന് ആ പട്ടി അത് സഹിച്ചു. അതിൻ്റെ യജമാനൻ അമ്പലപ്പുഴ പറ്റിക്കഴിഞ്ഞു. രാത്രിയായി. ഒരു ഉഗ്രനായ നക്രം ജലത്തിൽ പകുതി ആണ്ട് കിടക്കുന്ന ആ കുടിലിനെ ഉരസിക്കൊണ്ട് മന്ദം മന്ദം ഒഴുകിപ്പോയി. ഭയാക്രാന്തനായി വാൽ താഴ്ത്തിക്കൊണ്ട് നായ കുരച്ചു. നക്രം യാതൊന്നുമറിയാത്ത ഭാവത്തിൽ അങ്ങൊഴുകിപ്പോയി. മുകളെടുപ്പിൽ കുത്തിയിരുന്ന് ആ ക്ഷുൽപീഡിതനായ മൃഗം കാർമേഘാവൃതമായ അന്ധകാരഭീകരമായ അന്തരീക്ഷത്തിൽ നോക്കി മൂങ്ങി. ആ നായയുടെ ദീനരോദനം അതിദൂരപ്രദേശങ്ങളിലുമെത്തി. അനുകമ്പാതുരനായ വായുഭഗവാൻ അതിനെയും വഹിച്ചുകൊണ്ട് പാഞ്ഞു. വീട്ടുകാവ് ലയിച്ചിട്ടുള്ള ചില ഹൃദയാലുക്കൾ അയ്യോ, പുരപ്പുറത്തിരുന്ന് പട്ടി മൂങ്ങുന്നു എന്ന് പറഞ്ഞു കാണും. കടൽപ്പുറത്ത് അതിൻ്റെ യജമാനൻ ഇപ്പോൾ അത്താഴം ഉണ്ണുകയായിരിക്കും. പതിവനുസരിച്ച് ഊണ് കഴിയുമ്പോൾ ഇന്നും ഒരുരുള ചോറ് അവനതിനുരുട്ടുമായിരിക്കും. അത്യുച്ചത്തിൽ ഇടവിടാതെ കുറേ നേരം ആ പട്ടി മൂങ്ങി. ശബ്ദം താണു നിശബ്ദമായി. വടക്കെങ്ങോ ഒരു വീട്ടിലിരുന്ന് വീട്ടുകാവൽക്കാരൻ രാമായണം വായിക്കുന്നു. അത് ശ്രദ്ധിക്കും പോലെ നിശബ്ദനായി പട്ടി വടക്കോട്ട് നോക്കി നിന്നു. ആ ജീവി തൊണ്ട പൊട്ടുമാറ് രണ്ടാമതും കുറേ നേരം മൂങ്ങി. ആ നിശീധിനിയുടെ നിശേഷ നിശബ്ദതയിൽ ശ്രുതിമധുരമായ രാമായണം വായന ഒരിക്കൽ കൂടി എങ്ങും പരന്നൊഴുകി. നമ്മുടെ ശുനകൻ ആ മാനവശബ്ദം ചെവിയോർത്ത് കേട്ട് കുറച്ചധികം നേരം നിശ്ചലം നിന്നു. ഒരു ശീതമാരുത പ്രവാഹത്തിൽ ആ ശാന്തമധുരമായ ഗാനം ലയിച്ചു. കാറ്റിൻ്റെ ഒച്ചയും

അലകളിളക്കുന്ന ബളബള ശബ്ദവും അല്ലാതൊന്നും കേൾപ്പാനില്ല. മുകളെടുപ്പിൽ ചേന്നൻ്റെ പട്ടി കയറിക്കിടക്കുന്നു. ഘനമായി അത് ശ്വാസോച്ഛ്വാസം ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് എന്തോ നിരാശനായി പെറുപെറുക്കുന്നുമുണ്ട്. അവിടെ ഒരു മീൻ തുടിച്ചു. ചാടി എണ്ണീറ്റ് നായ കുരച്ചു. മറ്റൊരിടത്ത് തവള ചാടി. അസ്വസ്ഥനായി നായ മുറമുറുത്തു. പ്രഭാതമായി. താണസ്വരത്തിൽ അത് മൂങ്ങിത്തുടങ്ങി. ഹൃദയദ്രവീകരണ സമർത്ഥമായ ഒരു രാഗം വിസ്തരിച്ചു തുടങ്ങി. തവളകൾ അവനെ തുടിച്ചു നോക്കി. ജലത്തിൽ ചാടി ഉപരിതലത്തിൽ കൂടി തെറ്റിത്തെന്നി ചരിച്ചു താഴുന്നത് അവൻ നിർനിമേഷം നോക്കി നിൽക്കും. ജലപ്പരപ്പിൽ നിന്നുയർന്നു കാണുന്ന ആ ഓലക്കെട്ടുകളെല്ലാം അവൻ ആശയോടെ ദൃഷ്ടിവെച്ചു. എല്ലാം വിജനമാണ്. ഒരിടത്തും തീ പോയുന്നില്ല. ശരീരത്തിൽ കടിച്ച് സുഖിക്കുന്ന ഈച്ചകളെ പട്ടി കടിച്ച് കുറിക്കും. പിൻകാലുകളാൽ താടി കൂടെക്കൂടെ ചൊറിഞ്ഞ് ഈച്ചയെ പായിക്കും. അല്പനേരം സൂര്യൻ തെളിഞ്ഞു. ആ ഇളവെയിലിൽ അവൻ കിടന്ന് മയങ്ങി. മന്ദാനിലനിൽ ഇളകുന്ന വാഴയിലയുടെ ഛായ പുരപ്പുറത്തങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു. അവൻ ചാടി എണീറ്റ് ഒന്ന് കുരച്ചു. കാറ് കയറി സൂര്യൻ മറഞ്ഞു. നാടെല്ലാം ഇരുണ്ടു. കാറ്റ് അലകളെ ഇളക്കി. ജലപ്പരപ്പിൽ കൂടി ജന്തുക്കളുടെ ശവശരീരങ്ങൾ ഒഴുകിപ്പോകുന്നു. ഓളത്തിലിളകി കുതിച്ചൊഴുകുന്നു. സ്വച്ഛന്ദമവ എങ്ങും സഞ്ചരിക്കുന്നു. ഭയപ്പെടാതെ നടക്കുന്നു. അതിനെയെല്ലാം അവൻ കൊതിയോടെ നോക്കി. നമ്മുടെ നായ് മുറുമുറുത്തു. അങ്ങകലെ ഒരു ചെറുവള്ളം ദ്രുതഗതിയിൽ പോകുന്നു. അവൻ എഴുന്നേറ്റ് നിന്ന് വാലാട്ടി. ആ വഞ്ചിയുടെ ഗതിയെ സൂക്ഷിച്ചു. അതങ്ങ് തൈക്കൂട്ടത്തിൽ മറഞ്ഞു. മഴ ചാറിത്തുടങ്ങി. പിൻകാലുകൾ മടക്കി, മുൻകാലുകൾ നിലത്തൂന്നി കുത്തിയിരുന്ന് ആ നായ് നാലുപാട് നോക്കി. അവൻ്റെ കണ്ണുകളിൽ ആരെയും കരയിക്കുന്ന നിസ്സഹായ സ്ഥിതി പ്രതിഫലിച്ചിരുന്നു. മഴ തോർന്നു. വടക്കേ വീട്ടിൽ നിന്നും ഒരു ചെറുവള്ളം വന്ന് ഒരു തെങ്ങിൻ ചുവട്ടിലെടുത്തു. നമ്മുടെ നായ് വാലാട്ടി കോട്ടുവായിട്ട് മുറുമുറുത്തു. വള്ളക്കാരൻ തെങ്ങിൽ കയറി കരിക്കടത്തിക്കൊണ്ട് താഴെത്തിറങ്ങി. അയാൾ വള്ളത്തിൽ വെച്ച് തന്നെ കരിക്ക് തുളച്ച് കുടിച്ചിട്ട് തുഴയെടുത്ത് തുഴഞ്ഞങ്ങ് പോയി. അകലെയുള്ള വൃക്ഷക്കൊമ്പിൽ നിന്നും ഒരു കാകൻ പറന്നു വന്ന് ഒരു ഊക്കൻ പോത്തിൻ്റെ അഴുകി ഒഴുകുന്ന ശരീരത്തിൽ വീണു. ചേന്നൻ്റെ പട്ടി കൊതിയോടെ കുരയ്ക്കവേ കാക്ക ആരെയും കൂസാതെ മാംസം കൊത്തി വലിച്ചു തിന്നു. തൃപ്തിയായി അത് പറന്നങ്ങ് പോയി. ഒരു പച്ചക്കിളി പുരയ്ക്കടുത്ത് നിൽക്കുന്ന വാഴയിലയിൽ വന്നിരുന്ന് ചെലച്ചു. പട്ടി അസ്വസ്ഥനായി കുരച്ചു. ആ പക്ഷിയും പറന്നുപോയി. മലവെള്ളത്തിൽ ഒഴുകി വരുന്ന ഒരു എറുമ്പിൻ കൂട് ആ പുരപ്പുറത്തടിഞ്ഞു. അവ രക്ഷപ്പെട്ടു. ഭോജ്യസാധനമെന്ന് നന്ദിയാവാം. നമ്മുടെ നായ് അവയ്ക്കുമ്മ കൊടുത്തു. ചീറ്റ തുമ്മി അതിൻ്റെ മൃദുവായ മോന്ത ചുവന്ന് തടിച്ചു. ഉച്ചതിരിഞ്ഞ് ഒരു ചെറുവള്ളത്തിൽ രണ്ടു പേർ ആ വഴി വന്നു. പട്ടി നന്ദിയോടെ കുരച്ചു. വാലാട്ടി എന്തൊക്കെയോ മനുഷ്യഭാഷയോട് അടുപ്പമുള്ള ഭാഷയിൽ പറഞ്ഞു. അത് ജലത്തിലിറങ്ങി വള്ളത്തിൽ ചാടാൻ തയ്യാറായി നിന്നു. ദേ ഒരു പട്ടി നിൽക്കുന്നു, ഒരുവൻ പറഞ്ഞു. അയാളുടെ അനുകമ്പ മനസ്സിലായെന്ന പോലെ നന്ദി സൂചകമായി അതൊന്നും മൂങ്ങി. അവിടെ ഇരിക്കട്ടെ, മറ്റയാൾ പറഞ്ഞു. എന്തോ നുണഞ്ഞിറക്കും പോലെ അത് വായ പൊളിച്ചടച്ച് ശബ്ദിച്ചു. പ്രാർത്ഥിച്ചു. അത് രണ്ട് പ്രാവശ്യം ചാടാനാഞ്ഞു. വള്ളം അങ്ങകലെയായി. ഒന്നുകൂടെ പട്ടി മൂങ്ങി. വള്ളക്കാരിൽ ഒരുവൻ തിരിഞ്ഞു നോക്കി. അയ്യോ, അത് വള്ളക്കാരൻ വിളിച്ചതല്ല, ആ ശ്വാനൻ്റെ ശബ്ദമായിരുന്നു. അയ്യോ, പരീക്ഷീണവും ഹൃദയസ്പൃക്കുമായ ആ ദീനരോദനം അങ്ങ് കാറ്റിൽ ലയിച്ചു. വീണ്ടും അലകളുടെ ഒടുങ്ങാത്ത ശബ്ദം. ആരും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. ആ നിലയ്ക്ക് പട്ടി വള്ളം മറയും വരെ നിന്നു. ലോകത്തോട് അന്ത്യയാത്ര പറയും പോലെ മുറുമുറുത്ത് കൊണ്ടത് പുരപ്പുറത്ത് കയറി. ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്ന് അത് പറയുകയാവാം. കുറേ പച്ചവെള്ളം നക്കി കുടിച്ചു. ആ സാധുമൃഗം മുകളിൽ കൂടി പറന്നു പോകുന്ന പറവുകളെ നോക്കി. അലകളിൽ കൂടി ഇളകിക്കളിച്ച് ഒരു നീർക്കോലി പാഞ്ഞെടുത്തു. നായ ചാടി പുരപ്പുറത്ത് കയറി. ചേന്നനും കുടുംബവും പുറത്തേക്കിറങ്ങിയ പഴുതിൽ കൂടി ആ നീർക്കോലി അകത്തേക്കിഴഞ്ഞു. പട്ടി ആ ദ്വാരത്തിൽ കൂടി അകത്തേക്കെത്തി നോക്കി. ക്രൂരനായി തീർന്ന് അത് കുരച്ചു തുടങ്ങി. പിന്നീടും നായ പിറുപിറുത്തു. ജീവഭയവും വിശപ്പും അതിൽ നിറഞ്ഞിരുന്നു. ഏത് ഭാഷക്കാരനും ഏത് ചൊവ്വാഗ്രഹവാസിക്കും ആശയം മനസ്സിലാകും. അത്ര സർവവിദിതമായ ഭാഷ. രാത്രിയായി. ഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും തുടങ്ങി. മേൽക്കൂര അലയടിയേറ്റ് ആടിയുലയുന്നു.

രണ്ട് പ്രാവശ്യം ആ നായ ഉരുണ്ട് താഴത്തി വീഴാൻ തുടങ്ങി. ഒരു നീണ്ട തല ജലത്തിന് മീതെ ഉയർന്നു. അതൊരു മുതലയാണ്. പട്ടി പ്രാണവേദനയോടെ കുരയ്ക്കാൻ തുടങ്ങി. അടുത്ത് കോഴികൾ കൂട്ടം കരയുന്ന ശബ്ദം കേൾക്കായി. പട്ടി എവിടെയാ കുരയ്ക്കുന്നേ? അവിടുന്ന് ആള് മാറിയില്ലേ? പടറ്റിവാഴയുടെ ചുവട്ടിൽ വൈക്കോൽ, തേങ്ങ, വാഴക്കുല ഇവ കൊണ്ട് നിറഞ്ഞൊരു വള്ളമെടുത്തു. പട്ടി വള്ളക്കാരുടെ നേരെ തിരിഞ്ഞു നിന്ന് കുര തുടങ്ങി. കോപിഷ്ടനായി വാലുയർത്തിക്കൊണ്ട് ജലത്തിനരികെ നിന്ന് കുരച്ചു തുടങ്ങി. വള്ളക്കാരിലൊരുവൻ വാഴയിൽ കയറി. ഉവേ, പട്ടി ചാടുമെന്നാ തോന്നുന്നേ. പട്ടി മുന്നോട്ടൊരു ചാട്ടം ചാടി. വാഴയിൽ കയറിയവൻ ഉരുണ്ട് പിടച്ച് വെള്ളത്തിൽ വീണു. മറ്റേയാൾ അവനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി. പട്ടി ഈ സമയം കൊണ്ട് നീന്തി പുരപ്പുറത്തെത്തി. ശരീരം കുടഞ്ഞ് കോപിഷ്ടനായി കുര തുടർന്നു. കള്ളന്മാർ കുലയെല്ലാം വെട്ടി. നിനക്ക് വച്ചിരിക്കുന്നടാ, തൊണ്ട തകരുമാറ് കുരയ്ക്കുന്ന പട്ടിയോട് അവർ പറഞ്ഞു. പിന്നീടവർ വൈക്കോൽ മുഴുവൻ വള്ളത്തിൽ കയറ്റി.

0: പുറത്തിൽ കയറ്റി. പട്ടി ഈ സമയം കൊണ്ട് നീന്തി പുരപ്പുറത്തെത്തി. ശരീരം കുടഞ്ഞ് കോപിഷ്ടനായി കുര തുടർന്നു. കള്ളന്മാർ കുലയെല്ലാം വെട്ടി. നിനക്ക് വച്ചിരിക്കുന്നടാ, തൊണ്ട തകരുമാറ് കുരയ്ക്കുന്ന പട്ടിയോട് അവർ പറഞ്ഞു. പിന്നീടവർ വൈക്കോൽ മുഴുവൻ വള്ളത്തിൽ കയറ്റി. അവസാനത്തിൽ ഒരുവൻ പുരപ്പുറത്തേക്കും കയറി. അവൻ്റെ കാലിൽ പട്ടി കടിയും കൂടി. ഒരു വാ നിറയെ മാംസം ആ പട്ടിക്ക് കിട്ടി. അപ്പോൾ അയാൾ അയ്യോ എന്ന് കരഞ്ഞുകൊണ്ട് ചാടി വള്ളത്തിൽ കയറി. വള്ളത്തിൽ നിന്ന് അയാൾ കഴിക്കോല് വെച്ച് പട്ടിയുടെ പള്ളയ്ക്കൊരടിയടിച്ചു. പട്ടികടി ഏറ്റയാൾ വള്ളത്തിൽ കിടന്ന് കരഞ്ഞു. മിണ്ടാതിരിയടാ വല്ലോരും എന്ന് മറ്റയാൾ സമാധാനം പറഞ്ഞു. അവർ അങ്ങ് പോയി. ഒട്ടധിക നേരം കഴിഞ്ഞ് പട്ടി വള്ളം പോയ സ്ഥലം നോക്കി ഉഗ്രമായി കുരച്ചു. പാതിരായോടടുത്തു. ഒരു വലിയ ചത്ത പശു ഒഴുകി വന്ന് പുരയിലടിഞ്ഞു. പട്ടി മുകളെടുപ്പിൽ നിന്ന് അത് നോക്കി നിൽക്കുകയാണ്. താഴത്തേക്കിറങ്ങിയില്ല. ആ ശവശരീരം മന്ദം മന്ദം മാറുന്നു. പട്ടി മുറുമുറുത്തു. ഓല മാന്തിക്കേറി വാലാട്ടി. പിടികിട്ടാത്ത മട്ടിൽ അല്പം അകലാനത് തുടങ്ങവേ പതുക്കെ പതുക്കെ പട്ടി താഴേക്കിറങ്ങി കടിയിട്ട് വലിച്ചടുപ്പിച്ച തൃപ്തിയോടെ തിന്നു തുടങ്ങി. കുടിയ വിശപ്പിന് വേണ്ടുവോളം ആഹാരം. ഠേ, ഒരടി. പട്ടിയെ കാണുവാനില്ല. ഒന്ന് കുതിച്ചു താണിട്ട് പശു അങ്ങകന്ന് ഒഴുകിപ്പോയി. അപ്പോൾ മുതൽ കൊടുങ്കാറ്റിൻ്റെ അലർച്ചയും തവളകളുടെ തുടിപ്പും അലയുടെ ശബ്ദവുമല്ലാതൊന്നും കേൾപ്പാനില്ല. അവിടമൊക്കെ നിശബ്ദം. ഹൃദയമുള്ള വീട്ടുകാവൽക്കാരൻ പട്ടിയുടെ നിസ്സഹായ സ്ഥിതി വെളിപ്പെടുത്തുന്ന മോങ്ങൽ പിന്നീട് കേട്ടിട്ടില്ല. അഴുകിച്ചീഞ്ഞ ശവശരീരങ്ങൾ ആ ജലപ്പരപ്പിൽ അവിടെ അവിടെ ഒഴുകിപ്പോയി. കാക്ക ചിലതിലിരുന്ന് കൊത്തിത്തിന്നുന്നുണ്ട്. അതിൻ്റെ സ്വൈരതയെ ഒരു ശബ്ദവും ഭഞ്ജിച്ചില്ല. കള്ളന്മാർക്കും അവരുടെ വൃത്തിക്കും വിഘാതമുണ്ടായില്ല. എല്ലാം ശൂന്യം. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുടിൽ നിലത്തു വീണു. വെള്ളത്തിലാണ്ടു. അനന്തമായ ആ ജലപ്പരപ്പിൽ ഒന്നും ഉയർന്നു കാണുവാനില്ല. യജമാനൻ്റെ ഗൃഹത്തെ മരണം വരെ ആ സ്വാമിഭക്തിയുള്ള മൃഗം കാത്തു. അവൻ പോയി. അവനു വേണ്ടി എന്നോണം ആ കുടിൽ അവനെ മുതല പിടിക്കുന്നത് വരെ ജലത്തിന് മീതെ ഉയർന്നു നിന്നു. അത് താണു. പൂർണമായി ജലത്തിൽ താണു. വെള്ളമിടക്കം തുടങ്ങി. ചേന്നൻ നീന്തിത്തുടിച്ച് പട്ടിയെ അന്വേഷിച്ച് കുട്ടിലേക്ക് വരികയാണ്. ഒരു തെങ്ങിൻ ചുവട്ടിൽ പട്ടിയുടെ ശവശരീരം അടിഞ്ഞുകിടക്കുന്നു. ഓളങ്ങൾ അതിനെ മെല്ലെ ചലിപ്പിക്കുന്നുണ്ട്. പെരുവിരൽ കൊണ്ട് ചേന്നൻ അതിനെ തിരിച്ചും മറിച്ചുമിട്ട് നോക്കി. അതവൻ്റെ പട്ടിയാണെന്ന് സംശയം തോന്നി. ഒരു ചെവി മുറിഞ്ഞിരിക്കുന്നു. തൊലി അഴുകിപ്പോയിരിക്കുന്നതിനാൽ നിറം എന്തെന്നറിഞ്ഞുകൂടാ.
1: മൊഴിയാമൊരു കഥയിൽ ഇതുവരെ കേട്ടത് തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ, അവതരിപ്പിച്ചത് സന്ദീപ് സുരേഷ്.
2: സമയം 10:07. ആകാശവാണി തൃശൂർ, ചലച്ചിത്രഗാനങ്ങൾ. ബന്ധനം ഈ ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. ഗാനരചന എൻ ബി കുറുപ്പ്, സംഗീതം എം ബി ശ്രീനിവാസൻ.

പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിൻ്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ

0: പിന്നിടുകയാണ്. ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി പതിറ്റാണ്ടുകളായി തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ് ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ.
1: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 PM തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
0: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
1: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: ചലച്ചിത്രകാരനിൽ തുടരുന്നു സ്വാതി തിരുനാൾ. ഈ ചിത്രത്തിൽ ഡോക്ടർ M. ബാലമുരളികൃഷ്ണൻ പാടിയത്. സംഗീതം MB ശ്രീനിവാസൻ.

0: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
1: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി പതിറ്റാണ്ടുകളായി തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
0: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 PM തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
1: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
0: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ശ്വേത പാടിയത് ഷിബു ചക്രവർത്തിയുടെ വരികളിൽ അവസിപ്പിച്ചിന്റെ സംഗീതം ചിത്രം ഹരി കെ.

ശ്വേതയും സംഘവും പാടിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണ രചന. കീരവാണിയുടെ സംഗീതം. ചിത്രം ബാഹുബലി.

ഒരേ കടൽ. ഈ ചിത്രത്തിൽ ജി വേണുഗോപാലും സുജാതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് ഔസേപ്പച്ചൻ്റെ സംഗീതം.

ചലച്ചിത്രഗാനങ്ങളിൽ അവസാനമായി അഭയ് ജോത് കുർക്കർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ. ചിത്രം കൂടെ.

0: സമയം 11 മണി.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കുറ്റിപ്പുഴ രവി.
2: നിൽക്കുമേ നിൽപ്പിൽ നിൽക്കാതെ നീങ്ങി മുന്നോട്ടു പോയിടാം, പിടിച്ചു തള്ളുമല്ലെങ്കിൽ പിന്നിൽ നിന്നു വരുന്നവർ. ചെറുശ്ശേരി എഴുത്തച്ഛൻ നമ്പ്യാർ എന്നീ കവികുലവര്യന്മാർക്ക് ശേഷം മലയാള കവിതയിൽ വ്യക്തമായ ജീവദർശനങ്ങൾ നൽകിയിട്ടുള്ളത് ഉള്ളൂർ, ആശാൻ, വള്ളത്തോൾ എന്നീ കവിത്രയമാണ്. വിഭിന്ന രീതികളിൽ മൂന്നു പേരും സർവാദരണീയരാണ്. സ്നേഹഗായകനായ ആശാനും ദേശാഭിമാനിയായ വള്ളത്തോളും വിലയിരുത്തിയുള്ള പഠനങ്ങൾ ഉള്ളൂരിനെ പറ്റി ഉണ്ടായിട്ടില്ല. തമിഴ് മാതൃഭാഷയായ ഉള്ളൂരിന് സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. ആധുനിക രീതിയിലുള്ള ബിരുദങ്ങൾ നേടിയ അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് തുല്യമായ ഔദ്യോഗിക പദവികൾ വഹിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ മഹത്തായ സേവനങ്ങൾ മലയാളത്തിലാണ്. മഹാകാവ്യം, ഖണ്ഡകാവ്യങ്ങൾ, കവിതാസമാഹാരങ്ങൾ എന്നിവയും ഉത്കൃഷ്ട ഗദ്യരചനകളും ഉള്ളൂരിന് മലയാള സാഹിത്യത്തിൽ പ്രത്യേക പദവി നേടിക്കൊടുക്കുന്നുണ്ട്. കേരള സാഹിത്യ ചരിത്രം മലയാളത്തിലെ അനർഹമായ വജ്രഖനിയാണ്. ആ ഒറ്റ കൃതി മതി ഉള്ളൂരിൻ്റെ മഹാത്മ്യം അറിയാൻ. ഉള്ളൂരിൻ്റെ കാവ്യശൈലിയുടെ വികാസ പരിണാമങ്ങൾ വ്യക്തമായി പ്രതിഫലിക്കുന്നത് കവിതാസമാഹാരങ്ങളിലാണ്. രത്നമാല, കിരണാവലി, തരംഗിണി, താരാഹാരം, തപ്തഹൃദയം തുടങ്ങിയ കവിതാസമാഹാരങ്ങൾ കാലത്തിൻ്റെ കണ്ണാടികളാണ്. തുമ്പപ്പൂവ്, മഞ്ഞുതുള്ളികൾ, മുന്നോട്ട്, പുരോഗതി, സുഖസുഖം, പൂമ്പാറ്റ എന്നിങ്ങനെ കാവ്യസമാഹാരങ്ങളിലെ കവിതകളെല്ലാം തന്നെ ലളിതവും സുന്ദരവുമാണ്. മാത്രമല്ല, അവയിലെല്ലാം സുവ്യക്തമായ ജീവിത ദർശനങ്ങൾ പ്രകടമാണ്. സ്നേഹത്തിൻ്റെ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രേമസംഗീതം അമൃതസാഗരമാണ്.

0: ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതൊന്നല്ലോ എന്നുള്ളങ്ങുന്ന ഉദാത്ത ജീവിത സന്ദേശങ്ങളുള്ള ആ കവിത ആധുനികരുടെ അകക്കണ്ണു തുറപ്പിക്കുന്നതാണ്. നിൽക്കുമീ നിൽപ്പിൽ നിൽക്കാതെ എന്നാരംഭിക്കുന്ന വരികളിൽ ഉത്ബുദ്ധ ചിന്തകളും ഉത്തമ ജീവിത വീക്ഷണങ്ങളും ഉരുത്തിരിയുന്നത്. സരളസുന്ദരമായ ശൈലി അത്യാകർഷകമാണ്. ഉജ്ജ്വല ശബ്ദാഢ്യനായ ഉള്ളൂരിൻ്റെ ലളിതമനോഹരമായ ആവിഷ്കാര പടവും അതിൽ കാണാം. ഭൂതവും വർത്തമാനവും ചവിട്ടുപടികളാകാം, എന്നാൽ നമ്മുടെ ചിന്ത ഭാവിയെപ്പറ്റിയാകണം. കാലത്തിനനുസരിച്ച് മുന്നോട്ടു പോയില്ലെങ്കിൽ പിന്തളമാക്കാൽ മാറ്റി നിർത്തും. കാലോചിതമായ പരിവർത്തനങ്ങളിലൂടെ ജീവിതം ശിക്ഷപ്പെടുത്തണമെന്ന യുക്തവും വ്യക്തവുമായ നിർദ്ദേശം. എന്നാൽ വിപ്ലവവീര്യമില്ല, മുദ്രാവാക്യമുഴക്കമില്ല. ശാന്തമായ സ്വരത്തിൽ, ഹൃദ്യമായ ഭാഷയിൽ ലക്ഷ്യമാർഗങ്ങൾ പരസ്പര പൂരകങ്ങളാകുന്നു. ഹൃദ്യമായ ഭാഷയിൽ മലയാളത്തിൻ്റെ മനോഹാരിതയും ആർഷ സംസ്കാര സമ്പത്തും ആധുനിക ജീവിത ദർശനങ്ങളുമുള്ള ഉള്ളൂർ കവിതകൾ മലയാളത്തിൻ്റെ അനർഹനിധികളാണ്. വിജ്ഞാന വിചിന്തന സുധയാണ്, നല്ല ജീവിതത്തിനുള്ള വഴികാട്ടിയാണ്.
1: കുറ്റിപ്പുഴ രവി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

ഒരറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31st ഞായറാഴ്ച രാവിലെ 11:00 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31st ഞായറാഴ്ച രാത്രി 8:00 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.